रेडियो सुनो 91.7 FM, कतर्स फेवरेट रेडियो स्टेशन।

0: വചനങ്ങളിലൂടെ. പൂവാടിയിലെ പുഷ്പങ്ങളാണ് കുരുന്നുകൾ, അവരോട് കരുണ കാണിക്കുക.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
2: ഇപ്പോൾ സുബഹി ബാങ്കിനുള്ള സമയം.

ഗുഡ് മോർണിംഗ്. ഇതാ പുതിയൊരു പ്രഭാതത്തിലേക്ക് നമ്മളിങ്ങനെ കണ്ണം തുറന്ന് വന്നിരിക്കുകയാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം തന്നെ ഉണ്ടാവട്ടെ. ഈ ഒരു മോർണിംഗിൽ കൂടി എത്തിയത് ഞാൻ തന്നെയാണ് ചച്ചു. നല്ല ദിവസങ്ങളായിരിക്കണം നമുക്ക് എപ്പോഴും ഉണ്ടാവേണ്ടതല്ലാതെ മോശം ദിവസം എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും നമുക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അങ്ങനെ ഒരു ദിവസം ഉണ്ടാവാനായിട്ട് പാടില്ല. വേറെ ഒന്നുമല്ല, നമ്മൾ തന്നെ വിചാരിക്കണം നമ്മുടെ ദിവസങ്ങളെല്ലാം നല്ലതാക്കണോ അല്ലെങ്കിൽ മോശമാക്കണോ എന്നൊക്കെ. നമ്മുടെ ചിന്തകളാണ് ഒരുവിധപ്പെട്ട സമയങ്ങളിലെല്ലാം തന്നെ നമ്മുടെ ദിവസങ്ങൾ മോശപ്പെട്ട രീതിയിലാക്കുന്നത്. നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ദിവസങ്ങളെ നല്ലതാക്കി മാറ്റാനും പറ്റും, മോശപ്പെട്ടതാക്കാനും പറ്റും. അപ്പം നമ്മൾ വിചാരിക്കണം എന്തുകൊണ്ടാണ് ഇങ്ങനെ മോശമാകണേന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമുക്ക് തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. അതായത് നമ്മൾക്ക് തന്നെ മോശമെന്ന് തോന്നിയ ഒരു ദിവസം എടുത്തു നോക്കുക. ഒന്നെടുത്ത് നോക്കിയാൽ, നമ്മൾ തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ ഇന്നതായിരുന്നു അതിൻ്റെ ഒരു റീസൺ. അവിടെ നമ്മളാണ് അതിൻ്റെ കാരണക്കാരെങ്കിൽ നമുക്കതിൻ്റെ റീസൺ എന്താണെന്ന് മനസ്സിലാകും. നമുക്ക് പിന്നെ അത് ഒന്ന് ക്ലിയർ ചെയ്താൽ മതി. പിന്നെ അത് റിപ്പീറ്റ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കാൻ പാടില്ല കേട്ടോ. അപ്പം ഇത് മാത്രമല്ല, നമ്മുടെ ദിവസങ്ങൾ മോശപ്പെടുത്തുന്ന വേറെയും ചില സ്വഭാവങ്ങളൊക്കെ ഉണ്ട്, നമുക്കതെല്ലാം ഒന്ന് മാറ്റണം. ഓക്കെ, അപ്പൊ ഇതാ ഇന്നത്തെ ദിവസം അങ്ങോട്ട് തുടങ്ങുകയാണ്. സ്റ്റേ

0: I feel your eyes are telling me something. I feel like keeping on looking at them. I feel my heart is beating faster. I feel speechless. What is happening to me? Is this love at first sight?
1: Hey, Vanamali. പ്രണയം കൊണ്ടു നനഞ്ഞ എന്റെ കൺപീലികൾ നിന്റെ നെറുകയിൽ മയിൽപീലിയാവുകയാണ്. ഒരു തലോടലിനായി തുടിക്കുകയാണ്.

അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനുവാണ്, കൂടെയുള്ളത് ഞാൻ ചച്ചു. നമ്മുടെ ദിവസങ്ങൾ നമ്മളാണ് നല്ലതാക്കേണ്ടത്. പിന്നെ എങ്ങനെയാണ് അത് മോശപ്പെട്ടു പോകുന്നത്? വേറെ ആരുടെയെങ്കിലും കൈകടത്തലുകൾ കൊണ്ടാണ് നമ്മുടെ ദിവസങ്ങളും ജീവിതമൊക്കെ മോശപ്പെടുന്നതെങ്കിൽ ആ കൈ അങ്ങോട്ട് മാറ്റി വെച്ചാൽ പോരെ. പിന്നെ എന്തിനാണ് അവരെ വീണ്ടും വീണ്ടും നമ്മുടെ ജീവിതത്തിലേക്ക് ഇങ്ങനെ കൈകടത്താൻ അനുവദിക്കുന്നത്? നമുക്ക് മനസ്സിലായി, ഇന്ന കൈയാണ്, ആ കറുത്ത കരങ്ങളാണ് അതിൻ്റെ പിന്നിലെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ അതിനെ അങ്ങോട്ട് തട്ടി മാറ്റിയേക്ക്. പിന്നെ ഒരു രീതിയിലും നമ്മുടെ ഒരു പരിസരത്ത് പോലും ആ കൈകളുമായിട്ട് ഒരാൾ വരാനായിട്ട് പാടില്ല. അത് നമ്മളാണ് ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെ ഒരുപാട് കൈകൾ ചിലപ്പോൾ നമുക്ക് ചുറ്റിലും വന്നിട്ടുണ്ടാകും. നമ്മളിത് കാണും, ഈ കൈയാണ്, ആ കൈയാണെന്നൊക്കെ നമുക്ക് മനസ്സിലാകും, പക്ഷെ നമ്മൾ മൈൻഡ് ചെയ്യില്ല. അപ്പം എന്താ സംഭവിക്കുക? നമ്മുടെ സന്തോഷം ഇങ്ങനെ മെല്ലെ മെല്ലെ മെല്ലെ പൊയ്ക്കൊണ്ടേയിരിക്കും. പിന്നെ എല്ലാം കൂടെ പോയിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക, ആരാണ്, ഏത് കരങ്ങളാണ് നമ്മുടെ സന്തോഷം തട്ടിക്കളയുന്നതിൻ്റെ പിന്നിലെന്ന് അതിനെ മാറ്റി നിർത്തുക കേട്ടോ. അപ്പോൾ കേട്ടോണ്ടേ ഇരിക്കുക, ഇത് റേഡിയോ സുനോ.

കേട്ടോണ്ടിരിക്കുന്നത് റേഡിയോ സുനോവാണ്, കൂടെയുള്ളത് ഞാൻ ചച്ചു. നമ്മുടെ ജീവിതം എപ്പോഴും നല്ല സന്തോഷത്തോടെ നിലനിൽക്കാനായിട്ട് നമുക്ക് എന്താ ചെയ്യാനായിട്ട് പറ്റുക? നമുക്ക് മാത്രമേ അതിൽ പല കാര്യങ്ങളും ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഒന്ന്, ഞാൻ നേരത്തെ ഒന്ന് റിമൈൻഡ് ചെയ്തു, നമ്മുടെ സന്തോഷം കളയാൻ ഏതെങ്കിലും കറുത്ത കരങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ആ കരങ്ങളെ അങ്ങോട്ട് തട്ടിമാറ്റിയേക്കുക. അതല്ലാതെ നമ്മളായിട്ട് ചിലപ്പോൾ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്, വേറൊന്നുമല്ല, ചെറിയൊരു ഒരു ഒരു ഒരു കുന്നിമണി പോലുള്ളൊരു പ്രശ്നമായിരിക്കും. പ്രശ്നമാവണമെന്നൊന്നുമില്ല, എന്തെങ്കിലും ഒരു ചെറിയൊരു കാര്യം നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, അതിങ്ങനെ മനസ്സിലിട്ട് ചിന്തിച്ച് അത് വലിയൊരു പർവ്വതം കണക്കിയുള്ള ഒരു പ്രശ്നമാക്കി മാറ്റും. അത് വളരെ ചെറിയൊരു സംഭവമായിരിക്കും. ഈ ഓവർ തിങ്കിങ് പലർക്കും ഉള്ളൊരു കാര്യമാണ് കേട്ടോ. എന്നിട്ട് അത് പറയുകയും ചെയ്യും, എന്താണെന്നറിയില്ല, എനിക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടായി, ഇപ്പം ഞാനിങ്ങനെ ചെറിയൊരു കാര്യം മതി അതങ്ങനെയിട്ട് മനസ്സിൽ ചിന്തിക്കാൻ തുടങ്ങും, അത് മാറ്റാനേ പറ്റണില്ല എന്ന്. പലപ്പോഴും സ്വയം തോന്നേണ്ടതാണ്, എന്തുകൊണ്ടത് മാറ്റാൻ പറ്റാത്തത്? നമ്മുടെ സ്വഭാവം നമുക്കല്ലേ മാറ്റാൻ പറ്റുള്ളൂ. അങ്ങനെ ചെറിയ കാര്യങ്ങൾ ഊതി വീർപ്പിച്ച് പേരിപ്പിച്ച് വലിയ പ്രശ്നങ്ങളാക്കി മാറ്റുന്ന സ്വഭാവമുണ്ടെങ്കിൽ അത് ഇന്നത്തോടുകൂടി നമുക്ക് മാറ്റിക്കളയാം. ഓക്കെ, അപ്പൊ കേട്ടോണ്ടേ ഇരിക്കുക റേഡിയോ സുനോ.

തെറ്റിദ്ധാരണകളാണോ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഒരു വില്ലനായിട്ട് അവതരിക്കുന്നത്? റേഡിയോ സുനുവാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെ ഞാൻ ചച്ചു. വളരെ സന്തോഷമായിട്ട് പോകുന്ന ഒരു ജീവിതം, അത് പെട്ടെന്നൊരു ദിവസം തകിടം മറിഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ്? നമുക്ക് ചെറിയൊരു രീതിയിലുള്ളൊരു തെറ്റിദ്ധാരണ വന്നു. ഈ തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് ഒരു അത്ര വലിയ നിസ്സാരക്കാരനല്ല, ഇത്തിരി പ്രശ്നക്കാരനായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. നമുക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിലും ഓപ്പണായിട്ട് ഒരാളോട് സംസാരിക്കാനുള്ള ഒരു ഗട്സ് ഉണ്ടായിരിക്കണം കേട്ടോ. ഇപ്പോൾ ഒരാളെപ്പറ്റി നമ്മളോട് ഒരാൾ വന്ന് പറഞ്ഞു, അതായത് ഒരാൾ വന്ന് മറ്റൊരാളെ കുറിച്ച് പറഞ്ഞു, അപ്പം നമ്മളതിങ്ങനെ മനസ്സിലിട്ടിട്ട് ഓ അപ്പം അവനെങ്ങനെയാണല്ലേ, എന്നിട്ട് വെറുതെ അല്ല ദേവനിങ്ങനെയൊക്കെ കാണിച്ചു. അതേസമയം നമുക്കത് സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് ചോദിക്കാം, ദാ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടോ. അത് ഇന്നയാൾ പറഞ്ഞു എന്ന് പറയുന്നതിനെ കൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. കാരണം മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ അത് നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനെ ഊതി പെരുപ്പിച്ച് വലിയ കാര്യമാക്കി മാറ്റും. അത് മാത്രമല്ല, പരദൂഷണ കമ്മിറ്റികൾ അതോടുകൂടി പിരിഞ്ഞു പോയിക്കോളും. പറയാനുള്ള കാര്യങ്ങൾ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് ആരോടാണെങ്കിലും തല്ലുണ്ടാക്കാനല്ല പറയണത്, നല്ല രീതിയിൽ സംസാരിക്കുക, പരിഹരിക്കുക, ജീവിതം വളരെ സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോവുക. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. സ്റ്റേ ട്യൂൺഡ്.

0: Morning Safari, only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari,
1: brought to you by Malabar Golden Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
4: And Lulu hypermarkets, supermarkets and department stores where the world comes to shop.
5: Just feel like you're
6: ഗുഡ് മോർണിംഗ് ആൻഡ് സുപ്രഭാതം. എല്ലാവർക്കും സ്നേഹത്തോടുകൂടി സ്വാഗതം മോർണിംഗ് സവാരിയിലേക്ക്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 6 മണി കഴിഞ്ഞ് 3 മിനിറ്റ് ആണ്. May 7th, വ്യാഴാഴ്ച ദിവസമായിട്ടോ. എല്ലാവർക്കും ഒരു ഹാപ്പി വീക്കെൻഡ് ആദ്യം തന്നെ വിഷ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതാണ് കേട്ടോ. ഒരാൾ ശരിക്കും ലൈഫിൽ എപ്പോഴായിരിക്കും പരാജയപ്പെടുക? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയെങ്കിലും നമ്മൾ തോൽക്കുമ്പോഴോ ഒന്നുമല്ല നമ്മൾ ശരിക്കും പറഞ്ഞാൽ പരാജയപ്പെടുന്നത്. വീണ്ടും വിജയത്തിനായി പരിശ്രമിക്കാതിരിക്കുന്ന സമയത്താണ് ഒരാൾ യഥാർത്ഥത്തിൽ പരാജയപ്പെടുന്നത് എന്നാണ് അതിൻ്റെ ഒരു തിയറി എന്ന് പറയുന്നത് കേട്ടോ. 999 തവണ പരാജയപ്പെട്ടെങ്കിലും വീണ്ടും ഒന്നുകൂടി ശ്രമിച്ചു നോക്കാനുള്ള എഡിസന്റെ ആ ഒരു മനസ്സുണ്ടല്ലോ, അതാണ് ബൾബ് എന്ന് പറയുന്ന മഹത്തായ കണ്ടുപിടുത്തത്തിലേക്ക് നയിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ വിജയിക്കാനുള്ള അദ്ധ്യമമായിട്ടുള്ള ഒരു ആഗ്രഹമാണ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത് അല്ലേ. അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് താൻ എത്ര തവണ പരാജയപ്പെട്ടു കഴിഞ്ഞാലും അതൊരു പ്രശ്നമായിട്ട് മാറില്ല. വിജയം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് അയാൾ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. ജീവിതത്തിൽ എന്ത് ചെയ്യാൻ ഒരുങ്ങുമ്പോഴും ഈ ഒരു മനോഭാവം എപ്പോഴും നമുക്ക് വളരെ വളരെ നല്ലതാണ്. നമ്മുടെ ലൈഫിലെ പല കാര്യങ്ങളെ നമ്മൾ സമീപിക്കുന്ന സമയത്ത് ഈ ഒരു മനോഭാവം നമ്മൾക്ക് കൂടുതൽ കൂടുതൽ മാറ്റങ്ങളും അല്ലെങ്കിൽ വിജയങ്ങളിലേക്ക് എത്താനുള്ള ഒരു കുതിപ്പും നമുക്ക് കൂടുതൽ തരും എന്നുള്ളതാണ്. എത്ര തവണ പരാജയപ്പെട്ടാലും പിന്മാറില്ല എന്ന് കരുതുന്ന ഒരാൾ വിജയം കൊണ്ടല്ലാതെ മടങ്ങി വരില്ല എന്നുള്ളതാണ് ജീവിതത്തിൻ്റെ ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ എത്ര പരാജയപ്പെട്ട് കഴിഞ്ഞാലും വീണ്ടും വിജയത്തിനായിട്ട് നമുക്ക് ശ്രമിച്ചുകൊണ്ടേ ഇരിക്കാം എന്നുള്ളതാണ്. ഈ ഒരു കാര്യം എപ്പോഴും ഓർമ്മയിലിരിക്കട്ടെ. എവിടെയെങ്കിലും തോൽക്കുമ്പോഴല്ല, വീണ്ടും വിജയത്തിനായിട്ട് പരിശ്രമിക്കാതിരിക്കുമ്പോഴാണ് ഒരാൾ യഥാർത്ഥത്തിൽ പരാജയപ്പെടുന്നത്. അപ്പോൾ ലൈഫിൽ പരാജയവും വിജയവും ഒക്കെ ഉണ്ടാകും. വിജയത്തിനായിട്ട് നമുക്ക് ശ്രമിച്ചുകൊണ്ടേ ഇരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു ദിവസത്തിൻ്റെ വിശേഷങ്ങൾ ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ്. കൂടെ നിങ്ങളുടെ നല്ല നല്ല മെസ്സേജുകൾ കൂടി വരുന്ന സമയത്താണ് നമ്മളുടെ ഈ ഒരു ആദ്യത്തെ മണിക്കൂർ ഏറ്റവും കൂടുതൽ കളറാവുന്നത് അല്ലേ. എല്ലാവരുടെയും നല്ല മെസ്സേജുകൾ ഓൾറെഡി എനിക്ക് വന്നിട്ടുണ്ട്, ഞാൻ അതിലേക്കൊക്കെ വരുന്നതായിരിക്കും കേട്ടോ. കൂടെ നിങ്ങൾക്ക് നല്ല നല്ല വിഷസൊക്കെ പാസ് ചെയ്യാനായിട്ടുണ്ടെങ്കിൽ അതും ഈ ദിവസത്തിൻ്റെ സന്തോഷങ്ങളും ഒക്കെ തന്നെ മെസ്സേജിൽ പറയാവുന്നതാണ്. 5000 എന്ന നമ്പറിലേക്ക്. വിനീത് ശ്രീനിവാസൻ പാടിയ നിനയാതെ എന്ന് പറയുന്ന അറിയാതെ നിനയാതെ എന്നുള്ള ആൽബത്തിലെ ഒരു ഒരു പാട്ടിലാണ് നമ്മൾ ഈ ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു നല്ല പാട്ട് കേൾക്കാം.

0: This season at Kalyan Jewelers, enjoy up to 50% off on making charges. Visit your nearest Kalyan Jewelers store today.
1: അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
2: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
1: മില്യണോ?
2: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു. CB 2026 മില്യൺ റിയാൽ ഡ്രീം നേരാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
4: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
5: This is Morning Safari.
6: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
7: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
8: ഇൻ അസോസിയേഷൻ വിത്ത്
9: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
10: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop. Just

സമയം 6 മണി കഴിഞ്ഞ് 15 മിനിറ്റ് ആണ്. കേട്ടുകൊണ്ടേയിരിക്കുന്ന മോർണിംഗ് സവാരിയിൽ ഞാൻ സാർ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ സ്കൂൾ ബസ് സ്റ്റോറീസിലെ ഇന്നത്തെ ഒരു ചെറിയ ചോദ്യത്തിലേക്ക് പോകാം. നമ്മുടെ ലൈഫിൽ നമുക്ക് ഏറ്റവും ആവശ്യമുള്ളൊരു കാര്യമാണ് പാസ്വേഡുകൾ എന്ന് പറയുന്നത്, അല്ലെ? പാസ്വേഡ്സ് എന്തൊക്കെ കാര്യങ്ങൾക്ക് ഉണ്ടാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് അത്രമാത്രം കാര്യങ്ങൾക്ക് പാസ്വേഡുകൾ നമ്മൾ ഓർത്ത് വെക്കണം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് ഭയങ്കര ആവശ്യമുള്ളൊരു കാര്യമാണ് അല്ലെ ലോകത്തിൽ. അപ്പോൾ ഈ പാസ്വേഡ് എന്ന് പറയുന്ന സംഗതി ആദ്യമായിട്ട് കണ്ടുപിടിച്ചത് ആരായിരിക്കും? ആരുടെ തലയിലായിരിക്കും ഇങ്ങനെ ഒരു ബൾബ് കത്തിയിട്ടുണ്ടാവുക, പാസ്വേഡ് ലോകത്തിന് കൊടുക്കാം അല്ലെങ്കിൽ പാസ്വേഡുകൾ യൂസ് ചെയ്ത് തുടങ്ങാം എന്ന് ചിന്തിച്ച ആദ്യത്തെ വ്യക്തി ആരായിരിക്കും? ഇതാണ് ഇന്നത്തെ ചോദ്യം കേട്ടോ. ഡിജിറ്റൽ കമ്പ്യൂട്ടർ പാസ്വേഡ് ആരാണ് ഇൻവെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്, ആരാണത് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത്? ഡിജിറ്റൽ കമ്പ്യൂട്ടർ പാസ്വേഡ് ആരാണ് ഇൻവെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഈ ഒരു ചെറിയ ചോദ്യം എനിക്ക് ഈ സമയത്ത് ചോദിക്കാനായിട്ടുണ്ട്. നിങ്ങൾക്ക് പെട്ടെന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടും. അപ്പോൾ ഒന്ന് സെർച്ച് ചെയ്തിട്ട് തന്നെ ഉത്തരങ്ങൾ അയച്ചിട്ടുള്ളൂ കേട്ടോ. അതാ എനിക്ക് ഓൾറെഡി റൈറ്റ് ആൻസർ ആദ്യം വന്നിട്ടുണ്ട്. ഷബീറാണ്, ഷബീറിൻ്റെ അക്കൗണ്ടിൽ നിന്നും മുഹമ്മദ് ഷഹാനാണ് അയച്ചിട്ടുള്ളത് കേട്ടോ. റൈറ്റ് ആണ്, കറക്റ്റ് ആയിട്ട് തന്നെ അയച്ചു തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് നിങ്ങൾ മെസ്സേജിൽ പറഞ്ഞോളൂ അതിനുള്ള മറുപടികൾ 5000 എന്ന നമ്പറിലേക്ക്. വിനു മോണ്ടി, ഗുഡ് മോർണിംഗ്, എത്തിയിട്ടുണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ്. എനിക്ക് വന്ന് അദ്ദേഹം ഫസ്റ്റ് ടൈമാണ് മെസ്സേജ് അയക്കുന്നത്. ആൾക്കും ഒരു നല്ല ഡേ സ്പെഷ്യലി വിഷ് ചെയ്യുന്നു. നെക്സ്റ്റ് ഓക്കെ, ഒരു ഒരു മെസ്സേജ് കൂടി ദിലീപ് മോഹൻ്റെ ആണ്. രാവിലെ 7:10 കഴിഞ്ഞിട്ട് ഈ ഒരു മെസ്സേജ് വായിക്കുമോ എന്ന് ചോദിക്കുന്നു. തീർച്ചയായിട്ടും അതിലേക്ക് നമുക്ക് 7 മണിക്ക് ശേഷം വരാം കേട്ടോ. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഷാജു ശ്രീധർ നൈജീരിയയിൽ നിന്നും ഗുഡ് മോർണിംഗ് പറയുന്നു. വെരി ഗുഡ് മോർണിംഗ് ഷാജഹാൻജിയുടെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. കൂടെ തന്നെ ഷബീറിൻ്റെ മോർണിംഗ് മെസ്സേജ്, ഷബീർ ജിലാനി, അദ്ദേഹത്തിൻ്റെ ഒരു ഹാപ്പി വീക്കെൻഡ് എല്ലാവർക്കും വിഷ് ചെയ്യുന്നു എന്ന് പറയുന്നു. നെക്സ്റ്റ് സബീഷ് ആണ് വന്നിട്ടുള്ളത്. ഹായ് ഗുഡ് മോർണിംഗ്, ഐ ആം എൻ എസ് കാർത്തിക്, ഐ ആം ഗോയിങ് ടു ഒലിവ് സ്കൂൾ തുമാമ എന്ന് പറഞ്ഞിട്ടാണ് കാർത്തിക്കിൻ്റെ മെസ്സേജ് എത്തിയിട്ടുള്ളത്. സ്പെഷ്യൽ ഗുഡ് മോർണിംഗ് കാർത്തിക്കിനും പറയുന്നു. ഇഷാനിക്കുട്ടി, എല്ലാവർക്കും ഒരു ഹാപ്പി വീക്കെൻഡ് സ്പെഷ്യലി വിഷ് ചെയ്യുന്നു. കൂടെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം എന്ന് പറഞ്ഞിട്ട് ബിനോയുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. മുരളി, അദ്ദേഹം പറയുന്നത് ചെയ്യുന്ന ഓരോ കാര്യവും സന്തോഷത്തോടെ ചെയ്യുകയാണെങ്കിൽ ഒരു കാര്യവും പ്രയാസമായിട്ട് അനുഭവപ്പെടില്ല. സ്നേഹത്തോടെ നേരുന്നു. ശുഭദിനം, ശുഭവാരാന്ത്യം എന്നുകൂടി പറയുന്നുണ്ട്. അഫ്ര അഫ്രീൻ ആൻഡ് ഐസം, ഗുഡ് മോർണിംഗ്. നെക്സ്റ്റ് ഹായ് ഗുഡ് മോർണിംഗ് റിയാസ് കൂർഗാണ്. വിഷിംഗ് എവ്രി വൺ ഒരു ഗുഡ് ഡേ വിഷ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് റിയാസ് കൂർഗ് എത്തിയിട്ടുള്ളത്. ജിസൽ ആൻഡ് ജിയാൻ, ഹാപ്പി വീക്കെൻഡ് പറയുന്നു. ഗുഡ് മോർണിംഗ്, അടിപൊളിയായിട്ട് പോകുന്നില്ല അല്ലേ. വിനീതയുടെ മെസ്സേജ്, ഒരു പാട്ട് കൂടെ ഡെഡിക്കേ. ഓക്കെ, ഹായ് നിസ, ഗുഡ് മോർണിംഗ്, ഒരു ബർത്ത്ഡേ വിഷസ് ഉണ്ട്. നാളെ പ്രിയപ്പെട്ട കണ്ണൻ്റെ ബർത്ത്ഡേ ആണ്, അഡ്വാൻസ് ആയിട്ട് ഒരു വിഷസ് പറയാമോ? ഓ, തീർച്ചയായിട്ടും. ഒരു പാട്ട് കൂടി ഡെഡിക്കേറ്റ് ചെയ്യാമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നാളെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്ന കണ്ണന് അഡ്വാൻസ് ആയിട്ട് വളരെ സ്നേഹത്തോടുകൂടി വിനീത ഒരു സ്പെഷ്യൽ ഹാപ്പി ബർത്ത്ഡേ ദാ വിഷ് ചെയ്യുന്നു കേട്ടോ. നെക്സ്റ്റ് ഓർവിൽ ആൻഡ് എവ്ലിൻ എത്തിയിട്ടുണ്ട്. അവർക്കും ഗുഡ് മോർണിംഗ് പറയുന്നു. റോസ് ഫാമിലി ആണ് അവരെല്ലാവരും എത്തിയിട്ടുണ്ട്. റൂബി, ഓർവിലെ, സജീവ്, എവ്ലിൻ, എല്ലാവർക്കും നല്ലൊരു മോർണിംഗ് വിഷ് ചെയ്യുന്നു കേട്ടോ. ഹാപ്പി വീക്കെൻഡ് എന്ന് പറഞ്ഞിട്ട് ഷംസ് എത്തിയിട്ടുണ്ട്. ഷംസേ, ഗുഡ് മോർണിംഗ്. ഹലോ, ഗുഡ് മോർണിംഗ്. അവർ എം ഇ എസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ സ്റ്റുഡൻസിനും ഗുഡ് മോർണിംഗ് പറയണം എന്നുകൂടി പറയുന്നു. അൽബയാൻ മാലിക്കും അൽസയാൻ മാലിക്കും കൂടി ചേർന്നിട്ടാണ് ഈ ഒരു മെസ്സേജ് അയച്ചിട്ടുള്ളത്. കൂടെ തന്നെ നമ്മുടെ മുകേഷിൻ്റെ വക ഗുഡ് മോർണിംഗ് ഉണ്ട്. വെരി ഗുഡ് മോർണിംഗ് മുകേഷ്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ബിസ്മി ആണ്. ബിസ്മി ഷംസിൻ്റെ ഒരു ഹായ് എത്തിയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ് ബിസ്മി, സുഖമല്ലേ, അടിപൊളിയായിട്ട് പോകുന്നില്ലേ, നല്ലൊരു മോർണിംഗ് സ്പെഷ്യലി വിഷ് ചെയ്യുന്നു കേട്ടോ. രജിത് രവിയുടെ അക്കൗണ്ടിൽ നിന്നും ജോൺ വിൻസെന്റ് എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് വന്നിട്ടുള്ളത്. കൂടെ തന്നെ സ്റ്റീവൻ ആൻഡ് സീറ എത്തിയിട്ടുണ്ട്. റൈറ്റ് ആൻസറാണ് അവരയക്കുന്നത്. നെക്സ്റ്റ്, ക്യാൻ യു പ്ലേ ദ സോങ് പവിഴമല്ലി അല്ലേ. ഓക്കെ, ഞാൻ നെക്സ്റ്റ് പ്ലേ ചെയ്യില്ല, അതിനുശേഷം പവിഴമല്ലി പ്ലേ ചെയ്ത് തരാം കേട്ടോ. ഓക്കെ, നമ്മുടെ ജാസ്ലിൻ ഓസ്റ്റിൻ ജോവ്ലിൻ അവരാണ് ഗുഡ് മോർണിംഗ് പറയുന്നത്. വെരി ഗുഡ് മോർണിംഗ് അവർക്കും സ്പെഷ്യലി പറയുന്നു. സഹസ്രകുട്ടി എത്തുന്നു, പേൾ സ്കൂളിൽ നിന്നാണ് മോൾ ഗുഡ് മോർണിംഗ് പറയുന്നത്. വെരി ഗുഡ് മോർണിംഗ് മോൾക്കും ഫാമിലിക്കും പറയുന്നു. അതിന് ഞാൻ ആഡം മെസ്സേജ് ചെയ്യുന്നുണ്ട്. അവർക്കും ഗുഡ് മോർണിംഗ് ആൻഡ് റൈറ്റ് ആൻസറാണ് അവർ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ വേഗം തന്നെ നിങ്ങളുടെ ഉത്തരങ്ങൾ കൂടി അയക്കേണ്ട സമയമാണ്. ഹർഷിക നന്ദിക, റൈറ്റ് ആൻസർ പറയേണ്ട ആവശ്യമില്ല. വണക്കം, ഗുഡ് മോർണിംഗ്, നെഞ്ചിൽ കുടിയിരക്കും നിസ, അത് കൊള്ളാം. ഓക്കെ, റേഡിയോ സുനോ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ട് റിനീഷ് എത്തിയിട്ടുണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ് റിനീഷെ, ഒരു നല്ല ഡേ.
സ്പെഷ്യലി വിഷ് ചെയ്യുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ചോദ്യം ഒരിക്കൽ കൂടി ഞാൻ ആ ചോദ്യത്തിലേക്ക് പോയിട്ട് അടുത്ത പാട്ടിലേക്ക് വരികയാണ്. ഡിജിറ്റൽ കമ്പ്യൂട്ടർ പാസ്വേഡ് ഇൻവെൻറ്റ് ചെയ്തത് ആരായിരുന്നു എന്നുള്ള ഒരു ചോദ്യമാണ്. നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉത്തരം കിട്ടും. അപ്പോൾ ആ ഉത്തരങ്ങൾ പെട്ടെന്ന് തന്നെ ഇവിടേക്ക് അയച്ചിട്ടോ. 5000917 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ ഉത്തരങ്ങൾ പോരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബ്യൂട്ടിഫുൾ പാട്ടിലേക്ക്, വിനീതയായിരുന്നു ഈ പാട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്, പവിത്രം സിനിമയിൽ നമുക്കെല്ലാം ഭയങ്കര ഇഷ്ടമുള്ള ഒരു പായ് പാട്ടിനോട് എന്തോ ഒരു പ്രത്യേക ഒരു സ്നേഹമുള്ള ഒരു പാട്ടാണ് അല്ലേ. യേശുദാസ് സുജാത ചേച്ചി രണ്ടുപേരും ചേർന്ന് പാടിയ ആ ഒരു മനോഹരമായിട്ടുള്ള പാട്ടാണ് ഇപ്പോൾ കേൾക്കുന്നത്. സമയം 6 മണി കഴിഞ്ഞ് 20 മിനിറ്റ് ആണ്. ജെന്നിസയാണ് നിങ്ങൾക്കൊപ്പം ഉള്ളത്. ഈ ഒരു പോർഷനൊക്കെ നമ്മളുടെ ഒരു ഫേവറേറ്റ് ആണല്ലേ.

0: This season at Kalyan Jewelers, enjoy up to 50% off on making charges. Visit your nearest Kalyan Jewelers store today.
1: നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
2: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% വൺ ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
1: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി visit cbq.qa.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ.
4: And Lulu hypermarkets, supermarkets and department stores where the world comes to shop.
5: Just feel like you're
6: ഡിജിറ്റൽ കമ്പ്യൂട്ടർ പാസ്വേഡുകളെ കുറിച്ചായിരുന്നു നമ്മൾ ഇങ്ങനെ സംസാരിച്ചു വന്നിട്ടുണ്ടായിരുന്നത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ് 27 മിനിറ്റാണ്. അത് ആരാണ് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്? ഈ ഒരു ചോദ്യം നമ്മൾ നമ്മുടെ കുട്ടീസിന്റെ അടുത്തൊക്കെ ചോദിച്ചു. എല്ലാവരും അടിപൊളിയായിട്ട് ഉത്തരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഗുഡ് മോർണിംഗ്, ഹിസ മെഹ്റിൻ റയാൻ എത്തിയിട്ടുണ്ട്. ഐഡിയിൽ നിന്നാണ് അവരുടെ മെസ്സേജ്. ഗുഡ് മോർണിംഗ് ഫ്രം ഐസ മറിയം ആൻഡ് തീർത്ഥ ഫ്രം എം ഇ എസ് എൽ എന്ന് ഗുഡ് മോർണിംഗ് പറയുന്നു. ഗുഡ് മോർണിംഗ് റേഡിയോ സുനോ എന്ന് പറഞ്ഞിട്ട് മാധവ് മനോജും മാനവ് മനോജും ജോയിൻ ചെയ്യുന്നു. കൂടെ റൈറ്റ് ആൻസർ അയച്ചിട്ടുണ്ട്. അടിപൊളി കേട്ടോ. ഹായ് നിസ, ഗുഡ് മോർണിംഗ്. സുഖമാണോ? ചായ കുടിച്ചോ? അങ്ങനെ വീണ്ടും വീക്കെൻഡ് എത്തി. എന്താ പരിപാടി നിസ? പരിപാടികളൊന്നും ഇതുവരെ പ്ലാൻ ആക്കിയിട്ടില്ല. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു വീക്കെൻഡ് ആശംസിക്കുന്നു. തിരിച്ചും എല്ലാവർക്കും ഒരു അടിപൊളി വീക്കെൻഡ് വിഷ് ചെയ്യുന്നു. സലീം മുക്കുതലയാണ് ആ ഒരു മെസ്സേജ് അയച്ചിട്ടുള്ളത്. വിജയൻ ആർ എസ് ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട്. ആൾ ഇന്നത്തെ ദിവസത്തിൻ്റെ ഫുൾ സ്പെഷ്യാലിറ്റീസ് എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. താങ്ക് യു, താങ്ക് യു സോ മച്ച്. അക്ഷര ആൻഡ് അക്ഷജ് ജോയിൻ ചെയ്യുന്നു. ഗുഡ് മോർണിംഗ്. നെക്സ്റ്റ് ഗുഡ് മോർണിംഗ് എവ്രി വൺ, ഹാവ് എ ഗ്രേറ്റ് തേഴ്സ്ഡേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അവന്തിക്ക സാജൻ ജോയിൻ ചെയ്യുന്നുണ്ട്. കൂടെ തന്നെ ബിസ്മി എത്തുന്നു. ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും ഒരു ഗ്രേറ്റ് ഡേ വിഷ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ചെയ്തിട്ടുണ്ട്. എനിക്ക് അയച്ച ഉത്തരം, ഞാൻ ചോദിച്ച ചോദ്യം ഇതായിരുന്നില്ല എന്നാണ് കരുതുന്നത് കേട്ടോ. ഓക്കെ ബിസ്മി. നെക്സ്റ്റ് ഭവൻ സ്കൂളിൽ നിന്ന് രണ്ട് പേര് കൂടി എത്തിയിട്ടുണ്ട്. ആരൊക്കെയാണ് ഈ മിടുക്കന്മാർ, ആരൊക്കെയാണെന്ന് നോക്കട്ടെ. ഹായ് ഗുഡ് മോർണിംഗ് ഓൾ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആൻഡ്രു അരുണും അബ്രാം ജോസഫ് അരുണും ജോയിൻ ചെയ്യുന്നുണ്ട്. രണ്ടുപേർക്കും നല്ലൊരു മോർണിംഗ് വിഷ് ചെയ്യുന്നു ആൻഡ് ഹാപ്പി വീക്കെൻഡ് സ്പെഷ്യലി പറയുന്നു. നല്ലൊരു ഫോട്ടോ അയച്ചു തന്നിട്ട്, നല്ല മിടുക്കന്മാരായിട്ട് നിൽക്കുന്ന, നല്ല കുട്ടികളായിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ എനിക്ക് ഇവിടേക്ക് അയച്ചു തന്നിട്ടുണ്ട്. അടിപൊളി, നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഭവൻ സ്കൂളിലാണ് അവർ പഠിക്കുന്നത്. ജിനീഷ് ബാബു ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട്. സുപ്രഭാതം നിസ എന്ന് പറയുന്നു. വെരി ഗുഡ് മോർണിംഗ് ജിനീഷ്. ഐന്ദെത്തിയിട്ടുണ്ട് ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട്. വെരി ഗുഡ് മോർണിംഗ്. നെക്സ്റ്റ് നൈക്കയും നിയാനും ആണ് മെസ്സേജ് ചെയ്യുന്നത്. ഐഡിയിൽ നിന്നാണ് അവരുടെ മെസ്സേജ്. അങ്കിത് അർപ്പിത് റൈറ്റ് ആൻസർ ആണ് പറയേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് റൈറ്റ് ആൻസർ വന്നിരിക്കുന്നത് റിയാസ്. ഉത്തരമൊക്കെ കണ്ടുപിടിച്ചു. അടിപൊളി റിയാസെ. നെക്സ്റ്റ് ഷബാനയുടെ ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഓക്കെ, ഞാൻ ആ മെസ്സേജിലേക്ക് വരുന്നതായിരിക്കും. ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ മെസ്സേജ് ഷബാന, ഞാൻ ആ മെസ്സേജ് വായിച്ചു കേട്ടോ. നെക്സ്റ്റ് രാജേഷ് മട്ടക്കലിൻ്റെ ഒരു മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. ഇന്ന് വിവാഹ വാർഷികം ആഘോഷിക്കുന്ന ഷൈജു ആൻഡ് റിൻസി, അവർക്കൊന്ന് വിഷ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പവിലാഷ് ആൻഡ് സുധീഷ് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇന്ന് വിവാഹ വാർഷികം ആഘോഷിക്കുന്ന ഷൈജുവിനും റിൻസിക്കും വളരെ വളരെ സ്പെഷ്യലായിട്ട് നമ്മളുടെ ഒരു വിഷസ് ദാ കൊടുക്കുന്നു കേട്ടോ. അലി എത്തിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് പറയുന്നു. വെരി വെരി ഗുഡ് മോർണിംഗ് അലി. യെസ്റ്റർഡേ വാസ് റേച്ചൽസ് ബർത്ത്ഡേ ആയിരുന്നു അല്ലേ. ഓക്കെ, ഗുഡ് മോർണിംഗ് നിസ. റൈറ്റ് ആൻസർ പറഞ്ഞിട്ട് നമ്മളുടെ ഫയാസും ആര്യയും വിയാനും റേച്ചലും എത്തിയിട്ടുണ്ട്. അവർ ബിർളയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ റേച്ചലിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ഒരു ബർത്ത്ഡേ വിഷസ് ആൾക്ക് കൊടുക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ റേച്ചലിന് വളരെ വളരെ സ്പെഷ്യലായിട്ട് നമ്മളുടെ ഒരു ബർത്ത്ഡേ വിഷസ്.

ഗുഡ് മോർണിംഗ് നിസാ എന്ന് പറഞ്ഞിട്ട് അബ്ദുൽ ഖരീം എത്തിയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ്. ഫൗസിയയുടെ അക്കൗണ്ടിൽ നിന്നാണ് വെരി വെരി ഗുഡ് മോർണിംഗ് പറയുന്നു. നെക്സ്റ്റ് ഒരു മെസ്സേജ് ഫിദ അൻസാരി ആണ്. ഇന്ന് എൻ്റെ മോൻ അഫാന്റെ 7th ബർത്ത്ഡേ ആണ്, പ്ലീസ് വിഷ് ഹിം എന്ന് പറയുന്നു. അപ്പോൾ അഫാനും വളരെ സ്നേഹത്തോടുകൂടിയുള്ളൊരു സ്പെഷ്യൽ ഹാപ്പി ബർത്ത്ഡേ ഇതാ നമ്മൾ വിഷ് ചെയ്യുന്നു കേട്ടോ. ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് മുഹമ്മദ് അയ്മൻ, അൽബയാൻ മാലിക്, അൽസയാൻ മാലിക് എല്ലാവരും മെസ്സേജ് ചെയ്യുന്നുണ്ട്. ഐഷക്കുട്ടിയുടെ മെസ്സേജ് ഓക്കെ. ചോദ്യം ഒന്നുകൂടി വേണമെന്നല്ലേ? ചോദ്യം വളരെ സിമ്പിളാണ്, പെട്ടെന്ന് നിങ്ങൾക്ക് സെർച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഡിജിറ്റൽ പാസ്വേഡ് എന്ന് പറയുന്ന സംഭവം കണ്ടെത്തിയത് ആരാണ്? ആരാണ് അത് ഇൻവെൻറ്റ് ചെയ്തത്? ഡിജിറ്റൽ കമ്പ്യൂട്ടർ പാസ്വേഡ് കണ്ടുപിടിച്ചത് ആരാണ് എന്നുള്ളതാണ് ഇന്നത്തെ ഒരു ചെറിയ ചോദ്യമായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ചോദ്യത്തിൻ്റെ ഉത്തരങ്ങൾ അയച്ചിട്ടുള്ളൂ. 5000917 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ ഉത്തരങ്ങൾ പോരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ടിലേക്ക് എത്തുവാണ്. ഞാൻ ഇത്രയും സമയം നമ്മളൊരു മെലഡി അല്ലെങ്കിൽ അങ്ങനത്തെ നമ്മളിങ്ങനെ കേട്ട് ആസ്വദിക്കാൻ പറ്റുന്ന പാട്ടുകളൊക്കെ ഇങ്ങനെ കേട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനൊന്ന് ട്രാക്ക് മാറ്റുവാണ്. ഒരു അടിപൊളി പാട്ടിലേക്ക് വീക്കെൻഡിലേക്ക് ഇങ്ങനെ പോവല്ലേ. അപ്പോൾ എന്തായാലും ഒരു തകർപ്പൻ പാട്ടിലേക്ക് പവിഴമല്ലി സോങ് ഇങ്ങനെ ട്രെൻഡിങ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. സായ് അഭയങ്കർ, ശ്രുതി ഹാസൻ പാട്ടാണ് നമ്മളിനി കേൾക്കാനായിട്ട് പോകുന്നത്. ജാസ്ലിൻ ഒവ്ലിൻ അവരെല്ലാവരോട് ചേർന്നിട്ടായിരുന്നു എൻ്റെ അടുത്ത് ഈ പാട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് ഈ ഒരു കിഡിലൻ ട്രാക്കിലേക്ക് മോർണിംഗ് സവാരി ഞാൻ നിസ നിങ്ങൾക്കൊപ്പം കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: This is Radio Suno 91.7 FM, Qatar's happiness frequency.
1: Now available on
2: Huawei App Gallery.
3: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
4: This season at Kalyan Jewelers, enjoy up to 50% off on making charges. Visit your nearest Kalyan Jewelers store today.
5: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ.
4: And Lulu hypermarkets, supermarkets and department stores where the world comes to shop. Just feel like you're home.
5: സമയം 6 മണി കഴിഞ്ഞ് 38 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരിയിൽ ഞാൻ സാർ നിങ്ങളുടെ കൂടെയുണ്ട്. കുഞ്ഞു മുഹമ്മദ് ആഷിഖ് എല്ലാവർക്കും ഒരു മോർണിംഗ് പറയുന്നുണ്ട്. അഭി എത്തിയിട്ടുണ്ട് ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട്. ഞാൻ ഹഫ്സൽ എന്ന് പറഞ്ഞിട്ട് ഹാപ്പി ബർത്ത്ഡേ ഉമ്മ ജാസ്മിൻ. ഉമ്മയുടെ ബർത്ത്ഡേ ആണ്, ജാസ്മിൻ എന്നാണ് പേര്. സ്നേഹത്തോടെ ഹഫ്സൽ വളരെ സ്പെഷ്യലായ ഒരു ഹാപ്പി ബർത്ത്ഡേ പറയുന്നു. നമ്മളുടെയും സ്നേഹത്തോടെയുള്ള സ്പെഷ്യൽ വിഷസ് പറയുന്നു കേട്ടോ. നെക്സ്റ്റ് നമ്മുടെ ജാസ്ലിൻ ഓസ്റ്റിൻ അവരൊരു വിഷസ് പറയുന്നു. ഇന്ന് വെഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യുന്ന ആൻഡ്രിൻ ആൻഡ് റെജി, അവർക്ക് വിഷസ് കൊടുക്കണം. 25th വെഡിങ് ആനിവേഴ്സറി ആണ് അവരുടെ എന്ന് പറയുന്നു. അപ്പോൾ ഇന്ന് വെഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യുന്ന ആൻഡ്രിനും അതോടൊപ്പം തന്നെ റെജി, അദ്ദേഹത്തിനും വളരെ വളരെ സ്പെഷ്യലായൊരു വിഷസ് പറയുന്നു. ഗുഡ് മോർണിംഗ് ശ്രീരാമേ. ശ്രീരാം എല്ലാവർക്കും ഒരു നല്ല മോർണിംഗ് വിഷ് ചെയ്യുന്നുണ്ട്. ഷാജിദിൻ്റെ അക്കൗണ്ടിൽ നിന്നും റൈറ്റ് ആൻസർ വന്നിട്ടുണ്ട്. കൂടെ തന്നെ ജിജി മാത്യുവിൻ്റെ അക്കൗണ്ടിൽ നിന്നും റൈറ്റ് ആൻസർ ബൈ അക്കു, അമ്മു, ആദി, മിഖ, വേദ, ഐമ, ജോബ് ആൻഡ് ജുവാൻ. അടിപൊളി ഫുൾ ടീമായിട്ടാണ് അല്ലേ. നെക്സ്റ്റ് ഐഷക്കുട്ടിയുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. കൂടെ തന്നെ ഷബാന റൈറ്റ് ആൻസർ അയക്കുന്നുണ്ട് നമുക്ക്. സിറാജിൻ്റെ വക ഗുഡ് മോർണിംഗ്, വെരി വെരി ഗുഡ് മോർണിംഗ് സിറാജ്. റഫീഖ് അലിയുടെ അക്കൗണ്ടിൽ നിന്നും ഹൈക്ക് കുട്ടി ജോയിൻ ചെയ്യുന്നുണ്ട്, വെരി ഗുഡ് മോർണിംഗ്. ജൂലി മരിയ ആൻഡ് ജെയിൻ മരിയ റൈറ്റ് ആൻസർ ആണ്. പ്രഭു മാടമ്പിക്കാട്ടിൽ എല്ലാവർക്കും ഒരു അടിപൊളി വീക്കെൻഡ് ഒക്കെ വിഷ് ചെയ്യുന്നുണ്ട്. എബിൻ തോമസിൻ്റെ വക വീക്കെൻഡ് വിഷസ് വന്നിട്ടുണ്ട്. അബ്ദുൽ കരീം സുപ്രഭാതം സുനു എന്ന് പറയുന്നത് സുപ്രഭാതം തിരിച്ചും പറയുന്നു. നതാഷ കുട്ടി ജോയിൻ ചെയ്യുന്നു, വെരി ഗുഡ് മോർണിംഗ്. നെക്സ്റ്റ് ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. ആളുടെ പേരില്ല, എനിവേ പ്രയാഗയാണല്ലേ, സോറി പ്രയാഗ എന്നാണ് പേര്. അതിൻ്റെ കൂടെ ഇല്ല, നേരത്തെ അയച്ച മെസ്സേജിൽ നിന്നാണ്. പ്രയാഗ ഗുഡ് മോർണിംഗ് പറയുന്നു. ഇത്തൽ കുട്ടി ജോയിൻ ചെയ്യുന്നു, വെരി വെരി ഗുഡ് മോർണിംഗ്. ഒരു നല്ല ഫോട്ടോ ഒക്കെ അയച്ചു തന്നിട്ടുണ്ട് ഇതിൽ. ഓക്കെ, ഇതിൽ നിന്ന് ഒരു നല്ല സ്പെഷ്യൽ ഡേ വിഷ് ചെയ്യുന്നു കേട്ടോ. സുനീഷ് കുമാറിൻ്റെ ഒരു ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്, വെരി ഗുഡ് മോർണിംഗ് അദ്ദേഹത്തിന് പറയുന്നു. നെക്സ്റ്റ് ടിസ്മിൻ ആൻഡ് ടിസ ആണ് എത്തിയിട്ടുള്ളത്. ഒലിവ് ഇൻ്റർനാഷണൽ സ്കൂളിൽ നിന്നാണ് അവർ എത്തിക്കഴിഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഇങ്ങനെയായിരുന്നു മെസ്സേജ് ഉണ്ട്. ഗുഡ് മോർണിംഗ് ടിസ്മിൻ ആൻഡ് ബ്യൂട്ടിഫുൾ ടിസ ഫ്രം ഒലിവ് ഇൻ്റർനാഷണൽ സ്കൂൾ എന്ന് പറഞ്ഞിട്ടായിരുന്നു ഒരു ബ്യൂട്ടിഫുൾ മെസ്സേജ് വന്നിട്ടുള്ളത്. രഘുനന്ദ് രാഘവൻ ജോയിൻ ചെയ്യുന്നു, വെരി ഗുഡ് മോർണിംഗ് രഘുനന്ദ് രാഘവൻ. ഓക്കെ, വീർ വിരാജ്, റാണി, വേദിക, ആ ടീം എത്തിയിട്ടുണ്ട്. ഭഗത് കൃഷ്ണ നോബലിനാണ് അവരുള്ളത് പഠിക്കുന്നത്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഒരു നല്ല മോർണിംഗ് സ്പെഷ്യലി വിഷ് ചെയ്യുന്നു. നീതി മോഹൻ ഗുഡ് മോർണിംഗ് പറയുന്നു. ഹെലൻ ജോയിൻ ചെയ്യുന്നുണ്ട്. എന്തായിരുന്നു ചോദ്യം എന്നല്ലേ, ചോദ്യം ഇതായിരുന്നു കേട്ടോ. ഡിജിറ്റൽ കമ്പ്യൂട്ടർ പാസ്വേഡ് ഇൻവെൻറ്റ് ചെയ്തത് ആരായിരുന്നു എന്നുള്ളതായിരുന്നു ചോദ്യം. ഹായ് നിസ എന്താ പാട്, സുഖല്ലേ എന്ന് ചോദിക്കുന്നു. ഓ സുഖം, അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഹാപ്പി വീക്കെൻഡ് നൗഷാദേ. ഒരു നല്ല വീക്കെൻഡ് നൗഷാദിനും സ്പെഷ്യലി വിഷ് ചെയ്യുന്നു കേട്ടോ. ഗുഡ് മോർണിംഗ്, ഐ എം ഐഷ ഡാന ഫ്രം എം ഇ എസ്. ഐഷക്കുട്ടിയാണ് ജോയിൻ ചെയ്യുന്നത്, വെരി ഗുഡ് മോർണിംഗ്. സജീഷ് സരിഷയുടെ ഒരു മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. നമ്മുടെ ജിതു ജോസഫിൻ്റെ ഇന്നത്തെ പിക്ചർ, ഓ അടിപൊളി, ഇന്നത്തെ വരെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഹാപ്പി വീക്കെൻഡ് വിഷസ് ടു ഓൾ ടീച്ചേഴ്സ് ആൻഡ് സ്റ്റുഡൻസ് ഓഫ് ഭവൻസ് പബ്ലിക് സ്കൂൾ ഫ്രം ജുവൽ മരിയ ജിതു. അടിപൊളിയാണല്ലോ ഇന്നത്തെ ജിതു അയക്കുന്നതൊക്കെ. ഞാനിവിടെ സേവ് ചെയ്ത് ഇങ്ങനെ ഡെസ്ക്ടോപ്പിൽ സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അടിപൊളി, താങ്ക് യു താങ്ക് യു താങ്ക് യു. ഗംഭീരമായിട്ട് പോട്ടെ വരകളൊക്കെ. ഗുഡ് മോർണിംഗ് നിസ ഫ്രം അരുൺ ആൻഡ് ഫ്രമി, വെരി ഗുഡ് മോർണിംഗ് അരുൺ ആൻഡ് ഫ്രമി. അവർക്കും ഒരു സ്പെഷ്യൽ ഡേ വിഷ് ചെയ്യുന്നു. ഗുഡ് മോർണിംഗ്, ദിസ് ഇസ് ശ്രേയ ഫ്രം ബിർള പബ്ലിക് സ്കൂൾ. ഓക്കെ, ശ്രേയക്കുട്ടിക്കും ഒരു മോർണിംഗ് പറയുന്നു. അതുൽ എത്തിയിട്ടുണ്ട്, ഗുഡ് മോർണിംഗ് അതുലെ. നെക്സ്റ്റ് നവാസ് ആണ് ജോയിൻ ചെയ്യുന്നത്. കൂടെ തനായ കൃഷ്ണ എത്തിയിട്ടുണ്ട്. തനായക്കുട്ടി പോകുന്നത് ഐഡിയൽ സ്കൂളിലേക്കാണ് കേട്ടോ, വെരി ഗുഡ് മോർണിംഗ് പറയുന്നു. നെക്സ്റ്റ് അരുൺ തോമസിൻ്റെ വക സ്പെഷ്യൽ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്, വെരി ഗുഡ് മോർണിംഗ്. ഞാനൊരു സ്പെഷ്യൽ ഡേ സ്പെഷ്യൽ വീക്കെൻഡും നമ്മൾ അരുൺ തോമസിൻ്റെ വിഷ് ചെയ്യുന്നു. നെക്സ്റ്റ് ഓ അരുൺമാരെല്ലാം അടുത്തടുത്താണല്ലോ സ്കൂളിലെ പോലെ തന്നെ. ഓക്കെ, അരുൺ തോമസിൻ്റെ മെസ്സേജ് കഴിഞ്ഞപ്പോൾ തൊട്ടടുത്ത മെസ്സേജ് അരുൺ എന്നുള്ള അക്കൗണ്ടിൽ നിന്നായിരുന്നു, വെരി ഗുഡ് മോർണിംഗ് ആൻഡ് ഹാപ്പി വീക്കെൻഡ് ഫ്രം ആഗ്ന ആൻഡ് ആഗ്നേയ ഫ്രം ഐഡിയൽ ഇന്ത്യൻ സ്കൂൾ എന്ന് പറഞ്ഞിട്ട് ഉള്ള മെസ്സേജും എത്തിയിട്ടുണ്ട്. കൂടെ തന്നെ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ബിന്ദു റാഫേലിൻ്റെ അക്കൗണ്ടിൽ നിന്നും ഹെലൻ ആണ്. ഹെലൻ റൈറ്റ് ആൻസർ അയക്കുന്നത്. ഹെലൻ ചോദിച്ചു, ഉത്തരം പെട്ടെന്ന് അങ്ങോട്ട് അയച്ചുതരുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനിയും നിങ്ങളുടെ ഡിയർ വൺസിന് ആർക്കെങ്കിലും ഇന്ന് മെയ് 7 ഒരു സ്പെഷ്യൽ ബർത്ത്ഡേയോ വെഡിങ് ആനിവേഴ്സറി അങ്ങനെ സ്പെഷ്യൽ വിഷസ് ഒക്കെ കൊടുക്കാനായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇപ്പം തന്നെ അയച്ചിടാം കേട്ടോ. 5000917 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ ഉത്തരങ്ങൾ, സോറി വിഷസ് പോരട്ടെ, ഉത്തരം പറയാനുള്ള സമയമായി എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അടുത്തൊരു മെസ്സേജ്, ഹായ് ഷിഹാബ് ആണ് കേട്ടോ. സഫ്വാനും മർസൂക്കും എം എസ് ലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ദി ആർ വിഷിംഗ് എ ഗുഡ് മോർണിംഗ് എന്ന് കൂടി പറഞ്ഞിട്ടാണ് മെസ്സേജ് എത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്തായാലും സഫ്വാൻ ആൻഡ് മർസൂക്ക് അവർക്കും ഒരു സ്പെഷ്യൽ ഡേ, സ്പെഷ്യൽ മോർണിംഗ് ഒക്കെ വിഷ് ചെയ്യുന്നു. കൂടെ നമ്മളുടെ ഇന്നത്തെ റൈറ്റ് ആൻസർ, ഡിജിറ്റൽ കമ്പ്യൂട്ടർ പാസ്വേഡ് ആരാണ് കണ്ടുപിടിച്ചത് എന്ന് ചോദിച്ച സമയത്ത് എല്ലാവരും കറക്റ്റായിട്ട് അയച്ചു. ഫെർണാഡോ കൊൾബാറ്റോ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം എങ്ങനെയാണ് ഇത് കണ്ടുപിടിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അന്ന് ആദ്യ സമയത്തൊക്കെ ഒരു കമ്പ്യൂട്ടർ ഒരാളല്ല യൂസ് ചെയ്യുന്നത്, ഒന്നിലധികം ആളുകൾ ഒരുമിച്ചായിരുന്നു ആ സമയത്തൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ സമയത്ത് ഓരോരുത്തരുടെയും ഫയലുകൾ മറ്റുള്ളവർ കാണാതിരിക്കാനും അല്ലെങ്കിൽ ആ ഒരു പ്രൈവസി ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം പാസ്വേഡ് എന്ന് പറയുന്ന ആ ഒരു ചിന്തയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണ് പാസ്വേഡിൻ്റെ ലോകത്തിലേക്കുള്ള തുടക്കം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു സ്റ്റോറിയും കൂടെ ഞാൻ നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യുകയാണ് കേട്ടോ. അപ്പം അതേപോലെ എൻ്റെയും ഒരു ഗുഡ് മോർണിംഗ് ഹാപ്പി വീക്കെൻഡ് സമീർ ഷാ, ഷമീർ ഷായാണ് കേട്ടോ, ഷമീർ ഷാ എത്തിയിട്ടുണ്ട്. ഹെവനിക്കിൻ്റെ ഗുഡ് മോർണിംഗ് വന്നിട്ടുണ്ട്, അടിപൊളി. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഗുഡ് മോർണിംഗ്, നല്ലൊരു ഡേ സ്പെഷ്യലി വിഷ് ചെയ്തുകൊണ്ട് അടുത്ത പാട്ടിലേക്ക് നമ്മൾ പോവുകയാണ്. അതിന് മുമ്പ് ഒരു മെസ്സേജ് കൂടെ പെട്ടെന്ന് എത്തിയിട്ടുണ്ട് അർഷദിൻ്റെ അക്കൗണ്ടിൽ നിന്നും. ഹായ് ഗുഡ് മോർണിംഗ്, മൈ നെയിം ഈസ് ഇർസാൻ. ഓക്കെ, ഭവൻസിലാണ് ഇർസാൻ പഠിക്കുന്നത്. ഓക്കെ, നാളെ ഇർസാൻ്റെ ബർത്ത്ഡേ ആണ്, ഓ ഉറപ്പായിട്ടും. അപ്പോൾ എന്തായാലും നാളെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന ഇർസാന് നമ്മളിതാ ഇന്ന് തന്നെ നമ്മുടെ സ്കൂൾ ബസ്സിൻ്റെയും സ്റ്റോറീസിൻ്റെയും നമ്മളുടെ പ്രിയപ്പെട്ട ലിസ്ണേഴ്സിൻ്റെയൊക്കെ ഒരു സ്പെഷ്യൽ ഹാപ്പി ബർത്ത്ഡേ.

അടുത്തൊരു കില്ലാടി ടീമിന്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. എനിക്ക് ആ പേര് അങ്ങോട്ട് ഇഷ്ടപ്പെട്ട് കേട്ടോ, ടീം വക്ര വാരിയസ്. അടിപൊളി പേരാണല്ലോ. ആരുടെ തലയിലാണ് ഈ ഒരു പേര് ഉദിച്ചത്? മുഹമ്മദ് നാദാപുരം, സലീം മലപ്പുറം, ഫാസിൽ കണ്ണൂർ, സാജൻ നേപ്പാൾ, സൽമാൻ മലപ്പുറം, ഇവരെല്ലാവരും കൂടെ ചേർന്ന ടീമാണ് ടീം വക്ര വാരിയസ്. ഓക്കെ, അവർക്കും ഒരു ഗുഡ് മോർണിംഗ് ആൻഡ് സ്പെഷ്യൽ വീക്കെൻഡ് കൂടി വിഷ് ചെയ്യുന്നു. ഗുഡ് മോർണിംഗ് റേഡിയോ സുനോ എന്ന് പറഞ്ഞിട്ട് സൈറ കുട്ടി ജോയിൻ ചെയ്യുന്നുണ്ട് ഭവൻ സ്കൂളിൽ നിന്നും. ഇറ്റ്സ് മൈ ഫാദേഴ്സ് ബർത്ത്ഡേ. ഓക്കെ, ഇന്ന് ബർത്ത്ഡേ ആണല്ലേ. അപ്പോൾ ജെറിക്കിനും ഒരു സ്നേഹം നിറഞ്ഞ ഹാപ്പി ബർത്ത്ഡേ വളരെ സ്നേഹത്തോടുകൂടി വിഷ് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നേരെ അടുത്ത പാട്ടിലേക്ക് പോയാലോ. ഇനിയുള്ള മെസ്സേജുകളൊക്കെ നിങ്ങൾ അയച്ചിട്ടുള്ളൂ, ഞാൻ അതിലേക്കൊക്കെ വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നലെ വിശ്വസം വിശേഷങ്ങളും ഒക്കെ ഷെയർ ചെയ്യാനായിട്ടുണ്ടെങ്കിൽ ഇനിയും നിങ്ങൾക്ക് മെസ്സേജുകൾ അയക്കാം നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക്, 5000097 എന്ന നമ്പറിലേക്ക്. അപ്പോൾ ഇന്നലെ അടുത്ത പാട്ട് റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്, അതിനുശേഷം നമ്മൾ ബാക്കി വിശേഷങ്ങളിലേക്കൊക്കെ വരുന്നതായിരിക്കും.

മിൻഹ മോളുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. മിൻഹ ഫാത്തിമയാണ്, ഇന്ന് ഫാദറിന്റെ ബർത്ത്ഡേ ആണ്, അപ്പൊ അദ്ദേഹത്തിന് വിഷസ് കൊടുക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ സ്പെഷ്യൽ ഹാപ്പി ബർത്ത്ഡേ നമ്മൾ വിഷ് ചെയ്യുന്നു കേട്ടോ. നാസർ എന്നാണ് എനിക്കിവിടെ പേര് കാണാൻ സാധിക്കുന്നത്. അപ്പൊ ഒരു സ്പെഷ്യൽ വിഷസ്.

0: ഗ്രോസറി, ബേക്കറി ആൻഡ് ഹോട്ട് ഫുഡ് ഐറ്റംസ്, ഫുഡ് വെയർ, ബാഗ്സ് ആൻഡ് ഫാഷൻ ഐറ്റംസ്. സഫാരി 10, 15, 20, 25, 30 ആഘോഷം. പോക്കറ്റ് സേഫ് ആക്കാം, ഷോപ്പിംഗ് ഉഷാറാക്കാം. അതെ, ഖത്തർ കാത്തിരുന്ന ആവേശകരമായ ഷോപ്പിംഗ് ഉത്സവം സഫാരിയിൽ മെയ് 4 മുതൽ 10, 15, 20, 25, 30 റിയാൽ ആഘോഷം. നിത്യോപയോഗ സാധനങ്ങൾ മുതൽ ഫാഷൻ ഐറ്റംസ് വരെ എല്ലാം നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് വാങ്ങാം.
1: സഫാരി, വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ, ഖത്തർ.
0: You're listening to Morning Safari. Morning Safari. Morning Safari.
2: Only on Radio Suno 91.7 FM.

0: This is Morning Safari, only on Radio Suno 91.7 FM. Morning Safari. Malabar Golden Diamonds Morning Safari.
1: Brought to you by Malabar Golden Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
4: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop.

0: 91.7 FM.
1: Qatar's happiness frequency.
2: This season at Kalyan Jewelers, enjoy up to 50% off on making charges. Visit your nearest Kalyan Jewelers store today.
3: നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
4: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
3: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
4: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
5: ഹായ്, ഞാൻ നരേൻ.
6: യു ആർ ലിസണിംഗ് ടു
5: റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ.
4: And Lulu hypermarkets, supermarkets and department stores where the world comes to shop.
5: Just feel like you're
6: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 7 മണി കഴിഞ്ഞ് 7 മിനിറ്റാണ്. മെയ് 7-ാം തീയതിയാണ്. മൊത്തത്തിലൊരു 7 അല്ലേ? മെയ് 7 ആണ്. സമയം 7 മണി കഴിഞ്ഞ് 7 മിനിറ്റാണ്. വ്യാഴാഴ്ച ദിവസമാണ്. മോർണിംഗ് സവാരി വിശേഷങ്ങളിൽ ഞാൻ സാർ നിങ്ങളുടെ കൂടെയുണ്ട്. ഷിഫയുടെ മെസ്സേജ് എത്തിയിട്ടുണ്ടായിരുന്നു. ഹവയും അമാനും ചേർന്നിട്ടാണ് ആ ഒരു മെസ്സേജ് അയച്ചിട്ടുള്ളത്. റിഷാൽ പറയുന്നത് ഹാപ്പി ബർത്ത്ഡേ മറിയോ, പ്ലീസ് വിഷ് ഹെർ എന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു സ്പെഷ്യൽ വിഷസ് നമ്മളും അറിയിക്കുന്നു. കൂടെ തന്നെയാണ് ഹവാനും അമാനും എല്ലാവർക്കും ഒരു നല്ല വീക്കെൻഡ് ഒക്കെ വിഷ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. വിഷ്ണു, രമ്യ, ഗുഡ് മോർണിംഗ് ബിജു ക്ലേറ്റസ്, നമ്മുടെ അബിജ നിക്സൺ മെസ്സേജ് ചെയ്യുന്നു. മണി മച്ചിങ്ങിൽ അദ്ദേഹത്തിൻ്റെ മെസ്സേജുണ്ട്. ഫസിയ മുഹമ്മദിൻ്റെ മെസ്സേജ് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ബിലീറ്റഡ് ഹാപ്പി ബർത്ത്ഡേ വിഷസ് ടു മൈ ഫേവറേറ്റ് പേഴ്സൺ രജിത് ഷഹീർ. അദ്ദേഹത്തിന് വലിയൊരു സ്പെഷ്യൽ വിഷസ് പറയുന്നു. ഗുഡ് ഹെൽത്ത് ആൻഡ് ഹാപ്പിനെസ് എന്ന് പറഞ്ഞിട്ട് വളരെ സ്നേഹത്തോടെയുള്ള വിഷസാണ് അറിയിക്കുന്നത്. ഫാസിയ വൈഫ്, മറിയം ആൻഡ് റയാദ് കിഡ്സ് ഇവരെല്ലാവരും ചേർന്നിട്ടാണ് ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അദ്ദേഹത്തിന് വളരെ വളരെ സ്നേഹത്തോടുകൂടിയുള്ളൊരു സ്പെഷ്യൽ ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളുടെ എല്ലാവരുടെയും സ്നേഹത്തോടുകൂടി ഇന്നലെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ ആയിരുന്നത്. അപ്പോൾ എന്തായാലും ബിലേറ്റഡ് വിഷസ് ആണ് വളരെ സ്പെഷ്യലായിട്ട് ഫാസിയ അറിയിച്ചിട്ടുള്ളത്. കൂടെ നെക്സ്റ്റ് ഒരു മെസ്സേജ്, ഹായ് ഞാൻ മഹേഷ്. ഹായ് മഹേഷ്, എൻ്റെ സുഹൃത്തും പഴയൊരു പ്രവാസിയുമായ ഇനി ഇറങ്ങാനിരിക്കുന്ന മെൽക്കോ പോണ്ടിച്ചേരി എന്ന സിനിമയുടെ സംവിധായകനുമായിട്ടുള്ള നിഖിൽ മോഹനും വൈഫ് ജിത്യയ്ക്കും ഹാപ്പി വെഡിങ് ആനിവേഴ്സറി വിഷസ് കൊടുക്കണം എന്നുകൂടി പറഞ്ഞിട്ടാണ് മഹേഷിന് മെസ്സേജ് എത്തിയിട്ടുള്ളത്. അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും സ്നേഹത്തോടു കൂടി ഒരു സ്പെഷ്യൽ വെഡിങ് ആനിവേഴ്സറി വിഷസ്. ഇയാൻ, ഇവ, ഇസ എത്തിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് അവർക്കും പറയുന്നു. നെക്സ്റ്റ് സലീഷ് ആണ് ജോയിൻ ചെയ്യുന്നത്. സലീഷ് പറയുന്നത് ഹായ് റേഡിയോ സുനോ, എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേരുന്നു. ഗൈസ, ഫാത്തിമ, ത്രിഷിക, ലക്ഷ്മി ആൻഡ് ത്രിജൽ, മഹേശ്വർ, ഭവൻ സ്കൂളിലാണ് ഇവരെല്ലാവരും പഠിക്കുന്നത്. ഇവരുടെ 3 പേരുടെയും ഫോട്ടോ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്. നല്ല ക്യൂട്ടായിട്ട് നിൽക്കുന്നൊരു ഫോട്ടോ ആണ് വന്നിട്ടുള്ളത്. പേരുകളാണ്, വെറൈറ്റി പേരുകളാണ് അല്ലേ. ഗൈസ, ഫാത്തിമ, ത്രിഷിക, ലക്ഷ്മി ആൻഡ് ത്രിജൽ, മഹേശ്വർ. ഭയങ്കര കടുപ്പമുള്ള അടിപൊളി പേരുകളാണ്. നെക്സ്റ്റ് ദിലീപ് മോഹൻ്റെ മെസ്സേജാണ് വന്നിട്ടുള്ളത്. വ്യാഴാഴ്ച പ്രവാസിയുടെ ഹൃദയത്തിൽ ചെറിയൊരു അവധിക്കാലം തുറക്കുന്ന സ്വർണ്ണ ചാവി പോലെയാണ്. ഒരാഴ്ച മുഴുവൻ ജോലി ജോലി എന്ന് ഓടിയ മനസ്സിന് ഒന്ന് നിൽക്കൂ, ശ്വാസം എടുക്കൂ എന്ന് സ്നേഹത്തോടെ പറയുന്ന ഒരു ദിനം. ഓഫീസ് ഫയലുകൾക്കും ബോസിന്റെ മെസ്സേജുകൾക്കും ഒരു ചെറിയ അവധി കിട്ടും. പകരം വാട്സപ്പ് ഗ്രൂപ്പിൽ ചിലപ്പം പ്ലാനുകളുടെ പെരുമഴ സംഭവിക്കാം. കറങ്ങാമോ, സിനിമയ്ക്ക് പോകാമോ, കഴിക്കാൻ പോകണോ, അവസാനം പ്ലാൻ ഫിക്സ് ആകുന്നത് രാത്രി 10 മണി കഴിഞ്ഞിട്ടായിരിക്കും. അങ്ങനെയാണ് വ്യാഴാഴ്ച ദിവസങ്ങൾ. ചിരികളും ചെറു കൂടിക്കാഴ്ചകളും പുതിയ ഓർമ്മകൾക്ക് തുടക്കം കുറിക്കുന്ന സന്തോഷ നിമിഷങ്ങളും നിറഞ്ഞൊരു ദിവസം. ഇങ്ങനെ ഈ വാരാന്ത്യവും നിറങ്ങളും ചിരികളും നിറഞ്ഞ ഓർമ്മകളാൽ മധുരമുള്ള മനോഹരമായ ഒരു യാത്രയായിരിക്കട്ടെ. എല്ലാ റേഡിയോ സുനോ ശ്രോതാക്കൾക്കും ഹാപ്പി വീക്കെൻഡ് എന്ന് പറഞ്ഞിട്ടാണ് ദിലീപ് മോഹൻ അത് അയച്ചിട്ടുള്ളതാണത്. എനിക്കൊന്ന് AI-യിലൊക്കെ കൊടുത്തിട്ട് അത് ഒരു വൺ സെറ്റപ്പ് ഉള്ള ഒരു പോസ്റ്ററൊക്കെ ആക്കി മാറ്റിയിട്ടുണ്ട്. തകർപ്പനായിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് അഷ്കർ എത്തിയിട്ടുണ്ട്. അഷ്കർ പി ഹംസയുടെ ഗുഡ് മോർണിംഗും. കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങളൊക്കെ ശ്രദ്ധിച്ചു കാണാം ആ ഒരു വാർത്ത. ദൂരദർശനിലായിരിക്കാം ഒരു പക്ഷേ നമ്മളുടെ ഫിഫ വേൾഡ് കപ്പ് മത്സരങ്ങൾ ഇന്ത്യയിലുള്ളവർ ചിലപ്പോൾ കാണുക. അത് കൺഫേം ആയിട്ടില്ല, ജസ്റ്റ് അത് റിലേറ്റഡ് ആയിട്ടുള്ള പല വാർത്തകളും പല ചാനലുകളും ഒക്കെ ഇങ്ങനെ കൊടുത്തു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മളും അത് കണ്ടിട്ടുണ്ടായിരുന്നു അല്ലെ. ചിലപ്പം ലോകകപ്പിൻ്റെ സംപ്രേഷണം ദൂരദർശനിലാകാതിരിക്കാം എന്നൊക്കെയുള്ള വാർത്തകളൊക്കെ ഇങ്ങനെ സൂചനകളായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് എനിക്ക് ചോദിക്കാനായിട്ടുള്ള കാര്യം, ദൂരദർശൻ കാലത്തേക്ക് നമുക്കൊന്ന് പോയാലോ? ദൂരദർശൻ കാലത്ത് കണ്ടിട്ടുള്ള പ്രോഗ്രാമുകളുടെ പേരുകളൊക്കെ ഓർമ്മയുണ്ടോ? ദൂരദർശനിലെ പഴയ നല്ല ഓർമ്മകൾ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിളിക്കാം കേട്ടോ, അല്ലെങ്കിൽ മെസ്സേജിൽ പറയാം. വിളിക്കേണ്ട നമ്പർ 444-4917 ആണ്. അതല്ലെങ്കിൽ മെസ്സേജിലൂടെ നിങ്ങൾക്ക് അയക്കാം 500-00-917 എന്ന നമ്പറിലേക്ക്. പണ്ട് ദൂരദർശനിൽ കണ്ടിട്ടുണ്ടായിരുന്ന പ്രോഗ്രാമുകളുടെ പേരുകൾ, ദൂരദർശനോടുള്ള നിങ്ങളുടെ ആ ഒരു ഇഷ്ടം, സ്നേഹം ഒക്കെയാണ് എനിക്ക് ഈ സമയത്ത് ചോദിക്കാനായിട്ടുള്ളത്. വിളിക്കാം കേട്ടോ 444-4917 എന്ന നമ്പറിലേക്ക്. വിളിച്ച് നിങ്ങൾക്ക് ആ ഒരു വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാവുന്നതാണ്. ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾക്ക് ഓർമ്മയുള്ള പ്രോഗ്രാമുകളുടെ പേരുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് മെസ്സേജിൽ അയക്കാം, അല്ലെങ്കിൽ വിളിക്കാം. ഇപ്പൊ തന്നെ 444-444-917 എന്ന നമ്പറിലേക്ക്. അടുത്തൊരു കിടിലൻ പാട്ടിലേക്ക്, സോനു നിഗം, ശ്രേയ ഘോഷാൽ.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now, available on Amazon Music.
3: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005 6123.
4: ഗ്രോസറി, ബേക്കറി ആൻഡ് ഹോട്ട് ഫുഡ് ഐറ്റംസ്, ഫുഡ്വെയർ, ബാഗ്സ് ആൻഡ് ഫാഷൻ ഐറ്റംസ്, 10, 15, 20, 25, 30 ആഘോഷം. നിത്യോപയോഗ സാധനങ്ങൾ മുതൽ ഫാഷൻ ഐറ്റംസ് വരെ എല്ലാം നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് വാങ്ങാം.
5: സഫാരി, വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ, ഖത്തർ.
6: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും ഇൻ അസോസിയേഷൻ വിത്ത്
2: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million riyals ഡ്രീം ഡ്രീം ബിഗർ.
3: And Lulu hypermarkets, supermarkets and department stores where the world comes to shop. Just feel like you're
4: ജൂൺ 11th തീയതി ലോകകപ്പ് ഫുട്ബോൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. വേൾഡ് കപ്പ് ഫുട്ബോൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നു, വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഇന്ത്യയിൽ നിന്നും ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ കേൾക്കുന്ന ഒരു വാർത്തയാണ് കേട്ടോ. അത് കൺഫേം ആയിട്ടില്ല, സൂചനകൾ മാത്രമാണ് മാധ്യമങ്ങൾ അങ്ങനെയാണ് വാർത്തകൾ കൊടുക്കുന്നത് കേട്ടോ. ദൂരദർശനിൽ ചിലപ്പം ഉണ്ടായേക്കാം എന്ന് പറയപ്പെടുന്നു. അത് കൺഫേം അല്ല, ജസ്റ്റ് ഞാനത് വായിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ആ ഒരു വാർത്ത കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, ദൂരദർശനം നമ്മളും തമ്മിൽ ആ ഒരു കണക്ഷൻ ഉണ്ടല്ലോ, ആ ഒരു പ്രത്യേക ഒരു കണക്ഷൻ ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു സ്നേഹത്തെക്കുറിച്ച് ഒന്ന് ചോദിക്കാം എന്ന് മനസ്സിൽ വിചാരിച്ചു. അങ്ങനെയാണ് ഈ ചോദ്യത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. കൂടെ പ്രിയ പ്രശാന്ത്, ഗുഡ് മോർണിംഗ് സുനോ, വണ്ടർഫുൾ സോങ് സെലക്ഷൻ ഇൻ ദിസ് മോർണിംഗ്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു സോ മച്ച്. പ്രിയയ്ക്കും പറയുന്നു. അപ്പോൾ എന്തായാലും നമ്മളിങ്ങനെ ദൂരദർശനിലെ കഥകൾ, ദൂരദർശൻ സമയത്തെ നിങ്ങളുടെ നല്ല നല്ല മെമ്മറീസ് എന്തൊക്കെയായിരുന്നു, ഓർമ്മയുണ്ടോ പ്രോഗ്രാമുകൾ, ഏതൊക്കെ പേരുകളാണ് ഓർമ്മയുള്ളത്, ഏതൊക്കെ പ്രോഗ്രാമുകളുടെ പേരുകൾ മനസ്സിലുണ്ട് എന്നൊക്കെ കൂടി ഞാനിങ്ങനെ ചോദിച്ച് വരുന്ന സമയത്ത് നമ്മളുടെ കൂടെ ആദ്യം ആ വിശേഷങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് ജോയിൻ ചെയ്യുന്നു.
5: ഞായറാഴ്ച വൈകിട്ട് 4 മണിക്ക് സിനിമകൾ ഉണ്ടാവും.
4: അതെ അതെ.
5: പിന്നെ അലിഫ്ലൈല എനിക്ക് ഓർമ്മയുള്ള കാര്യങ്ങളാണ്. പിന്നെ ഹീമാൻ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്.
4: ഈ 4 മണിക്ക് വേണ്ടിട്ട് വെയിറ്റിംഗ് ആയിരിക്കും അല്ലേ?
5: അതായത് എനിക്ക് ആ സമയത്ത് വൈകുന്നേരത്തേക്കുള്ള പാല് വാങ്ങിക്കാൻ വേണ്ടി പോകും. അപ്പൊ 5 മണിക്ക് ഒരു വാർത്ത വരും. 5 മണിക്ക് 5 മിനിറ്റ് ഉണ്ടാവുള്ളു ആ വാർത്ത. ആ വാർത്തയുടെ സമയം ആവാൻ വേണ്ടി കാത്തിരിക്കും.
4: 1.5 കിലോമീറ്റർ
5: പോയി 5 മിനിറ്റ് കൊണ്ട് പാലും പോയി വാങ്ങിച്ച് തിരിച്ചു വരുന്ന ഒരു ഓട്ടുണ്ട്.
4: ആ ഗ്യാപ്പിനുള്ളിൽ തിരിച്ചു വീട്ടിലെത്തണം.
5: തിരിച്ചെത്തണം. അതായത് 4:59 വീട്ടിൽ നിന്ന് തൂക്കാത്തെടുത്തിട്ട് നേരെ ഓട്ടമാണ് ഞാൻ വീട്ടിലേക്ക്. 5:50 തിരിച്ച് വീട്ടിലെത്താം, അല്ലെങ്കിൽ ബാക്കി കഥ കാണാൻ പറ്റില്ലല്ലോ സിനിമയുടെ.
4: ഭയങ്കര റിസ്ക് എടുത്തിട്ടായിരുന്നു നമ്മുടെ അന്നത്തെ ലൈഫ് അല്ലേ?
5: എന്റെ ഒരു കാലം ഉണ്ടായിരുന്നു. ശനിയാഴ്ച രാത്രികളില് ഹിന്ദി സിനിമകൾ ഉണ്ടാവും. ആ ഫസ്റ്റ് ടൈമാ വിളിക്കുന്നത്, അപ്പൊ കിട്ടി.
4: അപ്പൊ എന്തായാലും ഫ്രണ്ട്സിന്റെ ഒക്കെ അടുത്ത് അന്വേഷണം പറയൂ. വിളിച്ചതിൽ ഒരുപാട് സന്തോഷം.
5: താങ്ക് യു, താങ്ക് യു.
4: ബൈ ബൈ.
5: ബൈ.
4: തൻസീറിന്റെ ഒരു നല്ല മെമ്മറി തൻസീർ ഷെയർ ചെയ്തപ്പോൾ നമ്മൾ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചല്ലോ, ഇത്ര സമയമാകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടിപ്പോയിട്ട് തിരിച്ചു വരുന്ന ആ ഒരു വിഷ്വൽ നമ്മുടെ മനസ്സിലേക്കും എത്തിയിട്ടുണ്ടായിരുന്നു അല്ലേ. ഓക്കെ, വാമിക ആൻഡ് വൈഗ ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട്. കുറച്ച് മുമ്പായിരുന്നു അവരുടെ മെസ്സേജുകൾ എത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നെ തന്നെ അമീൻ അഫ്സൽ മെസ്സേജ് ചെയ്യുന്നു, ഞാൻ പേര് പറഞ്ഞ് മാറിപ്പോയല്ലേ, അബാൻ എന്നാണ് പേരുണ്ടായിരുന്നു, ഞാൻ അവാൻ എന്നാണോ പറഞ്ഞത്. ഓക്കെ ഓക്കെ, ചെറിയ രീതിയിൽ പേര് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറിപ്പോയതാണ് കേട്ടോ അമീൻ അഫ്സൽ. ഓക്കെ, മുജീബിന്റെ മെസ്സേജ് എത്തിയിട്ടുണ്ടായിരുന്നു. ചിത്രഗീതം ഫാൻസ് ജോയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആരൊക്കെയുണ്ട് ചിത്രഗീതം ഫാൻസ്, ആരൊക്കെയുണ്ട് അവരുടെ അടുത്ത് കൂടി ചോദിക്കാനായിട്ടുണ്ട്. ദൂരദർശനിലെ ആ ഒരു പഴയ ഏതൊക്കെ പ്രോഗ്രാമുകളുടെ പേരുകൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, ദൂരദർശനുമായിട്ടുള്ള നിങ്ങളുടെ ആ ഒരു പഴയ കാലത്തെ നല്ല മെമ്മറീസ് എന്തൊക്കെയാണ് എന്നുള്ളത് കൂടി ഈ സമയത്ത് ഒന്ന് ചോദിച്ചു പോവുകയാണ്. വിളിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വിളിക്കുക കേട്ടോ. 444-99 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇപ്പം തന്നെ വിളിക്കാം, അതല്ലെങ്കിൽ മെസ്സേജിലൂടെ നിങ്ങളുടെ ആ ഒരു നല്ല മെമ്മറീസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. 500-00-917 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജുകൾ അയക്കാവുന്നതാണ് കേട്ടോ. ദൂരദർശനിൽ നിങ്ങൾ കണ്ടിട്ടുള്ള പ്രോഗ്രാമുകൾ, അല്ലെങ്കിൽ പ്രോഗ്രാമുകളുടെ പേരുകൾ, ഇങ്ങനെയുള്ള നല്ല നല്ല ദൂരദർശൻ കണക്റ്റഡ് ആയിട്ടുള്ള നല്ല നല്ല മെമ്മറീസ് എന്തൊക്കെയാണ് ലൈഫിലുള്ളത് എന്നുള്ളത് കൂടി ഈ സമയത്ത് ഒന്ന് ചോദിക്കുകയാണ്. വിളിച്ചോളൂ 444-99-917 എന്ന നമ്പറിലേക്ക്. മലയാളി ആൽബത്തിലെ പാട്ട് മിന്നലഴകേ.

0: This season at Kalyan Jewelers, enjoy up to 50% off on making charges. Visit your nearest Kalyan Jewelers store today.
1: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
2: മുറിവേറ്റ സിംഹത്തിന്റെ ശ്വാസം ഗർജനത്തെക്കാൾ ഭയങ്കരമായിരുന്നു.
3: എല്ലാവർക്കും നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം ഷോബി തിലകൻ.
4: യു ആർ ലിസ്ണിംഗ് ടു
3: റേഡിയോ സുനോ 91.7 FM.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ.
4: And Lulu hypermarkets, supermarkets and department stores where the world comes to shop. Just feel like you're
5: ദൂരദർശൻ എന്ന് പറഞ്ഞ സമയത്ത് ഒരുപാട് പേരുടെ കോൾസ് വരുന്നത് ഞാനിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഓരോരുത്തരുടെ കോൾസിലേക്ക് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്നാലും ദൂരദർശൻ മെമ്മറീസ് ഷെയർ ചെയ്യാനായിട്ട് നമ്മളുടെ കൂടെ അടുത്തൊരാൾ കൂടി ജോയിൻ ചെയ്യുന്നുണ്ട്. ഗുഡ് മോർണിംഗ്. ആരാണ്?
6: ഗുഡ് മോർണിംഗ്,
5: മക്ബൂൽ.
6: ഒറ്റപ്പാലം.
5: എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമായിട്ട് പോകുന്നോ? ഓക്കെ, സൂപ്പർ. ഓക്കെ, അപ്പൊ നമുക്ക് ദൂരദർശൻ മെമ്മറീസിലേക്ക് ഒന്ന് പോകാം. എന്തൊക്കെയാണ്?
6: അത് കേട്ടോണ്ടിരിക്കുന്നത്. അതെ, ഇതിന് മുമ്പ് വിളിച്ച വ്യക്തി പറഞ്ഞ പോലെ സിനിമ കാണുമായിരുന്നു. സിനിമയേക്കാൾ വെയിറ്റിംഗ് അതിനുശേഷം മറ്റേ ജംഗിൾ ബുക്ക് ഉണ്ടാവും.
5: അതാണ് പ്രധാനം അല്ലേ?
6: അതെ അതെ, ആറരയ്ക്ക്. അപ്പൊ സിനിമ അന്നൊക്കെ പറഞ്ഞാല് ഇതിനെ മാത്രമേ സിനിമ കാണാൻ പറ്റുള്ളൂ, വേറെ ചാനൽസ് ഒന്നും അങ്ങനെ ഇല്ലല്ലോ.
5: അതെ.
6: അപ്പൊ അത് കഴിഞ്ഞ ഉടനെ ഇത് കാണാൻ വേണ്ടിയായിരുന്നു കട്ട വെയിറ്റിംഗ്.
5: ആ ചെപ്പടിക്കുന്നിൽ കേൾക്കുമ്പോൾ ഒരു സന്തോഷം അല്ലേ?
6: സന്തോഷം. പേരറിയാത്ത കൊറേ പ്രോഗ്രാമുകൾ ഉണ്ടായിരുന്നു. ഒറ്റ ചാനലല്ലേ ഉള്ളു, വേറെ ഒന്നും കാണാനും ഇല്ലല്ലോ. ഹിന്ദിയായാലും മലയാളമായാലും എല്ലാം കാണുക. ഇത്രയും ഹിന്ദി സിനിമ ഉണ്ടായിരുന്നു. ശനിയാഴ്ച, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ശനിയാഴ്ച രാത്രി ആണ് തോന്നുന്നു.
5: അതെ അതെ അതെ, തൻസീർ ഇപ്പൊ അത് മെൻഷൻ ചെയ്തിരുന്നു.
6: അതെ, രാത്രി 10 മണിയോ എന്തുവാണ് തുടങ്ങും.
5: ഓക്കെ, അപ്പൊ എന്തായാലും താങ്ക് യു, വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ഫസ്റ്റ് ടൈം ആണോ വിളിക്കുന്നത്?
6: മോളടക്ക്
5: ആണോ? മോളുടെ പേരെന്താ?
6: മോളെ പേര് ഷെസാ ഫാത്തിമ.
5: ഓക്കെ ഓക്കെ, അപ്പൊ മോളുടെ അടുത്ത് നമ്മളുടെ ഒരു സ്പെഷ്യൽ അന്വേഷണം കൂടെ പറഞ്ഞേ കേട്ടോ. എല്ലാരും ഇങ്ങനെ ഓർമ്മകളുടെ വേലിയേറ്റത്തിലാണെന്ന് തോന്നുന്നുണ്ട്. അത്രമാത്രം മെസ്സേജുകളും കോൾസും ഒക്കെ വരുന്നുണ്ട്. അജയ് പറയുന്നത് അദ്ദേഹം ശക്തിമാനൊക്കെ ഓർമ്മയുണ്ട്, ചില പ്രോഗ്രാമുകളുടെ പേരൊക്കെ പറയുന്നുണ്ട്. കുറെ സയ്യിദിന്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. അദ്ദേഹവും ചില ഒത്തിരി അധികം, ഓ ഒന്നല്ല കേട്ടോ, ഒരുപാട് പ്രോഗ്രാമുകളുടെ പമ്പരം തേഴ്സ്ഡേ നൈറ്റ് ശക്തിമാൻ, പിന്നെ സംഭവങ്ങൾ, ഇതൊക്കെ ഓർത്തെടുത്തിട്ട് ആൾ എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ട്. അടിപൊളി. അൻസൽ ഹബീബ്, ഗുഡ് മോർണിംഗ്, എല്ലാ കൂട്ടുകാർക്കും അടിപൊളി വാരാന്ത്യം വിഷ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് അൽജു മെസ്സേജ് ചെയ്തിട്ടുണ്ട്. കൂടെ ഫഹദ് എത്തിയിട്ടുണ്ട്. ഫഹദ് അഹമ്മദ് ആണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. ചിത്രഹാർ, രംഗോലി, ശക്തിമാൻ, സർക്കസ് സീരിയൽ, സ്പൈഡർമാൻ, ഹീമാൻ, അങ്ങനെയൊക്കെയുണ്ട്. ആൻഡ് ദ മാസ്റ്റേഴ്സ് ഓഫ് ദി യൂണിവേഴ്സ്, ഹീമാൻ ആൻഡ് ദ മാസ്റ്റേഴ്സ് ഓഫ് ദി യൂണിവേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം അടിപൊളിയായിട്ട് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ തന്നെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. തകർപ്പൻ ഫഹദ് അഹമ്മദ് അതൊക്കെ ഓർത്തിരിക്കുന്നു എന്നുള്ളതാണ് കേട്ടോ. നൌഫലിന്റെ മെസ്സേജ് ഇങ്ങനെയാണ്, അടുത്ത വീടിന്റെ ജനവാതിലിൽ അള്ളിപ്പിടിച്ച് ദൂരദർശനിൽ ചിത്രഹാർ കണ്ടിരുന്ന ഒരു കുട്ടിക്കാലം എനിക്കുമുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് നൌഫൽ ആ നല്ല മെമ്മറീസിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി നിങ്ങൾക്ക് ഇനിയും വിളിക്കാം, ഒരു നല്ല മെമ്മറീസ് ഷെയർ ചെയ്യാം. 444-99 എന്ന നമ്പറിലേക്ക്.

0: റേഡിയോ സുനോ 91.7 FM.
1: Qatar's happiness frequency.
2: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
3: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
2: മില്യണോ?
3: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം.
4: കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലറായി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
5: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
6: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
0: You're listening to...
1: Radio Suno 91.7 FM.
7: സമയം 7:38 ആണ്. ഓർമ്മകളുടെ ഒരു കുത്തൊഴുക്ക് എന്നൊക്കെ പറയില്ലേ, എന്ന് പറഞ്ഞ പോലെയുള്ള ഒരുപാട് പേരുടെ നല്ല നല്ല ഓർമ്മകളും നല്ല നല്ല വിശേഷങ്ങളും ഒക്കെ ഇങ്ങനെ കേട്ടു പോകുന്ന ഒരു മോർണിംഗ് ആണ് ഇന്നത്തെ മോർണിംഗ് എന്ന് പറയുന്നത്. കൂടെ നൌഫലിൻ്റെ മെസ്സേജ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ അരുൺ ജോൺസന്റെ മെസ്സേജുണ്ട്, ശക്തിമാൻ ഫാൻസ് എന്ന് പറഞ്ഞിട്ട് ഉള്ള മെസ്സേജ് എത്തിയിട്ടുണ്ട്. ശക്തിമാൻ ഫാൻസ് കുറച്ചധികം ആളുകളുണ്ട് അല്ലേ. ഓക്കെ, ഫൗസിയെ മെസ്സേജ് ചെയ്യുന്നുണ്ട്. ദൂരദർശനുമായിട്ടുള്ള നല്ല മെമ്മറീസ് ആണ് ഞാൻ ചോദിച്ചു വരുന്നത് കേട്ടോ. ഇപ്പം കേട്ട് തുടങ്ങിയവർക്ക് വേണ്ടിയിട്ടാണ് ആ ഒരു മെൻഷൻ കൂടി പറഞ്ഞത്. നമ്മുടെ ഫൗസിയെ പറയുന്നത് ജംഗിൾ ബുക്ക്, ചന്ദ്രകാന്ത, സൺഡേ മൂവി, ഇതൊക്കെയായിരുന്നു ആ സമയത്തെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ എന്നാണ് ഫൗസിയയുടെ അഭിപ്രായം. സോണി പറയുന്നുണ്ട്, ബെസ്റ്റ് ദൂരദർശൻ പ്രോഗ്രാം വാസ് പ്രതികരണം. അതായിരുന്നു ഏറ്റവും ദൂരദർശനിലെ സോണിയുടെക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം പ്രതികരണം ആയിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് ആളുടെ ഒരു മെസ്സേജ് ഇവിടെ കിട്ടിക്കഴിഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ വിഷ്ണു രമ്യ മെസ്സേജ് ചെയ്യുന്നുണ്ട്. വിഷ്ണു രമ്യ പറയുന്നത്, ഇന്ന് ദൂരദർശൻ ചാനൽ കണ്ടവർക്കെല്ലാം ഇപ്പം ഇത്ര ഏജ് ആവാൻ സാധ്യതയുണ്ട് എന്നുകൂടി വിഷ്ണുവിൻ്റെ അഭിപ്രായം എത്തിയിട്ടുണ്ട്. കൂടെ തന്നെ അനിലിൻ്റെ മെസ്സേജ് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. അനിൽ പറയുന്നത്, ഞായറാഴ്ച വൈകിട്ട് 10 മണിക്കുള്ള സീരിയൽ ആരെങ്കിലുമൊക്കെ ഓർക്കുന്നുണ്ടോ? റിപ്പോർട്ടർ ആണല്ലേ. ഓക്കെ, അങ്ങനെ ഒരു സീരിയൽ ഉണ്ട് എന്ന് പറയുന്നു. അനിൽ അടിമാലിയാണ് ആ ഒരു ഓർമ്മപ്പെടുത്തൽ നൽകിയിട്ടുള്ളത്. പിന്നെ വന്നിരിക്കുന്ന, അക്കാലത്ത് ദൂരദർശൻ ചാനലുകളിലെ പ്രധാനപ്പെട്ട പ്രോഗ്രാമുകൾ കാണുവാൻ വേണ്ടി അയൽവക്കത്തെ വീടിന് വെളിയിലുള്ള കൽപ്പടവുകളിൽ ഇരുന്ന് കണ്ട ഓർമ്മ ഇപ്പോഴും മനസ്സിലേക്ക് എത്തുന്നു എന്നാണ് അനിൽ അടിമാലി പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എന്തായാലും ഒത്തിരി പേരുടെ മെസ്സേജുകളുണ്ട്. ആ മെസ്സേജുകളിലേക്ക് ഓക്കെ, ഒത്തിരി നല്ല നല്ല മെസ്സേജുകൾ വരുന്നുണ്ട് കേട്ടോ. ഞാൻ അതിലേക്കൊക്കെ വരാം. അതിന് മുൻപായിട്ട് നമുക്ക് അടുത്ത പാട്ടുകളൊക്കെ കേൾക്കേണ്ട സമയമാണ്. ഓക്കെ, ഞാൻ എന്തായാലും മെസ്സേജ് വിട്ടങ്ങ് പോകാൻ തോന്നില്ല, അത്രയും മെസ്സേജുകളുണ്ട് കേട്ടോ. അടുത്ത വീട്ടിലെ ടി വി റൂമിലെ ജനലഴിയിലൂടെ ചിത്രഗീതം കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജുണ്ട്. മാനു അദ്ദേഹമാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. കൂടെ തന്നെ വിനയുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ചിത്രഗീതം, ചിത്രഹാരം, രംഗോലി, അങ്ങനെ ഒത്തിരി പ്രോഗ്രാമുകളുടെ പേര് ഓർക്കുന്നു എന്ന് പറഞ്ഞിട്ട് അനിത എന്ന് പറഞ്ഞിട്ട് കൂടിയാണ് ആ മെസ്സേജ് കിട്ടിയിട്ടുള്ളത്. പിന്നെ വന്നിരിക്കുന്നത് ആർ കെ, അദ്ദേഹത്തിൻ്റെ മെസ്സേജാണ്, കാർഷിക രംഗം. ആർ കെ പാമ്പൂർ പറയുന്ന കാർഷിക രംഗം എന്ന് പറയുന്ന പ്രോഗ്രാം ഓർമ്മയുണ്ട് എന്ന് പറയുന്നു. റിയാസ് ഷീലത്ത്, ഗുഡ് മോർണിംഗ് നിസ ആൻഡ് ഓൾ മെമ്പേഴ്സ്, ഹാപ്പി വീക്കെൻഡ്. ഹാപ്പി വീക്കെൻഡ്. നെക്സ്റ്റ് ഷിഫയുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഓക്കെ, ഓ ഒരു വലിയ നല്ല കുറിപ്പാണ് കേട്ടോ ആളെ എഴുതി അയച്ചിട്ടുള്ളത്. ഗുഡ് മോർണിംഗ്, ഹാപ്പി വീക്കെൻഡ് എന്ന് ഷിഫ പറയുന്നു. അതിൻ്റെ കൂടെ ഷിഫ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് കേട്ടോ, മരുഭൂമിയിലെ ഒട്ടകം സീരിയൽ, സ്നേഹസീമ സീരിയൽ, പിന്നെ അതുപോലെ തന്നെ ആ സീരിയലിൻ്റെ ഡയറക്ടർ ഹീറോയിൻ്റെ ഹസ്ബൻഡ് ആയിരുന്നു. നെയിംസ് ഓർമ്മയിലേക്ക് വരുന്നില്ല. ഓക്കെ, പിന്നെ പത്മജ പടവിറങ്ങി വരികയാണ്, പകിട പകിട പമ്പരം കോമഡി പ്രോഗ്രാം. ഇതൊക്കെ അടുത്ത വീട്ടിൽ പോയിട്ടായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. അവർ ഉച്ചയ്ക്ക് വിശ്രമിക്കുമ്പോൾ വാതിൽ മുട്ടിയിരുന്നൊക്കെ എത്ര ബുദ്ധിമുട്ടായിരുന്നു എന്ന് ഇപ്പോഴാണ് ആലോചിക്കുന്നത്. ശരിയാ, അങ്ങനെയും കുറേ മെമ്മറീസ് അതിനെ കണക്ട് ചെയ്തിട്ടുണ്ടല്ലേ. നമുക്ക് അതിലേക്കൊക്കെ വരാം കേട്ടോ. അതിന് മുമ്പായിട്ട് ഞാൻ അടുത്ത പാട്ടുകൾ തരുവാണ്. സുനോ അപ്ഡേറ്റ്സിന് ശേഷം അടുത്ത മണിക്കൂറിൽ നമുക്ക് ഈ ഡിസ്കഷൻ കണ്ടിന്യൂ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരുപാട് പേരുടെ കോൾസ് ഉണ്ട്, അതിലേക്കൊക്കെ വരുന്നതായിരിക്കും. അതിന് മുൻപ് അടുത്തൊരു കിഡിലൻ പാട്ടുകൂടി CID മൂസ കേൾക്കാം.

0: Morning Safari, only on Radio Suno 91.7 FM. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
4: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop. Just

0: സുനോ അപ്ഡേറ്റ്സ്.
1: സുനോ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. അപ്ഡേറ്റുകളുമായി നിസ. ഖത്തറിലെ ഇന്ത്യൻ പ്രവാസി സമൂഹത്തിന് സേവനങ്ങളും വിവരങ്ങളും വേഗത്തിൽ ലഭ്യമാക്കുന്നതിനായി ഇന്ത്യൻ കൾച്ചറൽ സെന്റർ പുതിയ മൊബൈൽ ആപ്ലിക്കേഷൻ പുറത്തിറക്കി. ഖത്തറിലെ ഇന്ത്യൻ സമൂഹത്തിന് സേവനങ്ങൾ ഉറപ്പാക്കുക, മറ്റു വിവരങ്ങൾ കൃത്യമായി അറിയിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ആപ്ലിക്കേഷൻ നിർമ്മിച്ചിരിക്കുന്നത്. പ്രവാസികൾക്ക് ഉപകാരപ്രദമായ നിരവധി ഫീച്ചറുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ICC നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ, അറിയിപ്പുകൾ, പരിപാടികൾ എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ ആപ്ലിക്കേഷനിലൂടെ ലഭ്യമാകും. തൊഴിൽ അന്വേഷകർക്കും തൊഴിൽ ദാതാക്കൾക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്ന സമഗ്രമായ ജോബ് പോർട്ടൽ മറ്റൊരു സവിശേഷതയാണ്. ഇതിലൂടെ പ്രൊഫൈലുകൾ നിർമ്മിക്കാനും റെസ്യൂമുകൾ അപ്ലോഡ് ചെയ്യാനും ജോലി ഒഴിവുകൾ കണ്ടെത്താനും സാധിക്കും. ഖത്തറിലെ ഇന്ത്യൻ സമൂഹത്തെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരാനും ICCയുടെ സേവനങ്ങൾ കൂടുതൽ സുതാര്യവും എളുപ്പമുള്ളതാക്കാനും ആപ്ലിക്കേഷൻ സഹായിക്കുമെന്നും ICC ഭാരവാഹികൾ അറിയിച്ചു. ഖത്തറിൽ മാനസികാരോഗ്യ പിന്തുണ ആവശ്യമുള്ള ഏതൊരാൾക്കും ഹമദ് മെഡിക്കൽ കോർപ്പറേഷന്റെ നാഷണൽ മെന്റൽ ഹെൽത്ത് ഹെൽപ്പ് ലൈൻ പ്രയോജനപ്പെടുത്താം. പരിചയ സമ്പന്നരായ മാനസികാരോഗ്യ വിദഗ്ധരുടെ സേവനം ഹെൽപ്പ് ലൈനിൽ ഉറപ്പാക്കുന്നുണ്ട്. ഹെൽപ്പ് ലൈൻ നമ്പറായ 1600 വിളിച്ച് മാനസികാരോഗ്യത്തിനായി ഓപ്ഷൻ 4 തിരഞ്ഞെടുത്ത് ആവശ്യമുള്ളവർക്ക് ഈ സേവനം പ്രയോജനപ്പെടുത്താം. ശനി മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ 8 മുതൽ വൈകുന്നേരം 6 വരെ ഹെൽപ്പ് ലൈൻ പ്രവർത്തിക്കുന്നുണ്ട്. രാജ്യത്തെ ഫുട്ബോൾ പ്രേമികൾ കാത്തിരിക്കുന്ന അമീർ കപ്പ് ഫൈനലിന് മുന്നോടിയായി ആരാധകർക്കായി പ്രത്യേക ട്രോഫി പ്രദർശനം ഒരുങ്ങുന്നു. ഇന്ന് മിഷ്രബിലെ സാഹദ് വാദി മിഷ്രബിൽ വൈകിട്ട് 4 രാത്രി 10 വരെ അമീർ കപ്പ് പ്രദർശിപ്പിക്കും. മത്സരത്തിന്റെ ആവേശം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ പ്രത്യേക പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. IPLൽ ഇന്ന് ലക്നൗ ബാംഗ്ലൂർ പോരാട്ടം.
0: Weather report.
1: ദോഹയിൽ ഇന്ന് പ്രതീക്ഷിക്കുന്ന കൂടിയ താപനില 39°C, കുറഞ്ഞ താപനില 27°C.
0: Weather report powered by Qatar Meteorology Department. This is
2: Radio Suno 91.7 FM.
0: Qatar's happiness frequency. Now available on Spotify
2: and
0: Gaana. 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ്, JEE കോച്ചിംഗ്, CBSE ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6 ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005.
3: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
4: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
3: മില്യണോ?
4: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേരാം ടോട്ടൽ 5 ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
5: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
6: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
0: This is
7: Morning Safari.
8: Malabar Golden Diamonds Morning Safari,
9: brought to you by
10: Malabar Golden Diamonds, the responsible jeweler.
11: മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
12: ഇൻ അസോസിയേഷൻ വിത്ത്
13: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
14: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ.
4: And Lulu hypermarkets, supermarkets and department stores where the world comes to shop.
5: Just feel like you're
6: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 8 മണി കഴിഞ്ഞ് 17 മിനിറ്റ് ആണ്. കേട്ടുകൊണ്ടേയിരിക്കുന്ന മോർണിംഗ് സവാരിയിൽ ഒത്തിരി മെസ്സേജുകളിലേക്ക് എനിക്ക് വരാനായിട്ടുണ്ട്. ഒരുപാട് പേരുടെ കോൾസ് എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇന്ന് സംസാരിച്ചു വന്ന കാര്യം, നമ്മളുടെ ലോകകപ്പ് ഫുട്ബോൾ വരാനായിട്ടിരിക്കുകയാണല്ലോ. ജൂൺ 11 മത്സരങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യയിൽ മിക്കവാറും ദൂരദർശനിലായിരിക്കുമോ മത്സരങ്ങൾ കാണാൻ സാധിക്കുക എന്നൊക്കെയുള്ള സൂചനകളൊക്കെ ഇങ്ങനെ മാധ്യമങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്, ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. സൂചനകൾ മാത്രമാണ്. അപ്പോൾ ആ സൂചനകൾ കണ്ട സമയത്ത് ഞാൻ ജസ്റ്റ് ചോദിച്ചിരുന്നു, ദൂരദർശനുമായിട്ടുള്ള ആ ഒരു മെമ്മറീസ് എന്തൊക്കെയാണ്, കണക്ഷൻസ് എന്തൊക്കെയാണ് എന്നുള്ള ചോദിച്ചു കഴിഞ്ഞപ്പോൾ അത്രമാത്രം ആളുകളുടെ റെസ്പോൺസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. നമ്മളുടെ കൂടെ ഒരാൾ കൂടി ജോയിൻ ചെയ്യാണ്. ആരാ നോക്കാം.
7: ഹലോ,
6: ഗുഡ് മോർണിംഗ്. കുറേ സമയമായിട്ട് ഈ കോൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. ആ സമയത്തൊക്കെ എനിക്ക് വേറെ കോള് വന്നുകൊണ്ടാണ് എടുക്കാൻ പറ്റാതിരുന്നത് കേട്ടോ.
7: എന്റെ പേര് കപ്പൽ ഷാജി എന്ന് പറയും, നിങ്ങൾ കേട്ടിട്ടുണ്ടോ?
6: ഓ, പിന്നെ നമുക്ക് മെസ്സേജ് അയക്കാറുണ്ടല്ലോ.
7: ദൂരദർശൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടില് എന്റെ വാപ്പ സീമേനായിരുന്നു കപ്പൽ, അതുകൊണ്ടാണ്
6: ഞങ്ങൾ കപ്പൽ വിളിക്കുന്നത്. ഓക്കെ.
7: അപ്പൊ ഞങ്ങളുടെ ഏരിയ കൊടുങ്ങല്ലൂർ അഴീക്കോട് ഒരു കപ്പൽ ബസാർ എന്നുള്ള ഒരു ഏരിയ വരെ ഉണ്ട്. അവിടെ എന്റെ വാപ്പിന് ആദ്യമായിട്ട് ടി വി ഉണ്ടെന്ന്, ഡയനോര ടി വി, ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ഡയനോര ടി വി എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരുന്നത്, വലിയ ടി വി. അതില് ധാരാളം ആൾക്കാർ കാണാനുണ്ടായിരുന്നു, വീടിന്റെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാർ, വ്യാഴാഴ്ച സിനിമക്ക് അത് ഇത് വീട് തുറന്നു. അപ്പൊ സിനിമേനായിരുന്നതിന്റെ ഒരു നല്ല ഹിന്ദി ഒക്കെ സംസാരിക്കും, ഇംഗ്ലീഷ് ഒക്കെ സംസാരിക്കും. അപ്പൊ പുള്ളി എല്ലാവരെയും കൂട്ടിയിരുത്തി ടി വി കാണിച്ചെടുക്കല്. എപ്പോഴും എല്ലാ ഈ സിനിമ സമയങ്ങളിലൊക്കെ നിറയെ ആൾക്കാരായിരിക്കുള്ളൂ, ഞങ്ങൾക്ക് ഒരു സന്തോഷമാണ്. അതൊരു അതൊന്ന് ഷെയർ ചെയ്യാനാണ് ഞാൻ വിളിച്ചത്. മറ്റേ മാരഡോണ ജയിച്ച ആ ഒരു വേൾഡ് കപ്പ് ഇല്ലേ, ആ സമയത്തും വാപ്പയൊക്കെ ഭയങ്കര ഇൻവോൾവ് ആയിരുന്നു. പുറത്തെടുത്ത് വെക്കും ടി വി, ഞങ്ങൾ വീടിന്റെ പുറത്തെടുത്ത് വെച്ചിട്ട് ജനങ്ങളെ കാണിക്കുമായിരുന്നു. ആ ഒരു വിഷയം ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ വിളിച്ചിട്ട് എല്ലാവരും പുറത്തിരുന്ന് കാണും. എല്ലാ വ്യാഴാഴ്ച സിനിമ ഉള്ള ദിവസമൊക്കെ പുറത്തായിരിക്കുള്ളൂ, ഇത്രയും ജനങ്ങൾ ഉണ്ടാവുമായിരുന്നു. അത് കപ്പൽ മുഹമ്മദ് അലി എന്നാണ് എന്റെ വാപ്പയുടെ പേര്. ഇപ്പോഴും ആ പുള്ളിയുടെ മെമ്മറിയില് മെമ്മറിക്ക് വേണ്ടിട്ട് അവിടെ കൊടുങ്ങല്ലൂർ അഴീക്കോട് എന്ന ഭാഗത്ത് കപ്പൽ ബസാർ എന്നുള്ള ഒരു ബസാർ വരെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ഫേമസ് ആണ്, ഗൂഗിളിലൊക്കെ അടിച്ചാക്കാണ് കപ്പൽ ബസാർ അഴീക്കോട് എന്ന് പറഞ്ഞത്.
6: അപ്പൊ എന്തായാലും ഈ ഒരു വിശേഷം ഷെയർ ചെയ്തതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു കേട്ടോ.
7: താങ്ക് യു. താങ്ക് യു.
6: താങ്ക് യു വെരി മച്ച്. ബൈ. അങ്ങനെ എല്ലാരും നല്ല നല്ല മെമ്മറീസിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. രജിത് രവിയുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ജ്വാലയായി എന്നുള്ള ആ ഒരു സീരിയലിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്, മധുമോഹൻ സീരിയൽ എന്നുകൂടി പറയുന്നുണ്ട്. സിറാജിന്റെ മെസ്സേജ് എത്തിയിട്ടുണ്ടായിരുന്നു, ആളുടെ മെമ്മറീസ് ഷെയർ ചെയ്തിട്ടുണ്ട്. സനീഷ് പോൾ അവരുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ രാജീവ് ആനന്ദ് മെസ്സേജ് ചെയ്യുന്നു, ഇഫ്തിഹാറുദ്ദീൻ അദ്ദേഹത്തിന്റെ മെസ്സേജ്, ജ്യോതി ആള് മെസ്സേജ് ചെയ്യുന്നുണ്ട്. റിജേഷിന്റെ ഒരു വോയിസ് നോട്ട് ഉണ്ട്, ഇത് റിലേറ്റഡ് ആയിട്ടായിരിക്കും എന്ന് ഉറപ്പാണ്, കാരണം അത്തരത്തിലുള്ള മെമ്മറീസ് ആയിരിക്കാം. തീർച്ചയായിട്ടും ഞാനത് കേൾക്കുന്നതായിരിക്കട്ടെ. ജിനീഷ് ബാബു പരസ്യങ്ങൾ, ആ സമയത്ത് പരസ്യങ്ങളെ കുറിച്ച് കൂടി ആൾ ഓർമ്മപ്പെടുന്നുണ്ട്. വാഷിംഗ് പൗഡർ നിർമ്മ അതൊക്കെ ഓർമ്മയുണ്ട് എന്ന് പറഞ്ഞിട്ട് ആളുടെ മെസ്സേജ് ഉണ്ട്. ഫൈസിന്റെ ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്, സിനിമയുടെ ആ ഒരു സമയങ്ങളും ആ ഒരു മെമ്മറീസും ഒക്കെ ഇങ്ങനെ വെയിറ്റിംഗ് ആണ്. പിന്നീട് DD2 വന്നു, DD Metro വന്നു, ആ ഒരു കാര്യങ്ങൾ കൂടി ഫൈസ് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ദൂരദർശന്റെ ന്യൂ മ്യൂസിക് ഇതാണ് എന്ന് പറഞ്ഞിട്ട് അജയ് കൊച്ചൻ അദ്ദേഹം ആ ഒരു കുറച്ചധികം കുറിപ്പുകളും കാര്യങ്ങളും ഒക്കെ എഴുതി അയക്കുന്നുണ്ട്. സർക്കസ് എന്ന് പറയുന്ന കെൽട്രോൺ ടി വിയിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷാരൂഖ് ഖാൻ തുടക്കത്തിൽ അഭിനയിച്ച സർക്കസ് എന്ന് പറയുന്ന സീരിയൽ ഓർമ്മയുണ്ട്. ഇപ്പോഴും ദൂരദർശന്റെ വാർത്ത സമയത്തുള്ള ആ ഒരു മ്യൂസിക് ഇപ്പോഴും ട്യൂണായിട്ട് ഞാൻ ഉപയോഗിക്കുന്നു. ആ കാലം ഒരിക്കലും ഇനി തിരിച്ചു വരില്ല, ഇപ്പോഴും അത് യൂസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള മെമ്മറീസും കാര്യങ്ങളൊക്കെ ഇന്ന് ഒരുപാട് പേരുടെ നല്ല നല്ല ഓർമ്മകളിലൂടെയാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും ഈ ഓർമ്മകൾ ഈ ഒരു കാര്യം വന്നുകൊണ്ടാണ് നമ്മൾ ആ ഒരു ഓർമ്മകളിലേക്കൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനിയും നല്ല നല്ല മെമ്മറീസും വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്യാനായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് മെസ്സേജിൽ അയക്കാവുന്നതാണ്. 5000917 എന്ന നമ്പറിലേക്ക് ആ ഒരു മെസ്സേജുകളൊക്കെ തന്നെ പോരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ട് കൂടി നമ്മളെ കേൾക്കാനായിട്ട് പോവുകയാണ്. നമ്മൾ കേൾക്കാൻ പോകുന്നത് ദോസ്ത് മൂവിയിലെ പാട്ടാണ്. സമയം 8 മണി കഴിഞ്ഞ് 21 മിനിറ്റ്. മോർണിംഗ് സവാരിയാണ്, ഞാൻ നിസ നിങ്ങൾക്കൊപ്പം. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം. ഒരിഡോ ആപ്പിലൂടെ എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
2: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫൺ ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
1: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ.
3: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
4: This is Morning Safari. Morning Safari. Morning Safari. Morning Safari.
5: Malabar Golden Diamonds Morning Safari,
6: brought to you by Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
7: ഇൻ അസോസിയേഷൻ വിത്ത്
8: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
9: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop.

0: കാർത്തിക് പാടി ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കാണ് നമ്മൾ കേട്ടത്. സമയം 8 മണി കഴിഞ്ഞ് 37 മിനിറ്റ് ആണ്. ഗുഡ് മോർണിംഗ്. അപ്പോൾ 38 മിനിറ്റ് ആയിട്ടുണ്ട്.
1: വെരി ഗുഡ് മോർണിംഗ്, വെരി ഗുഡ് മോർണിംഗ്.
0: ഓക്കെ, രാവിലെ 7 മണിക്ക് ഒരു 7:10 ഞാനിങ്ങനെ ദൂരദർശൻ എന്ന് പറഞ്ഞു തുടങ്ങിയതാണ്.
1: ഓക്കെ,
0: ഇതുവരെ അങ്ങോട്ട് എനിക്ക് കരക്കിടിപ്പിക്കാം.
1: അതാണ് അതാണ് ദൂരദർശൻ എന്ന് പറഞ്ഞാല് അത്രയും നൊസ്റ്റാൾജിയാണ്
0: നമുക്ക്. പക്ഷെ നമ്മൾ എത്രയോ തവണ അത് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞാൻ വിചാരിച്ചത് കുറച്ച് ആൾക്കാർക്ക് ഷെയർ ചെയ്യായിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷെ വലിയ രീതിയിൽ എല്ലാരും അതിന്റെ ആ ഒരു ഓർമ്മകളിലേക്ക് പോയെന്നുള്ളതാണ്.
1: ഈ 4 മണി സിനിമ, ചിത്രഗീതം ചിത്രഹാർ മൗഗ്ലി,
0: അതെ,
1: ഒരുപാടുണ്ടല്ലോ.
0: യൂസ് ചെയ്യുന്നവരുണ്ട്. ഓക്കെ, അതോടൊപ്പം റിജേഷ് ഒരു വലിയ വോയിസ് നോട്ട് അയച്ചിട്ടുണ്ടായിരുന്നു. ആളുടെ കുറെ അധികം മെമ്മറീസും നല്ല നല്ല ഓർമ്മകളും ഒക്കെ ആള് മെസ്സേജിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഫൈസു ആളുടെ മെസ്സേജും നമുക്കിവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു വോയിസ് നോട്ടാണ്, ഞാനത് കേൾക്കുന്നതായിരിക്കും. തീർച്ചയായിട്ടും ഒരു നല്ല മെമ്മറി ആയിരിക്കും ആള് ഷെയർ ചെയ്തിട്ടുണ്ടാവുക. കൂടെ ഒരാള് കൂടി ഇനി നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. നസീറെ പറയൂ, കുറച്ച് മുമ്പ് ഒറ്റപ്പാലം കാരം വന്നു പോയതേ ഉള്ളൂ.
2: പണ്ടത്തെ ടി വി കാരണം അതൊരു മറക്കം പറ്റതാണ്. ഞായറാഴ്ച 5 മണിക്ക് ഞങ്ങള് പാടത്തേക്ക് ഓടി ചെന്നൊരു വീട്ടിൽ പോയിരിക്കും ആ സിനിമ കാണാനായിട്ട്. പിന്നെ ഞായറാഴ്ച 6 മണിക്കാണ്. പിന്നെ വ്യാഴാഴ്ച ബുധനാഴ്ച എത്തുന്ന ജോലയ്യ ഒരു സീരിയലുണ്ട്. പിന്നെ റോബോട്ട് എന്ന പ്രോഗ്രാമുണ്ട്. പിന്നെ വ്യാഴാഴ്ച എന്താ ചിത്രഗീതണ്ട്. അതൊന്നും ഒഴിവാക്കാറില്ല. സ്കൂളിൽ പോയില്ലെങ്കിൽ ഇതൊക്കെ ഞങ്ങൾ കണ്ടിരുന്നു.
0: അതാണ് പ്രധാനം, സ്കൂളിൽ പോയില്ലെങ്കിൽ നമ്മൾ ഇതൊക്കെ കാണുമായിരുന്നു അല്ലേ.
2: അതെ അതെ, ഞായറാഴ്ച ഒക്കെ നമ്മളിത് വേണ്ടി ഇങ്ങനെ വെയിറ്റ് നിൽക്കുക. സമയത്ത് ഒരു പവർ കട്ടൊക്കെ ഉണ്ടാവും, അത് മറക്കാൻ പറ്റില്ല കേട്ടോ ആ ലൈഫ്.
0: അതാണ് അതാണ്. അപ്പൊ എന്തായാലും ഒരു നല്ല മെമ്മറീസ് ഷെയർ ചെയ്തതിന് ഒരുപാട് സന്തോഷം കേട്ടോ.
2: ഓക്കെ,
0: താങ്ക് യു, ബൈ ബൈ. അങ്ങനെ എത്രമാത്രം പവർ കട്ട് വരെ ആ ഒരു നൊസ്റ്റാൾജിയില് കണക്റ്റഡ് ആണോ എന്നുള്ളതാണ്.
1: ഇതിലെ വലിയൊരു കാര്യം എന്താ വെച്ചാല്, ദൂരദർശനില് നമ്മളിങ്ങനെ ഉച്ചക്ക് സിനിമ ഉണ്ടാവല്ലോ, DD2 ഉച്ചക്ക് സിനിമ ഉണ്ടാവും. ഇതല്ലാത്ത സമയത്ത് എന്തെങ്കിലുമൊക്കെ കാണാൻ വേണ്ടിട്ട്
0: വെറുതെ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വെക്കും.
1: എന്താന്നറിയില്ല,
0: ഏത് ഭാഷയാണെങ്കിലും ഇരുന്ന്
1: കാണും എന്നുള്ളതായിരുന്നു. ഞാൻ ഈ ഹിന്ദിയിൽ രാവിലെ ചർച്ചകളൊക്കെ
0: കണ്ടിട്ടുണ്ട്.
1: പക്ഷെ ഇപ്പോഴും തുമാരാ നാം കഹേ എന്ന്
0: പക്ഷേ ചർച്ച കാണുമായിരുന്നു,
1: ചർച്ച കാണുമായിരുന്നു, അന്നും കാണുമായിരുന്നു.
0: കുറച്ച് മുമ്പ് ഒരാൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞത് ഇത്ര മണി, അത് എത്രയൊരു വാർത്തയുണ്ട്, ഒരു 5 മണി സമയത്ത് വാർത്തയുണ്ട്. അപ്പൊ ആ വാർത്തക്ക് മുമ്പ് തൂക്കുപാത്രത്തിൽ പാലുമായിട്ട് കൊടുക്കാൻ പോയിട്ട് തിരിച്ചു
1: വരണം.
0: റിസ്ക് ആണ് ഇത്, പോയിട്ട് അല്ല വാർത്ത കഴിയുമ്പോഴത്തേക്ക് തിരിച്ചു വരണം, എന്നാലുള്ള സിനിമ ബാക്കി കാണാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ കുറെ റിസ്ക് എലമെന്റ്സ് അവിടെ ഉണ്ടായിരുന്നു എന്നുള്ള നല്ല നല്ല മെമ്മറീസ് ഒക്കെ എല്ലാരും ഷെയർ ചെയ്ത് പോകുന്ന ഒരു സമയമായിരുന്നു. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം എന്താണ് വേൾഡ് കപ്പ് വരുന്ന സമയത്ത് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത്, കാത്തിരുന്ന് നമുക്ക് കാണാമെന്നുള്ളതാണ്. അപ്പൊ എന്തായാലും ഈ ഒരു വിശേഷം ഷെയർ ചെയ്ത് എല്ലാവർക്കും ഒരു ഒരു ഒരു സ്പെഷ്യൽ താങ്ക് യു പറഞ്ഞുകൊണ്ട്.
1: 7 മണി തൊട്ട് ഈ സമയം വരെ
0: സത്യം ഞാനും അത്ഭുതപ്പെട്ടു. 7 മണി മുതൽ ഞാൻ വെച്ചിട്ട് 7:30
1: ഈ പടം ഓടിച്ച എല്ലാവർക്കും നന്ദി,
0: നന്ദി, നന്ദി, നന്ദി, മണമാകെ നന്ദികൾ എല്ലാവർക്കും പറഞ്ഞുകൊണ്ട് അടുത്തൊരു കിടിലം പാട്ടിലേക്ക്.

0: ബേക്കറി ആൻഡ് ഹോട്ട് ഫുഡ് ഐറ്റംസ്, ഫുഡ് വെയർ, ബാഗ്സ് ആൻഡ് ഫാഷൻ ഐറ്റംസ്. സഫാരി 10, 15, 20, 25, 30 ആഘോഷം. പോക്കറ്റ് സേഫ് ആക്കാം, ഷോപ്പിംഗ് ഉഷാറാക്കാം. അതെ, ഖത്തർ കാത്തിരുന്ന ആവേശകരമായ ഷോപ്പിംഗ് ഉത്സവം സഫാരിയിൽ മെയ് 4 മുതൽ 10, 15, 20, 25, 30 റിയാൽ ആഘോഷം. നിത്യോപയോഗ സാധനങ്ങൾ മുതൽ ഫാഷൻ ഐറ്റംസ് വരെ എല്ലാം നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് വാങ്ങാം.
1: സഫാരി വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ ഖത്തർ.
2: ഹായ്, ഞാൻ സുജാ ചേച്ചിയാണ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7.

0: This is Morning Savari, only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Savari,
1: brought to you by Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
4: And Lulu hypermarkets, supermarkets and department stores where the world comes to shop.
5: Just feel like you're
1: മോർണിംഗ് സവാരി വിശേഷങ്ങൾ കേട്ടിങ്ങനെ പോകുന്ന സമയത്ത് നമ്മൾ ഇതാ അടുത്ത മണിക്കൂറിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു മണിക്കൂർ നമ്മളുടെ പ്രിയപ്പെട്ട സമയമാണ്, കാരണം നമ്മുടെ ഹൈഡ് ആൻഡ് സീക്കിന്റെ ടൈം ആണ്. ഇന്നത്തെ സൂചനകളിലേക്ക് ഈ ഒരു സിനിമ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഞാൻ കടുപ്പാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് എല്ലാവർക്കും എളുപ്പമായിരിക്കുമല്ലോ, സ്വാഭാവികമായിട്ടും. അപ്പൊ ഇന്നത്തെ സൂചനകളിലേക്ക് നമ്മൾ പോവാണ്. പ്രിയദർശന്റെ കഥയിൽ നിന്ന് ശ്രീനിവാസൻ ആദ്യമായിട്ട് തിരക്കഥയും സംഭാഷണവും നിർവഹിച്ച സിനിമയായിരുന്നു ഇത്. 84 ഈ ചിത്രം റിലീസ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. നെടുമുടി വേണു ഈ സിനിമയിൽ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഭയങ്കര ഫണ്ണി ആയിട്ടുള്ള രസമുള്ളൊരു പേരാണ്. എന്താ പറയാ, നമുക്ക് കേൾക്കുമ്പോൾ തന്നെ ചിരി വരുന്ന അങ്ങനത്തെ ഒരു പേരാണ് ഈ സിനിമയ്ക്കുള്ളത്. പിന്നെ ഒരു ക്ലൂ കൂടെ പറയുകയാണെങ്കിൽ, നമ്മുടെ എന്താ പറയാ, മനുഷ്യ ബന്ധങ്ങളുമായി കണക്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഈ സിനിമയുടെ പേരിൽ വരുന്നുണ്ട്. ഓക്കെ, അങ്ങനെ നമ്മൾ അങ്ങനെ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല. ഓക്കെ, അപ്പം ഞാൻ കൂടുതൽ പറയുന്നില്ല. ഏതാണ് മൂവി എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് നിങ്ങളൊന്ന് ട്രൈ ചെയ്യട്ടോ. നല്ല രസമുള്ളൊരു പേരാണ് സിനിമയുടെ പേര്. ഓക്കെ, അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഈ മണിക്കൂറിലെ ഫസ്റ്റ് സോങ്ങിലേക്ക് മോർണിംഗ് സവാരി കേട്ട് കൂട്ടുകൂടാം.

0: 25 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005 6123.
1: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
2: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
1: മില്യണോ?
2: അതെ, CB 2026 Million Riyals ഡ്രീം. കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 Million Riyals ഡ്രീം. നേരാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
4: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tatkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
5: ഹായ്, നമസ്കാരം, ഞാൻ ശ്രീകുമാർ, നിങ്ങളുടെ പ്രിയപ്പെട്ട ലോളിതനാണ്.
6: റേഡിയോ സുനോ
5: കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ.
4: And Lulu hypermarkets, supermarkets and department stores where the world comes to shop.

മനം നിറയ്ക്കുന്ന ബിരിയാണിയും സ്പെഷ്യൽ ഡിന്നർ ഐറ്റംസും ഒപ്പം വിശാലമായ ഫാമിലി ഡൈനിങ് സ്പേസുമായി ബി എം ആർ പഴവ വില്ലേജ്. വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ.
4: And Lulu hypermarkets, supermarkets and department stores where the world comes to shop. Just feel

0: മോർണിംഗ് സവാരി വിശേഷങ്ങൾ കേട്ട് ഇങ്ങനെ പോകുന്ന സമയമാണ്. ക്രിക്കറ്റിൽ നമുക്കൊന്നും പ്രവചിക്കാൻ പറ്റില്ല അല്ലെ, എല്ലാം പ്രവചനാതീതമായിട്ടൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങളായിരിക്കും ക്രിക്കറ്റിൽ ഉണ്ടാവുക. പ്രത്യേകിച്ച് നമ്മൾ ഇപ്പോഴത്തെ മത്സരങ്ങൾ നോക്കുവാണെങ്കിൽ ഒന്നും പറയാൻ പറ്റില്ലാത്ത രീതിയിലൊക്കെ ചിലപ്പം കാര്യങ്ങൾ അങ്ങോട്ട് തകിടം മറിയാറുണ്ട്, മാറി മറിയാറുണ്ട്. പറഞ്ഞു വരുന്നത് ഇന്നലത്തെ മത്സരത്തെ കുറിച്ചാണ് കേട്ടോ. ഇന്നലെ പഞ്ചാബും ഹൈദരാബാദും തമ്മിലുള്ള മാച്ച് ആയിരുന്നു നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അതിൽ 33 runs വിജയം ഹൈദരാബാദ് സ്വന്തമാക്കി. അങ്ങനെ പോയിന്റ് ടേബിളിൽ പഞ്ചാബ് അന്ന് തൊട്ട് താഴേക്ക് വന്നിരിക്കുകയാണ്. 1st ഹൈദരാബാദ് എത്തിക്കഴിഞ്ഞു. ആദ്യം ബാറ്റ് ചെയ്ത ഹൈദരാബാദ് 20 overs 4 wickets 235 runs എടുത്തപ്പോൾ പഞ്ചാബിന്റെ ഇന്നിംഗ്സിൽ അവർക്ക് 7 wickets 202 runs എത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ആ ഒരു വിജയം ഹൈദരാബാദ് സ്വന്തമാക്കി. അവർ പോയിന്റ് പട്ടികയിലും 1st മാറ്റപ്പെടുന്നു എന്നുള്ളതാണ്. പോയിന്റ് പട്ടിക ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വന്നിരിക്കുന്ന ചേഞ്ച്, ഹൈദരാബാദ് 14 points 1st, 13 points പഞ്ചാബ്, 12 points ബാംഗ്ലൂരുണ്ട്, രാജസ്ഥാനുണ്ട്, ഗുജറാത്ത് ഉണ്ട്, ചെന്നൈ 10 points നിൽക്കുന്നു, ഡൽഹി 8 points ആണ്, KKR 7 points ആണ്, മുംബൈ 6, ഏറ്റവും താഴെ ലക്നൗ ആണ്, 4 points ലക്നൗ നിൽക്കുന്നത്. കൂടെ ഇന്ന് നടക്കാനായിട്ട് പോകുന്നത് ലക്നൗ ബാംഗ്ലൂർ മാച്ച് ആയിരിക്കും.
1: Of the hour. In the art of Podumakulanda.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
4: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop.

0: Radio Suno 91.7 FM. Qatar's happiness frequency. Now available on Vodafone Shuf app. നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹല നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ. ആക്ഷൻ
1: മോനെ ദിനേശ, അതിമോഹമാണ് അതിമോഹം.
2: ഹൊറർ,
3: തനിക്ക് പോകാൻ അനുവാദമില്ല.
0: ഓ ഡ്രാമ,
4: എന്റെ കുടുംബം, എന്റെ സ്വർഗരാജ്യം.
0: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സുനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ്, ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
5: Brought to you by Safari, world-class shopping experience, Doha, Qatar. And
6: മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

0: ഓൺ റേഡിയോ സുനോ 91.7 FM.
1: ഫുട്ബോളിന്റെ വലിയൊരു ആവേശത്തിലേക്ക് നമ്മൾ വീണ്ടും എത്തുകയാണ്. കേട്ടുകൊണ്ടിരിക്കുകയാണ് മോർണിംഗ് സവാരി. ഞാനിസ നിങ്ങളുടെ കൂടെയുണ്ട്. അമീർ കപ്പിന്റെ ആ ഒരു വലിയൊരു ആവേശ ദിവസങ്ങളിലാണ് ഫൈനൽ പോരാട്ടം. കലാശ പോരാട്ടത്തിനായിട്ട് നമ്മൾ ഇങ്ങനെ വെയിറ്റിംഗ് ആണ് എന്നുള്ളതാണ്. അമീർ കപ്പിന്റെ ഫൈനൽ മത്സരം ശനിയാഴ്ച വൈകിട്ട് 5:30 നമ്മുടെ ഖലീഫ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ വെച്ചിട്ടായിരിക്കും നടക്കാനായിട്ട് പോകുന്നത്. ഇത് അമീർ കപ്പിന്റെ 54th എഡിഷൻ ആണ് കേട്ടോ. ഖത്തറിലെ കരുത്തരായിട്ടുള്ള അൽസദും അൽ ഖറാഫയും തമ്മിലുള്ള വാശി ഏറിയ കലാശ പോരാട്ടമായിരിക്കും നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ഖത്തറിലെ രണ്ട് പ്രമുഖ ക്ലബ്ബുകൾ തമ്മിലുള്ള പോരാട്ടം തീർച്ചയായിട്ടും ആരാധകർക്ക് വലിയൊരു ഫുട്ബോൾ ആവേശ വിരുന്നായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും. മികച്ച സുരക്ഷാ ക്രമീകരണങ്ങളും വിപുലമായ സജ്ജീകരണങ്ങളും ഒക്കെ തന്നെയാണ് അമീർ കപ്പിനായിട്ട് ഒരുക്കി കഴിഞ്ഞിട്ടുള്ളത്. മത്സര ദിവസം ഉച്ചയ്ക്ക് 2:30 സ്റ്റേഡിയം ഗേറ്റുകൾ ഓപ്പൺ ആക്കും. മത്സരത്തിന് മുന്നോടിയായിട്ട് ഖത്തറിന്റെ പാരമ്പര്യവും സംസ്കാരവും ഒക്കെ ചേർത്തിണക്കിയ വൈവിധ്യമാർന്ന വിനോദ സാംസ്കാരിക പരിപാടികളും വിപുലമായിട്ടുള്ളൊരു ഫാൻസോണും ഒക്കെ തന്നെ ഒരുക്കിയിട്ടുണ്ട്. മാത്രമല്ല കേട്ടോ, മത്സരത്തോടനുബന്ധിച്ച് നടക്കുന്ന ലൈവ് നറുക്കെടുപ്പിലൂടെ ഫുട്ബോൾ ആരാധകർക്ക് വലിയ വലിയ സമ്മാനങ്ങളൊക്കെ നേടാനായിട്ടുള്ളൊരു അവസരങ്ങളൊക്കെ കൂടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ടിക്കറ്റുകൾ എടുക്കാത്ത ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ടിക്കറ്റുകൾ വേഗം തന്നെ സ്വന്തമാക്കാം. QFA വെബ്സൈറ്റിൽ അതല്ലെങ്കിൽ tickets.route2qatar.qa എന്ന ലിങ്കിലൂടെയോ ടിക്കറ്റുകളൊക്കെ ലഭ്യമാണ്. 10 riyal മുതൽ ടിക്കറ്റ് നിരക്കുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരാൾക്ക് പരമാവധി 6 ടിക്കറ്റുകൾ വരെ സ്വന്തമാക്കാൻ സാധിക്കും എന്നുള്ള കാര്യം കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ മോർണിംഗ് സവാരി എനിക്ക് വൈൻഡപ്പ് ചെയ്യേണ്ട സമയത്തിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മളുടെ റൈറ്റ് ആൻസർ ഏതാണ്? എല്ലാവരും ഒരുപാട് സിനിമകളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എല്ലാവർക്കും കറക്റ്റ് ആയിട്ട് തന്നെ സിനിമ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓടരുതമ്മാവ ആളറിയാം, അത് തന്നെ ഭയങ്കര രസമുള്ള ഒരു പേരല്ലേ. ആ മൂവിയായിരുന്നു ഇന്ന് നമ്മൾ ഹൈഡൻ സീക്കിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ റൈറ്റ് ആൻസർ പറഞ്ഞ എല്ലാവർക്കും വലിയൊരു കയ്യടികൾ നൽകിക്കൊണ്ട് ഇന്നത്തെ മോർണിംഗ് സവാരിയിൽ നിന്നും ഞാൻ അങ്ങോട്ട് ഗുഡ് ബൈ പറയുന്നു. എല്ലാവർക്കും ഒരു വണ്ടർഫുൾ വീക്കെൻഡും വിഷ് ചെയ്യുന്നു കേട്ടോ. റേഡിയോ സുനോ 91.7 FM കേട്ട് കൂട്ടുകൂടാം.

0: കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം.
0: This is home delivery only on Radio Suno 91.7 FM.
2: Good morning. Welcome to Radio Suno 91.7 FM home delivery. വിശേഷങ്ങളൊക്കെയായി നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യാനായിട്ട് എത്തിയിരിക്കുന്നത് അഷ്ടമിയാണ്. അപ്പൊ നമുക്ക് എന്തായാലും ഇന്നത്തെ യാത്ര, അതും പ്രത്യേകിച്ചും വീക്കെൻഡ് ആണ്, അതുകൊണ്ട് തന്നെ കുറച്ച് എക്സ്ട്രാ എനർജറ്റിക് ആയിരിക്കും. ഇന്ന് ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങളൊക്കെ തീർക്കുക, എല്ലായിടത്തും ഈ പറഞ്ഞ പോലെ എത്തേണ്ടടുത്തൊക്കെ എത്തിച്ചേരുക, ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള അജണ്ട എന്ന് പറയുന്നത്. പിന്നെ ഓഫ്കോഴ്സ് വീക്കെൻഡിലേക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് തിങ്ക് ചെയ്ത് വയ്ക്കുന്ന സാഹചര്യം കൂടി ആയിരിക്കും അല്ലേ. പ്രത്യേകിച്ചും കുട്ടികളുള്ള വീടാണെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങൾ, എവിടെയൊക്കെ പോകണം, എന്തൊക്കെയൊക്കെയാണ് അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കേണ്ടത്, ഇത് നമ്മളുടെ ലിസ്റ്റിലേക്ക് പെടും. കാരണം അവരുടെ ഹാപ്പിനെസ്സും ഇറ്റ് റിയലി മാറ്റേഴ്സ്. ഓഫ്കോഴ്സ് ഇറ്റ് ഷുഡ് മാറ്റർ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കുറച്ചൊരു ഹാപ്പി സ്പേസ് ഉണ്ടാക്കി കൊടുക്കാം, അവർക്ക് ഓപ്പണപ്പ് ആവാൻ പറ്റുന്ന രീതിയിലേക്ക്, ഒരു പേരൻസിലുപരി ഒരു ഫ്രണ്ട്സ് എന്നുള്ള രീതിയിലേക്ക് മാറാനായിട്ട് പറ്റുക. ഇതൊക്കെ വലിയ കാര്യങ്ങളാണ്. അവരുടെ ഒരു ഹാപ്പിനെസ് ഈസ് റിയലി എ മാറ്റർ. എന്തെങ്കിലുമൊക്കെ സങ്കടങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ തന്നെ അത് നോട്ടീസ് ചെയ്യുക. കാരണം അവരീ പറഞ്ഞ പോലെ ചിലപ്പം ഫുള്ളി എക്സ്പ്രസ് ചെയ്യണമെന്നില്ല, ചിലതൊക്കെ മനസ്സിലാവുന്നുണ്ടാവും. പക്ഷേ എന്നാൽ പോലും എങ്ങനെയാണ്, എന്താണ് എന്നൊക്കെ ചോദ്യങ്ങൾ മൈൻഡിലുണ്ടെങ്കിൽ അത് ചോദിച്ചൊന്നും വരില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് കുട്ടികളെ കുറിച്ച് പറയുമ്പോൾ. ഇന്നത്തെ ദിവസം അതുകൊണ്ട് തന്നെയാണ് ചിൽഡ്രൻസ് മെന്റൽ ഹെൽത്ത് അവയർനെസ് ഡേ ആയിട്ട് ആചരിക്കുന്നത്. അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഹാപ്പി സ്പേസ് ക്രിയേറ്റ് ചെയ്ത് അവരുടെ മെന്റൽ ഹെൽത്തിനെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ദിവസം എയിം ചെയ്യുന്നത്. സോ എവറി വൺ ജസ്റ്റ് ടേക്ക് കെയർ ഓഫ് യുവർ കിഡ്സ്. അവരുടെ ഒരു ജസ്റ്റ് നോർമൽ ഫിസിക്കൽ ആക്ടിവിറ്റിയും, എവിടെയെങ്കിലൊക്കെ സിനിമയ്ക്ക് കൊണ്ടുപോകുക, സാധനങ്ങൾ മേടിച്ചു കൊടുക്കുക, അത് മാത്രമല്ല അവരുടെ ചോദ്യങ്ങളൊക്കെ കേട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള മറുപടികളൊക്കെ നല്ല പേഷ്യൻ്റ് ആയിട്ടിരുന്ന് പറഞ്ഞു കൊടുക്കാനും, അവർക്ക് എന്താണോ എക്സ്പ്രസ് ചെയ്യേണ്ടത് അതിന് വേണ്ടിയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ സ്പേസ് ക്രിയേറ്റ് ചെയ്യാനും നിങ്ങൾക്ക് പറ്റട്ടെ. അപ്പൊ ഇത് പറഞ്ഞുകൊണ്ട് നേരെ ദാ അടുത്ത പാട്ടിലേക്ക് പോകുന്നു. നമുക്ക് ഒരുപാട് വിശേഷങ്ങൾ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ പറയാനായിട്ടുണ്ട്. സോ സ്റ്റേ ട്യൂൺഡ്, ദിസ് ഈസ് കഥാസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ, റേഡിയോ സുനോ 91.7 FM.

0: മനം നിറയ്ക്കുന്ന ബിരിയാണിയും സ്പെഷ്യൽ ഡിന്നർ ഐറ്റംസും ഒപ്പം വിശാലമായ ഫാമിലി ഡൈനിങ് സ്പേസുമായി ബി എം ആർ പഴവ വില്ലേജ്.
1: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 million റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 million ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 million റിയാൽസും.
0: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
1: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
0: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
2: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
3: ഹായ് നമസ്കാരം, ഞാൻ ആദർശ.
4: യു ആർ ലിസ്ണിംഗ് ടു
3: റേഡിയോ സുനോ. കേട്ട് കേട്ട്

0: കുട്ടികളുടെ മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് വളരെ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്തായാലും ഈ ഒരു സബ്ജക്റ്റ് കുറച്ചും കൂടി ഇൻഡെപ്ത് നമുക്ക് ചോദിച്ചറിഞ്ഞാലോ. നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നു ഡോക്ടർ നിഖിത ഫെർണാണ്ടസ്, എം എസ് സി പി എച്ച് ഡി ഇൻ സൈക്കോളജി, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആണ്. ആൻഡ് ഓഫ് കോഴ്സ് വെൽക്കിംഗ്സ് മെഡിക്കൽ സെന്ററിൽ നിന്നാണ് ഡോക്ടർ നിഖിത നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത്. ഹായ് ഡോക്ടർ, വെൽക്കം ടു റേഡിയോ സുനോ.
1: ഹായ്
0: ഐ എം റിയലി ഗുഡ്, ഹൗ ആർ യു ഡൂയിങ്? കോമൺലി നമ്മൾ കാണുന്ന ഇപ്പോഴത്തെ കുട്ടികളിൽ കാണുന്ന മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് എന്തൊക്കെയാണ്?
1: 2-3 years തൊട്ടേ നമ്മൾ കാണുന്ന ഡിസോർഡേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് അതിനെ ഇഷ്യൂസ് എന്ന് പറയാം, പ്രോബ്ലംസ് എന്ന് പറയാം, വാട്ട് എവർ. നമ്മൾ സൈക്കോളജിയിൽ ഡിസോർഡേഴ്സ് എന്ന ടേം അറേഞ്ച് ചെയ്യുന്ന ഒന്നേ ഉള്ളൂ. സോ അതിൽ ബേസിക്കലി നമ്മൾ കാണുന്നത് ഓട്ടിസം സ്പെക്ട്രം ആൻഡ് ഡെവലപ്മെന്റൽ കണ്ടീഷൻസ് എന്ന് പറയുന്ന ഒരു ഏരിയ ആണ്. 2-3 years തന്നെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു കാറ്റഗറി ഓഫ് ഡിസോർഡർ. പിന്നെ ഇപ്പൊ നമ്മൾ കുറച്ചുകൂടെ വലിയ കുട്ടികളൊക്കെ ഒരു 4-5 അല്ലെങ്കിൽ ഒരു ബിലോ 10 വരുമ്പോഴേക്കും അവിടെ ബിഹേവിയർ ആൻഡ് ഇമോഷണൽ റെഗുലേഷൻ ഡിഫിക്കൽട്ടീസിലുള്ള നിറയെ കുട്ടികളും കാണാൻ സാധിക്കും. അതിൽ വളരെയധികം പ്രമുഖമായിട്ട് നമ്മൾ എല്ലാവരും ഇപ്പൊ കേൾക്കുന്ന ഒരു ഡിസോർഡർ ആണ് അറ്റൻഷൻ ഡെഫിസിറ്റ് ആൻഡ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ, അല്ലെങ്കിൽ ADHD എന്ന് പറയുന്ന ഈ ടേം വളരെ ഒരുപാട് കേട്ടിട്ടുണ്ടാവുന്ന ഒരു ടേം ആണ്. ADHDയുടെ കൂടെ തന്നെ ADD എന്ന് പറയുന്ന ഒരു ഡിസോർഡറും ഒളിഞ്ഞിരിക്കുന്നുണ്ട്, വിച്ച് പീപ്പിൾ ഗെറ്റ് കൺഫ്യൂസ്ഡ് ഓൺ. കാരണം ADHD എന്ന് പറയുമ്പോൾ അവിടെ ഹൈപ്പർ ആക്ടിവിറ്റിയും മറ്റേ സ്ഥലത്ത് ADD, അത് അറ്റൻഷൻ ഡെഫിസിറ്റ് ഡിസോർഡർ ആണ്. അപ്പോൾ ഹൈപ്പർ ആക്ടിവിറ്റി എന്ന് പറയുന്ന ആ ടേം ആണ് അവിടെ ഇതിനെ രണ്ടിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. ഇപ്പോഴും അറ്റൻഷൻ ഡെഫിസിറ്റ് ആണ് നമുക്ക് കോമൺ ആയിട്ട് കാണാൻ സാധിക്കുന്നത്. ഇതിന് പല റീസൺസ് ഉണ്ട്. വേറെ ഒരു ഡിസോർഡർ ഡിപ്രഷൻ ആൻഡ് മൂഡ് ഡിസോർഡേഴ്സ് ആണ്. കുട്ടികളിൽ ഡിപ്രഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഓഫ്കോഴ്സ് കുട്ടികളിൽ ഡിപ്രഷൻ ഉണ്ട്. പലപ്പോഴും പാരന്റ്സ് അല്ലെങ്കിൽ കെയർ ടേക്കേഴ്സ് ടീച്ചേഴ്സ് ഒക്കെ ഒരുപാട് പ്രാധാന്യം കൊടുക്കാതിരിക്കുന്നത് ബിക്കോസ് കുട്ടികൾക്ക് എങ്ങനെയാ ഡിപ്രഷൻ വരാന്നുള്ളൊരു ചിന്തയിലേക്ക് അവർ പോവാണ്. ഓൾസോ ആൻസൈറ്റി, സ്പെഷ്യലി ആൻസൈറ്റി, ഫിയർ, ഫോബിയ ഒക്കെ ചെറിയ ഏജിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിപ്പോ നമുക്ക് പിള്ളേരിൽ കാണാൻ സാധിക്കുന്ന ഈ ഡിസോർഡേഴ്സിൽ പെടുന്ന ഒന്നാണ്.
0: ഓക്കെ, എന്തായാലും ഇനിയും ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാനായിട്ടുണ്ട്, നിങ്ങളുടെ മനസ്സിലും ഒരുപാട് ഡൗട്ടുകൾ ഉണ്ടാവും. റേഡിയോ സുനോ 91.7 FM ൽ നിന്നും അഷ്ടമിയാണ്. എന്റെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത് വെൽക്കിൻസ് മെഡിക്കൽ സെന്ററിൽ നിന്നും ഡോക്ടർ നിഖിത ഫെർണാണ്ടസ് ആണ്.

Services. Radio Suno 91.7 FM. Qatar's happiness frequency. Now available on Apple Podcast and Google Podcast. 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005 6123. ഹോം ഡെലിവറി

0: വെൽക്കം ബാക്ക്. ഇത് കഥന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സനോ 91.7 FM. കുട്ടികളുടെ മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇന്നത്തെ ഒരു ദിവസം അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട ഒരു ദിവസം കൂടിയാണ്. എന്റെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത് ഡോക്ടർ നികിത ഫെർണാണ്ടസ് ഫ്രം വെൽക്കിൻസ് മെഡിക്കൽ സെന്റർ. ഷീസ് എ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്. സോ ലെറ്റ്സ് ഗെറ്റ് ബാക്ക് ടു ഫ്യൂ മോർ ക്വസ്റ്റ്യൻസ്. അപ്പൊ ഈ ആങ്സൈറ്റിയും അതുപോലെ തന്നെ ഡിപ്രഷനും ഉള്ളൊരു കുട്ടിയാണെങ്കിൽ എന്തൊക്കെയായിരിക്കും ചെറിയ ചെറിയ സൈൻസ് നമുക്ക് മനസ്സിലാവുക അവർക്കത് ഉണ്ട്?
1: കോമൺലി കാണുന്നത് ഇമോഷണൽ സയൻസ് ഉണ്ട്, ബിഹേവിയറൽ സയൻസ് ഉണ്ട്, ഫിസിക്കൽ സയൻസ് ആൻഡ് അക്കാഡമിക് സയൻസ്. ഓക്കെ, ഇതാണ് നമ്മൾ പൊതുവെ കാണുന്ന ചില സയൻസ്. ഓക്കെ, ഇപ്പൊ ഒരു ചൈൽഡ് ഡിസ്പെഴ്സ് ആണെന്ന് നമ്മളെടുത്ത് വന്ന് ഉടനെ തന്നെ പറയില്ല. നമുക്ക് ഈ സയൻസുകൾ കണ്ടിട്ടായിരിക്കാം നമുക്കത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഇമോഷണൽ സയൻസ് ആണെങ്കിൽ അത് പെർസിസ്റ്റന്റ് സാഡ്നെസ് ഓർ ഇറിറ്റബിലിറ്റി, അല്ലെങ്കിൽ എക്സസീവ് വറി ഓർ ഫിയർ, അല്ലെങ്കിൽ ഒരു സെൽഫ് എസ്റ്റീം, ലോ സെൽഫ് എസ്റ്റീം ആയിരിക്കും ഒരു മെയിൻറ്റെയിൻ ചെയ്യുക, അല്ലെങ്കിൽ ലാക്ക് ഓഫ് കോൺഫിഡൻസോ അങ്ങനെ. അപ്പൊ അതാകുമ്പോഴത്തേക്ക് ഇതാണ് നമ്മളുടെ ഇമോഷണൽ സയൻസിനെ റെക്ടിഫൈ അല്ലെങ്കിൽ കണ്ടുപിടിക്കാനുള്ള, ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു മാർഗം. പിന്നെ ബിഹേവിയറൽ സയൻസ് ആണെങ്കിൽ ചില പിള്ളേരെ നമ്മൾ കാണുന്നത് അവർക്ക് സോഷ്യൽ സിറ്റുവേഷൻസിലേക്ക് അല്ലെങ്കിൽ സോഷ്യലൈസേഷൻ ഇഷ്ടമുണ്ടാവില്ല, സോ ദേ അവോയ്ഡ് ഗോയിങ് ടു സ്കൂൾ, അല്ലെങ്കിൽ അവർ വിഡ്രോവൽസ് കാണിക്കും, സോഷ്യൽ ആക്ടിവിറ്റീസിലേക്ക് പോകില്ല, ഫ്രണ്ട്സിനെ അധികം മേക്ക് ചെയ്യില്ല, ഫ്രണ്ട്സിന്റെ കൂടെ ഉള്ള അസോസിയേഷൻസ് ഒക്കെ കുറവായിരിക്കും. ഫ്രീക്വന്റ് ആയിട്ട് അവർക്ക് അഗ്രഷൻസും ഔട്ട്ബർസ്റ്റ്സും ഒരുപാട് അവരെ എക്സ്പ്രസ് ചെയ്യും. സോ നമ്മൾ വിചാരിക്കുമ്പോൾ അറ്റൻഷൻ സീക്കിംഗ് ആണെന്ന് വിചാരിക്കാം, ആൻസൈറ്റിനെ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു മെത്തേഡ് ആണ്. പിന്നെയുള്ള ഫിസിക്കൽ സയൻസ് ലൈക്ക് ഹെഡ് ഏക്ക്, സ്റ്റൊമക് ഏക്സ് കോമൺലി കാണിക്കും ചിലപ്പോൾ, നോട്ട് ബിക്കോസ് ദ ആർ അവോയ്ഡിങ് സ്കൂൾ, ബട്ട് അത് അവരുടെ എന്താ പറയുക ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോം ഒക്കെ കൂടുതൽ നമ്മൾ കാണുന്നത് ആ ഒരു സയൻസിൽ കൂടെയാണ്. ബിക്കോസ് അവരുടെ ആ ഇമോഷൻസ് സപ്രസ് ചെയ്യോ അല്ലെങ്കിൽ അവരതിനെ ടോളറേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് ഫിസിക്കൽ സയൻസിലേക്ക് അത് പോകും. സൊമാറ്റോ ഫോംസ് എന്ന് പറയും, നമ്മൾ ഫിസിക്കൽ സയൻസ് എന്ന് പറഞ്ഞാൽ സൊമാറ്റോ ഫോംസ് ആണ് സൈക്കോളജിയിൽ പറയാം. ആ ഒരു രീതിയിലേക്ക് അല്ലെങ്കിൽ സ്ലീപ് ഡിസ്റ്റർബൻസസ് ഓർ നൈറ്റ് മെയർസ് വരാം, ഉറങ്ങാൻ പറ്റാതിരിക്കുക, അല്ലെങ്കിൽ ഉറക്കം ചില കുട്ടികൾക്ക് കൂടുതലായിരിക്കാം, ചേഞ്ചസ് ഇൻ ആപ്പറ്റൈറ്റ് ഒക്കെയാണ് ഫിസിക്കൽ സയൻസ് ആയിട്ട് നമ്മൾ കാണുന്നത്. പിന്നെ അക്കാഡമിക് സയൻസ് ഓഫ് കോഴ്സ് അവർക്ക് ഡിഫിക്കൽട്ടിയും കോൺസെൻട്രേഷൻ കാണും, ഉറപ്പായിട്ടും അവർക്ക് ഫോക്കസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, അക്കാഡമിക് പെർഫോമൻസും വളരെ കുറവായിരിക്കും.
0: കഴിഞ്ഞിട്ടില്ല, ഇനി കുറച്ചുകൂടി കാര്യങ്ങൾ അറിയാനായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കേട്ടോണ്ടിരിക്കുക കഥന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനിൽ. അശ്രമിയോടൊപ്പം ഡോക്ടർ നികിത ഫെർണാണ്ടസ് ആണ് ദ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഫ്രം വെൽക്കിൻസ് മെഡിക്കൽ സെന്റർ.

0: കുട്ടികളുടെ മെന്റൽ ഹെൽത്തിനെ കുറിച്ചിട്ടാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത് വെൽകിൻസ് മെഡിക്കൽ സെന്ററിലെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഡോക്ടർ നികിത ഫെർണാണ്ടസ്, MSc PhD ഇൻ സൈക്കോളജി. ഇപ്പോ ഈ ഒരു കാലഘട്ടത്തിൽ പേരന്റിംഗ് സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് സ്റ്റൈൽസ് ഉണ്ട്. കുട്ടികൾക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും രീതിയിലുള്ള മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ എങ്ങനത്തെ പേരന്റിംഗ് സ്റ്റൈൽ ആയിരിക്കണം അങ്ങനത്തെ അവരുടെ ഒരു വെൽബീയിങ്ങിന് വേണ്ടിയിട്ട് പേരന്റ്സ് ഫോളോ ചെയ്യേണ്ടത്?
1: ദിസ് ഇസ് എ വെരി ഗുഡ് ക്വസ്റ്റ്യൻ. കാരണം ഒരു പാരന്റും ഫോം ചെയ്യേണ്ട അവരുടേതായിട്ടുള്ള ഒരു പാരന്റിംഗ് സ്റ്റൈൽ ഉണ്ടാവണം. ആൻഡ് ഓഫ് കോഴ്സ് അവരുടെ പാരന്റ്സിനും എന്താ പറയാ, അതിനെ പറ്റി ചിലപ്പോ വളരെ ഒരു നിശ്ചയം ഉണ്ടാവണമെന്നില്ല, ഇതെങ്ങനെയാണ് കുട്ടികളെ മാനേജ് ചെയ്യേണ്ടി വരാന്നുള്ള. സൈക്കോളജിയിലെ ഏറ്റവും പ്രോമിനന്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ചിനായിട്ട് പറയുന്നത് അതോറിറ്റേറ്റീവ് പാരന്റിംഗ് എന്ന് പറയുന്ന ഒരു ബാലൻസ് അപ്രോച്ചിനെയാണ്. ആ അപ്രോച്ച് എങ്ങനെയാന്ന് വെച്ചാൽ വാംത്ത് സപ്പോർട്ടീവ് ആൻഡ് ഇമോഷണലി റെസ്പോൺസിബിൾ ആയിട്ടുള്ള പാരന്റിംഗ് ആണ്. ക്ലിയർ ബൗണ്ടറീസ് സെറ്റ് ചെയ്യുക, കൺസിസ്റ്റന്റ് ആയിട്ട് ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യുക, ആൻഡ് എൻകറേജിങ് ദ ചിൽഡ്രൻ ടു മെയിൻറ്റെയിൻ ദർ ഓൺ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻഡിപെൻഡൻസ്. എൻകറേജ് ചെയ്യുക, എന്തെങ്കിലും നമ്മൾ സംസാരിക്കാൻ തുടങ്ങുമ്പോഴേക്ക് ഷട്ട് ചെയ്യാതെ, അല്ലെങ്കിൽ കുട്ടികളെ ഡിസ്കറേജ് ചെയ്യുക, അപ്രിഷ്യേറ്റ് ചെയ്യാതിരിക്കുക, അങ്ങനെയൊന്നും അല്ല. അത് അവരെ കറക്റ്റ് ആയിട്ടുള്ള വാല്യൂസ് കൊടുത്തിട്ടുള്ള ഒരു അപ്രോച്ചാണ് അതോറിറ്റേറ്റീവ് പാരന്റിംഗ് എന്ന് പറയുന്നത്. ദിസ് ഈസ് സംതിങ് വിച്ച് ഈസ് മോർ പ്രോമിനന്റ്.
0: ഓക്കെ ഓക്കെ. ആൻഡ് എനിക്ക് തോന്നുന്നു കുട്ടികള് പേരന്റ്സിനോട് സംസാരിക്കേണ്ടതും വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ, ആ ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ബട്ട് സം പേരന്റ്സ് ആർ നോട്ട് സോ അപ്രോച്ചബിൾ ഫോർ ദാറ്റ്, കാരണം അവർക്ക് ചിലപ്പോൾ പേഷ്യൻസ് ഉണ്ടാവില്ല, ചിലപ്പോൾ അവർക്ക് ടൈം ഉണ്ടാവില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ ഒരു കുട്ടീനെ അത് വല്ലാതെ ബാധിക്കില്ലേ?
1: ഉറപ്പായിട്ടും എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഇമ്പോർട്ടന്റ് ആണ്. കുട്ടികളോടുള്ള കമ്മ്യൂണിക്കേഷൻ വളരെ സിമ്പിൾ ആക്കുന്നതാണ് ഏറ്റവും നല്ലത്. സിമ്പിൾ, കൺസിസ്റ്റന്റ് ആൻഡ് നോൺ ജഡ്ജ്മെന്റ് അപ്രോച്ച് ആയിരിക്കും എപ്പോഴും നല്ലത്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ എന്ത് പറ്റി, ഇന്ന് എന്താ ഒരു വിഷമാണല്ലോ എന്ന് പറഞ്ഞാൽ തന്നെ കുട്ടികൾ അവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ തുടങ്ങും. അതിനെ വാലിഡേറ്റ് ചെയ്യുന്നു എന്ന് കുട്ടികൾക്കും ഫീൽ ചെയ്യണം. അത് ഫീൽ ചെയ്യാൻ തുടങ്ങുമ്പോൾ ഓഫ് കോഴ്സ് അവർ കീപ് ഓൺ ടെലിങ് യു വാട്ട് എവർ ദ ഫീസ്. ഈ പാരന്റ് ചൈൽഡ് റിലേഷൻഷിപ്പ് കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂസ് വളരെയധികം നമുക്ക് സോൾവ് ചെയ്യാൻ സാധിക്കും.
0: ആൻഡ് അനദർ തിങ് എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പം ഒരു കുട്ടീനെ വല്ലാതെ കമ്പയർ ചെയ്യുന്നതാണെങ്കിലും അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്ന പ്രഷർ ആണെങ്കിലും ഈവൻ ബാക്കിയുള്ള കുട്ടികൾ ബുള്ളി ചെയ്യുന്നതാണെങ്കിലും ഇതൊക്കെ ഒരു കുഞ്ഞിനെ വല്ലാതെ എഫക്ട് ചെയ്യില്ലേ ഡോക്ടർ?
1: കമ്പാരിസൺ ഇസ് ഓൾവേസ് കമിങ് ഫ്രം ദി ഹൈ എക്സ്പെക്ടേഷൻ. അക്കാഡമിക് പെർഫോമൻസ് ആണ് പൊതുവേ കാണുക. കാരണം കുട്ടികളുടെ മാർക്സ് വെച്ചായിരിക്കും ഫസ്റ്റ് ഓഫ് ഓൾ കമ്പാരിസൺ വരാം. പിന്നെ അവരുടെ ടാലന്റ്, അല്ലെങ്കിൽ ഇപ്പോ എല്ലാ കുട്ടികളും ഒരേ രീതിയിൽ ടാലന്റ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. മൈ ചൈൽഡ് ഇസ് ഡിഫറെന്റ് ഫ്രം ദ അതർ ചൈൽഡ് എന്ന് നമ്മളുടെ ഒരു പാരന്റിംഗിൽ തന്നെ അത് ഫസ്റ്റ് ബേസിൽ ഉണ്ടാവേണ്ടതാണ്. ആൻഡ് ഓൾസോ ടീച്ചേഴ്സിന്റെ അപ്രോച്ചസ്, ലൈക്ക് യു സീ എവ്രിബഡി ഹാവ് ഗോൺ ടു ദ സെയിം ഫേസ്, അല്ലെ, എല്ലാ ടീച്ചേഴ്സും വന്ന് നമ്മളോട് ചിലപ്പോൾ പറയുമായിരിക്കും. ആ ഒരു കമ്പാരിസൺ ചെറിയ ഏജിൽ തന്നെ സ്കാർസ് ക്രിയേറ്റഡ് ആവുന്നുണ്ട് അവിടെ. സെയിം ടൈം ഇതിന്റെ കൂടെ നമുക്ക് ബുള്ളിങ് കൂടെ വരുമ്പോൾ, ഇനി ഫോം ഓഫ് ബുള്ളിങ് ആവാം, ഫിസിക്കൽ ആവാം, വെർബൽ ആവാം, സോഷ്യൽ ആവാം, കുട്ടികൾക്ക് എന്താ സംഭവം, ഫോമിംഗ് ദ ഡിപ്രഷൻ, ആൻസൈറ്റി, ലോ സെൽഫ് എസ്റ്റീം, വൺ ഓഫ് ദ റീസൺ ചിൽഡ്രൻ അവോയ്ഡ് സ്കൂൾ ഓൾസോ. പിന്നെ അവർ ആ ഏരിയ ഓഫ് ഇൻട്രസ്റ്റും ഡെവലപ്ഡ് ആവാതെ പോവാണ്, വിച്ച് സയന്റിഫിക്കലി ബീൻ ഫൗണ്ട്. മെനി ഓഫ് ദ സ്കൂൾ ഹാവ് എ സിസ്റ്റം കോൾഡ് സ്കൂൾ കൗൺസിലർ. ഓക്കെ, ഇപ്പോ സൈക്കോളജിസ്റ്റിലേക്ക് പോകുന്നതിന് മുൻപേ ഞാൻ പറയുകയാണെങ്കിൽ ഒരു ബേസ് ലൈൻ സ്കൂളിൽ തന്നെ ഓൾറെഡി ദേ ഹാവ് സ്റ്റാർട്ടഡ്. സോ ഫസ്റ്റ് അപ്രോച്ച് ക്യാൻ ബി ടു മീറ്റ് ദ സ്കൂൾ കൗൺസിലർ, വിച്ച് ഇസ് ദ ഈസിയസ്റ്റ് വേ ടു ഗെറ്റ് ദാറ്റ്. മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഐഡന്റിഫിക്കേഷൻ ചെയ്യുമ്പോഴേ ഐദർ ദ സ്കൂൾ ടീച്ചർ ഐഡന്റിഫൈഡ് ഓർ മേ ബി ദ പാരന്റ് ഐഡന്റിഫൈഡ്. ഇവിടെ നേരെ സ്കൂൾ കൗൺസിലറിലേക്ക് പോകാനുള്ള ഓപ്ഷൻ ഫസ്റ്റ് യു ക്യാൻ ടേക്ക് ദാറ്റ് ഓപ്ഷൻ. ഈവൻ ദർ ആർ അസിസ്റ്റൻസ് ടു ഫൈൻഡ് വാട്ട് ദ ചൈൽഡ് ഇസ് ഗോയിങ് ത്രൂ. IQ അസിസ്റ്റൻസ് വരെ നമുക്കുണ്ട് ഇപ്പോൾ. ലൈക്ക് യു നോ ദ ടെക്നോളജി സോ വൈഡ് ആൻഡ് ബ്രോഡ്, സോ ലൈക്ക് പല രീതിയിലും നമുക്കൊരു ആക്സസ് ചെയ്തിട്ട് കുട്ടിക്ക് എന്താ ഇഷ്യൂ കണ്ടുപിടിക്കാനുള്ള ടെക്നോളജി വരെ ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആണ്.
0: അതിനോടൊപ്പം എന്തെങ്കിലും രീതിയിൽ ആർക്കെങ്കിലും ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ, അതിപ്പോ കുട്ടികളാണെങ്കിലും വലിയ ആൾക്കാരാണെങ്കിലും, വെൽകിൻസ് മെഡിക്കൽ സെന്റർ ഇസ് ദേർ, റൈറ്റ് ഡോക്ടർ?
1: ഓഫ് കോഴ്സ്, എനി ടൈം, ബിക്കോസ് വി ഓൾസോ ഹാവ് സം ഓഫേഴ്സ് ആൻഡ് പാക്കേജസ് ഫോർ ദി ചിൽഡ്രൻ ഓൾസോ ആൻഡ് അഡൾട്സ് ഓൾസോ. ബിക്കോസ് നമുക്കറിയാം മെന്റൽ ഹെൽത്ത് ഇസ് വെരി ഇമ്പോർട്ടന്റ് അല്ലേ. ഈ കാലഘട്ടങ്ങളിൽ ഇപ്പോൾ ഫിസിക്കൽ ഹെൽത്ത് പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് മെന്റൽ ഹെൽത്ത്, സോ ദാറ്റ് യു ഗെറ്റ് ദ പ്രോപ്പർ വാട്ട് ഇസ് എ ഡയഗ്നോസ് ആൻഡ് അസസ്മെന്റ് ആൻഡ് ഫൈനലി യു ഗെറ്റ് എ പ്രോപ്പർ തെറാപ്പി, സോ ദാറ്റ് സ്റ്റേ ഹെൽത്തി ആൻഡ്
0: മെന്റലി ഫിറ്റ് ഇൻ ഫാക്ട്.
1: യെസ്.
0: Yes. So thank you so much for joining with me today. I'm really happy to have you. So kuttigale kurichittum allengil avarada mental health ne kurichu nammal oru vaadu samsaarichu. So let this be a awareness to all the parents out there. Avarkokke ee parna pole endengilum reethiyil help venanundengil always reach out to Dr. Nikita from Wilkins, and thank you so much, ma'am.
1: Thank you so much, Ashtami.

0: കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം.
0: This is home delivery only on Radio Suno 91.7 FM.

വെൽക്കം ബാക്ക്. ഇതൊക്കെ തന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനു 91.7 FM. ഹോം ഡെലിവറി വിശേഷങ്ങളുമായി അഷ്ടമിയാണ് കൂടെയുള്ളത്. എല്ലാവരും ഈ പറഞ്ഞ പോലെ ഓരോ ദിവസത്തെയും മാച്ച് കഴിയുമ്പോൾ ഓരോരോ പോയിന്റ് ടേബിളിൽ വരുന്ന വ്യത്യാസങ്ങളൊക്കെ നോക്കിക്കണ്ടിങ്ങനെ നിൽക്കുകയാണ്. എന്തായാലും ഇന്നത്തെ ദിവസം ആരും മിസ് ചെയ്യില്ലാന്ന് തോന്നുന്നു. അത്രയും പ്രിയപ്പെട്ട ഒരു ടീമിന്റെ മാച്ച് നടക്കുന്ന ഒരു ദിവസം.

0: ക്രീസിൽ ബൗണ്ടറികൾ പായുമ്പോൾ അസൽ ദേസി രുചിയുമായി ദേസി ദാബ ബിൻ മുഹമ്മദ് തവോൾ മോൾ ആൻഡ് മോൾ ഓഫ് ഖത്തർ.
1: ഇന്ന് ആക്ച്വലി ആർ സി ബിയും ലക്നൌവും തമ്മിലുള്ള മാച്ചാണ് നടക്കാനായിട്ട് പോകുന്നത്. സോ എല്ലാവരും ഭയങ്കര കാഷ്വൽ ആയിട്ട് ആർ സി ബി ജയിക്കും, ഓഫ് കോഴ്സ് ബാംഗ്ലൂരിന് ലക്നൌവിനെ തോൽപ്പിക്കാനാ പറ്റുന്നതേ ഉള്ളൂ എന്നൊക്കെ പറയും. ഇഫ് യു സീ ലാസ്റ്റ് വീക്കെൻഡിൽ സംഭവിച്ചത് കണ്ടിട്ടുണ്ടായിരുന്നില്ലേ, അതായത് പോയിന്റ് ടേബിളിൽ ടോപ്പ് പൊസിഷനിൽ നിൽക്കുന്ന എല്ലാ ടീമിനെതിരെ കളിച്ചിട്ടുള്ള ടീമുകളും അവരെ അങ്ങോട്ട് തോൽപ്പിച്ചു. അങ്ങനെ ആകെ മൊത്തത്തിൽ വലിയൊരു ചേഞ്ച് തന്നെ ആ ഒരു പോയിന്റ് ടേബിളിൽ കൊണ്ടുവന്നു. അല്ലെങ്കിൽ ഇവരുടെയൊക്കെ പോയിന്റ്സ് ഒക്കെ അതിഗംഭീരമായിട്ട് ഉയരേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാൻ, ഇപ്പം ഈ പറഞ്ഞ പോലെ ഡൽഹി ആണെങ്കിലും ഗുജറാത്ത് ആണെങ്കിലും ഒക്കെ തന്നെ തോൽപ്പിച്ച കുറച്ച് മാച്ചസ് ആയിരുന്നു കഴിഞ്ഞ വീക്കെൻഡിൽ നടന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വീക്കെൻഡിൽ ഈ പറഞ്ഞ പോലെ ഇന്നത്തെ മാച്ചാണെങ്കിലും ഈവൻ നാളത്തെ മാച്ചസ് ഒക്കെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഡൽഹി കൊൽക്കത്ത തമ്മിലുള്ള മാച്ച് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് സാറ്റർഡേ രാജസ്ഥാനും ഗുജറാത്തും തമ്മിലുള്ള മാച്ച് ഉണ്ട്. അപ്പം ഇതൊക്കെ കഴിയുമ്പോഴത്തേക്കും ഏകദേശം നല്ല രീതിയിൽ പോയിന്റ് ടേബിൾ ഡിഫറൻസസ് വരാൻ ചാൻസസ് കൂടുതലാണ്. ആൻഡ് ഓൾമോസ്റ്റ് ഇനി ഒരു 50-ാമത്തെ മാച്ചാണ് ഇന്ന് നടക്കാനായിട്ട് പോകുന്നത്. ഇനി ഏകദേശം ഒരു 20 മാച്ചുകളും മാത്രമാണ് ഉള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ വി ആർ ഗെറ്റിംഗ് ടു ദ ഫിനാലെ സ്റ്റേജ് എന്ന് വേണമെങ്കിൽ പറയാം. സോ ഇനി ഓരോ മാച്ചസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ലെറ്റ് സീ ഹൂ വിൻസ്. എന്നാൽ നിങ്ങളുടെ പ്രെഡിക്ഷൻസ് പറയാം 5000997 ഇന്ന് ആർ സി ബി ജയിക്കുമോ അതോ ലക്നൗ ജയിക്കുമോ.
0: Presented by ക്രീസിൽ ബൗണ്ടറികൾ പായുമ്പോൾ അസൽ ദേസി രുചിയുമായി ദേസി ദാബ ബിൻ മുഹമ്മദ് തവോൾ മോൾ ആൻഡ് മോൾ

0: services.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on Spotify
1: and
2: Ghana.
3: നിങ്ങൾക്ക് ഒരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ. ആക്ഷൻ
4: മുന ദിനേശ, അതിമോഹമാണ് അതിമോഹം.
3: ഹൊറർ,
5: തനിക്ക് പോകാൻ അനുവാദമില്ല.
3: ഓ ഡ്രാമ,
6: എന്റെ കുടുംബം, എന്റെ സ്വർഗരാജ്യം.
3: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സുനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ്, ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
7: ബ്രോട്ട് യു ബൈ സഫാരി, വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ ഖത്തർ. ആൻഡ്
8: മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
9: നമസ്കാരം, ഞാൻ സന്തോഷ്
10: കീഴാറ്റൂർ,
9: ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM.
1: ചെന്നൈ ബീറ്റ്സ്.
11: തമിഴ് ഹെഡ് ഓഫ് ദി ആർ.
12: എന്താട്ടോ പോതുമാക്കളുണ്ട്.

ഒരു ചെറിയ ബിസിനസ് തുടങ്ങാമെന്ന് വിചാരിച്ച് ചെറിയ രീതിയിലൊരു സ്ട്രീറ്റ് ഫുഡായിട്ട് ബർഗർ എന്നുള്ളൊരു കോൺസെപ്റ്റോടുകൂടി വന്നൊരു പെൺകുട്ടി. ആള് പിന്നെ അങ്ങോട്ടേക്ക് ഈ പറഞ്ഞ പോലെ കുറച്ചധികം ബുദ്ധിമുട്ടുകളൊക്കെ തന്നെ ആ ഒരു ബിസിനസ് തുടങ്ങുന്നതിന് മുൻപായിട്ട് അനുഭവിക്കേണ്ടി വന്നെങ്കിലും ബിസിനസ് തുടങ്ങിയതിന് ശേഷം ആകെ മൊത്തത്തിൽ ആ ഒരു സിറ്റിയിൽ തന്നെ ടോക്ക് ഓഫ് ദി ടൗൺ എന്നുള്ള രീതിയിലേക്ക് ഈ ഒരു ബർഗർ മാറ്റപ്പെടുന്നു. അതിനുശേഷം ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നും ആ ഒരു ബർഗർ അന്വേഷിച്ചു വരുന്നു. അതിൻ്റെ ആ പേര് ഭയങ്കര ഹിറ്റാകുന്നു, വൈറലായിട്ട് സോഷ്യൽ മീഡിയയിലൂടെ എല്ലാവരുടെയും റിവ്യൂസ് വരുന്നു. അങ്ങനെ ആകെ മൊത്തത്തിൽ ട്രിവാൻഡ്രത്ത് ഇപ്പോൾ ദുഖാൻ ബർഗേഴ്സ് ആണ് ഭയങ്കര ട്രെൻഡിങ്. അവിടുത്തെ യൂണിവേഴ്സിറ്റിയുടെ മുൻപിൽ ആ ദുഖാൻ ബർഗേഴ്സിൻ്റെ അരികിലേക്ക് എല്ലാവരും എത്തിച്ചേരുന്ന സമയത്ത് നമുക്കും എത്താം, അതിൻ്റെ വിശേഷങ്ങൾ അറിയാം. കാരണം ആളി പറഞ്ഞ പോലെ വലിയൊരു ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്, അസിസ്റ്റന്റ് മാനേജറായിട്ട് ഒരു ബാങ്കിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. പക്ഷെ ഒരു നിമിഷം അത് വേണ്ട, എനിക്ക് എൻ്റെ പാഷനാണ് ഇമ്പോർട്ടൻ്റ് എന്നുള്ളൊരു മോട്ടീവോടുകൂടി ഇറങ്ങി തിരിച്ചൊരാളാണ്. സോ അതുകൊണ്ട് തന്നെ ഒരുപാട് കഥകൾ പറയാനുണ്ടാവും. നമുക്കും ഈ പറഞ്ഞ പോലെ ചില കാര്യങ്ങളൊക്കെ ഉള്ളിലുണ്ടാവും, ഇതിങ്ങനെ വേണം, ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ ഉള്ളിലുണ്ടാവും. പക്ഷേ അതങ്ങോട്ടേക്ക് അതിന് വേണ്ടി ഇറങ്ങിത്തിരിക്കാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് കാരണമാണ് നമ്മളൊക്കെ സ്റ്റക്കായിട്ടിരിക്കുന്നത് ബേസിക്കലി. പക്ഷേ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇതുപോലെ ചില കഥകൾ കേൾക്കുമ്പോൾ വളരെ പ്രചോദനമാവാറുണ്ട്. അപ്പം അതുകൊണ്ട് നമുക്ക് നിങ്ങളെ ദേവിയെ വിളിച്ചിട്ട് ദുഖാൻ ബർഗേഴ്സിൻ്റെ ആ ഒരു കഥയെക്കുറിച്ചിട്ടൊന്ന് ചോദിച്ചാലോ. അപ്പം കേട്ടുകൊണ്ടേയിരിക്കുക കഥൻ്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സെറോ 91.7 FM-ൽ. ഇനി കുറച്ച് നേരം നമ്മുടെ കൂടെ സ്പെഷ്യൽ ഗസ്റ്റ് ആണ് ജോയിൻ ചെയ്യുന്നത്.

0: 91.7 FM.
1: Qatar's happiness frequency.
2: മനം നിറയ്ക്കുന്ന ബിരിയാണിയും സ്പെഷ്യൽ ഡിന്നർ ഐറ്റംസും ഒപ്പം വിശാലമായ ഫാമിലി ഡൈനിങ് സ്പേസുമായി ബി എം ആർ പഴവ വില്ലേജ്.
3: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്. റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്. പവർ അപ്പ് യുവർ ഈവനിംഗ്സ് വിത്ത് 917 ഈവനിംഗ്സ്. ഞായർ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ.
4: Joy Alukas 917 evenings presented by
5: Joy Alukas world's favorite jeweler
6: powered by
7: Khattarinde Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfoon Madgut thodangi authentic Arabic cuisine de ruji ariyam. Call 4001707
8: in association with
9: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
10: Foldable chairs, picnic balls, തുടങ്ങി നിങ്ങളുടെ ഔട്ട്ഡോർ ക്യാമ്പിംഗിനും ബാർബിക്യൂസിനും ആവശ്യമായതെല്ലാം ഒരുക്കി ഡൈസോ.
11: ഡൈസോ, ലെറ്റ്സ് മേക്ക് എവരി ഔട്ടിംഗ് അൺഫോർഗെറ്റബിൾ.
12: ആൻഡ്
13: മർസ ഹൈപ്പർമാർക്കറ്റ്, ബി ഫ്രഷ്, ബി യു. വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ.

0: എന്റെ കൂടെ ഇന്ന് ജോയിൻ ചെയ്യുന്നത് ചെറിയൊരു ബിസിനസ്സിൽ നിന്നും അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്ത് ഇപ്പൊ ആകെ മൊത്തത്തിൽ ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും ഈവൻ ട്രിവാൻഡ്രം ടൗണിലാണെങ്കിലും വൈറലായിക്കൊണ്ടിരിക്കുന്ന ദുഖാൻ ബർഗേഴ്സിൽ നിന്നും ദേവി പ്രസീതയാണ്. ഹായ് ദേവി.
1: ഹായ് മാം.
0: ട്രിവാൻഡ്രത്ത് എല്ലാവരും ദുഖാൻ ബർഗേഴ്സിന്റെ പുറകെയാണ്. അപ്പോ ആദ്യം തന്നെ എന്തുകൊണ്ട് ഇങ്ങനൊരു ചെറിയ സംരംഭം തുടങ്ങാമെന്നുള്ളൊരു തോട്ട് വന്നു?
1: എനിക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ട് ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ആഗ്രഹിച്ചൊരു ഡ്രീം ബിസിനസ് എന്റെ മനസ്സിലുണ്ട്. അപ്പൊ അതിലേക്ക് എത്താനായിട്ട് എനിക്ക് അത്യാവശ്യം പോക്കറ്റ് മണി വേണമായിരുന്നു. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തൊരു സംഭവമാണ് ദുഖാൻ ബർഗേഴ്സ്. കാര്യം ഇത്ര അക്സെപ്റ്റ് ചെയ്യുമെന്നും ഇത്ര ഓഡിയൻസ് സപ്പോർട്ട് കിട്ടുമെന്നും ഇൻസ്റ്റയിലൊക്കെ ഇത്രയും ഇതാകും എന്ന് ഞാൻ സത്യത്തിൽ തുടങ്ങുന്ന സമയത്ത് ഇത്ര നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടില്ലായിരുന്നു. വേറൊരു ഡ്രീം ബിസിനസ്സിലേക്കുള്ള ഒരു മാർഗമായിട്ടാണ് നമ്മൾ അന്ന് ദുഖാൻ ബർഗേഴ്സിനെ കണ്ടിരുന്നത്. നമുക്കും ഭയങ്കര അത്ഭുതം, നമുക്കും ഭയങ്കര സന്തോഷം.
0: ലൈവ് ബർഗർ കൈൻഡ് ഓഫ് എ തിങ് ആദ്യമായിട്ടാണ് തോന്നുന്നു അല്ലേ നമ്മുടെ ട്രിവാൻഡ്രത്ത് വരുന്നത്?
1: അതെ അതെ, ട്രിവാൻഡ്രത്ത് സ്ട്രീറ്റ് ഫുഡ് കാറ്റഗറിയിൽ വരുന്ന ഫസ്റ്റ് ലൈവ് ബർഗേഴ്സ് ദുഖാൻ ബർഗേഴ്സ് ആണ്. ഇപ്പൊ അതിനുശേഷം വേറെ ഒരുപാടെണ്ണം വന്നിട്ടുണ്ട്, അതിലും ഭയങ്കര സന്തോഷമുണ്ട്.
0: അടിപൊളി. ഇത് കണ്ട് കുറെ പേർക്ക് ഒരു ഇൻസ്പിറേഷൻ ആവുന്നതും വളരെ നല്ലൊരു കാര്യമല്ലേ?
1: അങ്ങനെ ഇൻസ്പിറേഷൻ, അങ്ങനത്തെ വലിയ വാക്കൊക്കെ പറയുമെന്ന് എനിക്കറിയില്ല. നമ്മളുടെ അടുത്ത് കടയിൽ ആൾക്കാർ ഡയറക്റ്റ് വന്ന് ചോദിക്കും ഇതെങ്ങനാണ്, പറഞ്ഞു തരുമോ, ഞങ്ങളും കൂടെ തുടങ്ങട്ടെ. അപ്പൊ ഞാൻ പറയാറുണ്ട്, ഞാനിരിക്കുന്നതിന്റെ അപ്പുറത്ത് തന്നെ കൊണ്ടുവച്ചിട്ട് പ്രത്യേകിച്ച് യൂസേജ് ഒന്നും കാണത്തില്ല. ഒരേ ഐറ്റം തന്നെ ഒരുപാടെണ്ണം നിർത്തി വരുവാണെങ്കിൽ അത് സ്പ്ലിറ്റ് ആകത്തതേ ഉള്ളൂ എല്ലാവർക്കും, മാർക്കറ്റും കച്ചവടവും. അപ്പൊ മാറി ഇത്തിരി കൂടെ വേറെ ഏതെങ്കിലും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ, പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ പോയി തുടങ്ങാനായിട്ട് സജഷൻസ് ഒക്കെ കൊടുക്കാറുണ്ട്, റെസിപ്പി ഒക്കെ ആൾക്കാർ ചോദിച്ച് വരാറുണ്ട്. എന്തായാലും വേറെ ഒത്തിരി ബർഗേഴ്സ് ഷോപ്പ് ഇപ്പൊ വന്നു ട്രിവാൻഡ്രത്ത് തന്നെ. ട്രിവാൻഡ്രത്ത് അല്ലാണ്ട് ഒത്തിരി അടുത്ത് ഇപ്പൊ വന്നു, അതിനകത്തൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്.
0: അപ്പൊ ഇതെങ്ങനെയാണ് ഇപ്പം ഈ ബണ്ണ് അതുപോലെ പാറ്റീസ്, അപ്പൊ ഇതെല്ലാം ദേവി തന്നെയാണോ സെറ്റ് ചെയ്യുന്നത്?
1: ബണ്ണ് ആക്ച്വലി നമ്മൾ സോഴ്സ് ചെയ്യുവാണ്. നമുക്ക് തന്നെ അറിയാവുന്ന പരിചയമുള്ള ഒരു ബോർമയിൽ നിന്നാണ് നമ്മൾ സോഴ്സ് ചെയ്യുന്നത്. ബാക്കി പാറ്റീസും കാര്യങ്ങളൊക്കെ ഇപ്പൊ ഇവിടെ ലൈവ് ആയിട്ട് അതിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അപ്പൊ അവിടെയിരുന്നാണ് ഇപ്പൊ ഈ കോൾ അറ്റൻഡ് ചെയ്യുന്നത്. ഒരു സെക്ഷൻ ഓഫ് ടീം ഉണ്ട് നമുക്ക്, ഒരു നല്ലൊരു ഗ്രൂപ്പ് മെമ്പേഴ്സ് ഉണ്ട്. അവരിപ്പം വർക്ക് അവിടെ ചെയ്തുകൊണ്ടിരിക്കുവാണ്. പാറ്റി അരച്ച് തുടങ്ങിയിട്ടില്ല. ചിക്കൻ ഒക്കെ കഴിഞ്ഞ്, ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു, ബാക്കി വെജിറ്റബിൾസ് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി എനിക്ക് ചെല്ലണം, ഒരു അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അരച്ച് സ്റ്റാർട്ട് ചെയ്യും. ഒരു രണ്ടു മണിക്കുള്ളിൽ എല്ലാം അരച്ച് കഴിയും. നമ്മൾ വൈകുന്നേരം 5 മണിക്ക് നമ്മൾ എത്തിക്കുന്നത്.
0: ഓക്കെ, എവിടെയായിട്ടാണ് ഇത് കറക്റ്റ് ലൊക്കേഷൻ ഇപ്പോ സ്ഥിരമായി പോയിക്കൊണ്ടിരിക്കുന്നത്?
1: ട്രിവാൻഡ്രം പാളയം യൂണിവേഴ്സിറ്റി കോളേജിന്റെ ഫ്രണ്ടിലായിട്ട്, സൗത്ത് പാർക്കിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ദുഖാൻ ബർഗേഴ്സ് ഉള്ളത്.
0: ഓക്കെ ഓക്കെ. ആ ഒരു ബിസിനസിന്റെ വിശേഷങ്ങൾ കഴിഞ്ഞിട്ടില്ല. കേട്ടോണ്ടിരിക്കുന്ന ഫ്യൂറി റേഡിയോ സ്റ്റേഷൻ റേഡിയോ 91.7 FM അഷ്ടമിയാണ് കൂടെയുള്ളത്. നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് ദേവിയാണ് ഫ്രം ദുഖാൻ ബർഗേഴ്സ്.

0: വചനങ്ങളിലൂടെ
1: നന്മകളെല്ലാം ദാനമാണ്. നന്മയിലേക്ക് ആളുകളെ വിളിക്കുന്നവൻ ആ നന്മ ചെയ്തവനെ പോലെയാണ്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ ലഹരമാങ്ങിനുള്ള സമയം.

0: This season at Kalyan Jewelers, enjoy up to 50% off on making charges. Visit your nearest Kalyan Jewelers store today.
1: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ കഥർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
2: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
3: മന്തി, മദ്ബി, മദ്ഫൂൻ, മദ്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
2: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ് ദോഹ. കോൾ 4000 1707.
4: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.

0: വെൽക്കം ബാക്ക്. ഇതൊക്കെ തന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സോണോ 91.7 FM. നമ്മുടെ കൂടെ ദുഖാൻ ബർഗേഴ്സിന്റെ വിശേഷങ്ങളുമായിട്ട് ആ വൈറൽ ബിസിനസ് വുമൺ ആണ് ജോയിൻ ചെയ്തിരിക്കുന്നത്, ദേവിയാണ്. സോ ദേവി, 5 മണിക്ക് അവിടെ എത്തുമെന്ന് പറഞ്ഞു. അപ്പൊ 5 മണിക്ക് എത്തിയതിന് ശേഷം ഏകദേശം എത്ര സമയം എടുക്കും ബർഗർ ഒക്കെ തീരാനായിട്ട്? അതിനോടൊപ്പം തന്നെ എങ്ങനെയാണ് ക്രൗഡിനെ മാനേജ് ചെയ്യുന്നത്?
1: തീരാനായിട്ട് ഒരു 10:30 തീരുന്ന ദിവസമുണ്ട്, 11:30 തീരുന്ന ദിവസമുണ്ട്, 12:30, 1 മണിക്ക് തീർന്നിട്ടുണ്ടായ ദിവസങ്ങളുണ്ട്. ലേറ്റ് ആയിട്ട് തീരാനായിട്ടുള്ള കാരണം വരാനായിട്ട് സ്റ്റാഫ് എന്തെങ്കിലുമൊക്കെ ഷോർട്ടേജ് ആവുകയാണെങ്കിൽ ഇത്രയും ഹ്യൂജ് ക്രൗഡ് നമുക്ക് മാനേജ്മെന്റ് ഇത്തിരി പാടായിട്ട് വരും. അങ്ങനെയുള്ള ദിവസം പിന്നെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് വല്ല മഴയൊക്കെ പെയ്യുവാണെങ്കിലോ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമുക്കിത് ലേറ്റ് ആയിട്ട് തീരുന്നത്. പിന്നെ ക്രൗഡ് ഒരാൾ തന്നെ ഓർഡർ ചെയ്യുന്നത് ചിലപ്പം ഒരു ട്രിപ്പിൽ 6 എണ്ണം 9 എണ്ണം ഒക്കെ ഒരൊറ്റ ഇൻഡിവിജ്വൽ വന്ന് അങ്ങ് ഓർഡർ ചെയ്ത് കളയും. ഒരെണ്ണം ഓർഡർ ചെയ്തിട്ട് നിൽക്കുന്ന ആള് അങ്ങ് പോസ്റ്റായി പോകും. ഒരു ട്രിപ്പിൽ ചിലപ്പോൾ ഒരു 4 പേർക്ക് അങ്ങ് നീങ്ങുന്നുള്ളൂ നമ്മൾ ഇടുന്ന ആ ഒരു തട്ടിൽ വരുന്നത്. ഒരു 3-4 പേർക്ക് ഒരു ട്രിപ്പിൽ നമുക്കിപ്പോ കൊടുക്കാൻ പറ്റുന്നുള്ളൂ. ആ ഒരു ചെറിയൊരു ഇഷ്യൂ ഉണ്ട്. കാരണം ഓർഡർ ചെയ്യുന്ന 1-2 വെച്ചിട്ടാണെങ്കിൽ നമുക്കൊരു 10-20 പേര് ഒരു ട്രിപ്പ് കയറ്റി വിടാം. ഒരാൾ തന്നെ മൾട്ടിപ്പിൾ എമൗണ്ട് ഓർഡർ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഒരു മൊത്തത്തിൽ ഒന്ന് എല്ലാരും ഇത്തിരി വെയിറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലോട്ട് വരുന്നത്.
0: എവിടെയാണ് ആക്ച്വലി ദേവി ബേസിക്കലി ട്രിവാൻഡ്രം തന്നെയാണോ?
1: അല്ല, എന്റെ ഹോം ടൗൺ വരുന്നത് ആലപ്പുഴയാണ്. ജനിച്ചതും വളർന്നതും പഠിച്ചതും എല്ലാം ആലപ്പുഴയാണ്. ട്രിവാൻഡ്രത്തേക്ക് UPSC പ്രിപ്പറേഷന് വേണ്ടി മാത്രം വന്നതാണ്. ഇവിടെ ചെറിയൊരു ബിസിനസ് ആയിട്ട് അങ്ങ് പോകുന്നു.
0: അടിപൊളി. അങ്ങനെ ആലപ്പുഴക്കാരി ട്രിവാൻഡ്രത്ത് വന്ന് ബിസിനസ് വുമൺ ആയി. അപ്പൊ ആ വിശേഷങ്ങൾ തന്നെയാണ് നമ്മൾ കേട്ടുപോയിക്കൊണ്ടുവരിക്കുന്നത് കത്തന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനിൽ. ഇനിയും ഒരുപാട് കാര്യങ്ങൾ, പ്രത്യേകിച്ചും ബിസിനസ് തുടങ്ങുന്ന സമയത്ത് അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ പറയാനായിട്ടുണ്ട്. അപ്പൊ കേട്ടുകൊണ്ടേയിരിക്കുക ഹോം ഡെലിവറി. അഷ്ടമിയാണ് കൂടെയുള്ളത്.

0: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
1: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
0: മില്യണോ?
1: അതെ, CB 2026 മില്യൺ റിയാൽ ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേരം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
3: ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
2: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
4: നമസ്കാരം, ഞാൻ ക്യാമറമാൻ സുജിത് വാസുദേവാണ്. ഖത്തറിന്റെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാം. നമുക്ക് കൂട്ടുകൂടിക്കൊണ്ടേയിരിക്കാം.

0: കതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം.
0: This is home delivery only on Radio Suno 91.7 FM.
2: ട്രിവാൻഡ്രത്ത് എത്തിയാൽ ദുക്കാൻ ബർഗേഴ്സ് കഴിച്ചിട്ട് പോകണം എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത് ഇൻസ്റ്റഗ്രാമിലൂടെ. അപ്പൊ ആ ഒരു ബർഗറിന്റെ പിന്നിലുള്ള ഒരു പെൺകരുത്തിനോട് തന്നെയാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. വെൽക്കം ബാക്ക്. ഇത് ഹോം ഡെലിവറിയാണ്. ദേവിയാണ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത് ദുക്കാൻ ബർഗേഴ്സിൽ നിന്നും. ഇത് കഴിച്ചിട്ട് ആൾക്കാരുടെ റിവ്യൂസ് ഒക്കെ പറയുന്ന കേൾക്കുമ്പോ ദേവിക്ക് എന്തുമാത്രം സന്തോഷം തോന്നാറുണ്ട്?
3: ഭയങ്കര സന്തോഷമുണ്ട്. കഴിക്കാത്തവര് നെഗറ്റീവ് റിവ്യൂസ് കിട്ടും, കഴിച്ചിട്ട് പോലും ഇല്ലാത്തവര് നെഗറ്റീവ് റിവ്യൂസ് ആയിട്ട് എനിക്ക് കമന്റിൽ വരാറുണ്ട്. കഴിച്ചവര് പോസിറ്റീവ് റിവ്യൂസ് വരാറുണ്ട്. ഇന്നലെ കോട്ടയത്ത് നിന്ന് കസ്റ്റമേഴ്സ് വന്നിട്ടുണ്ടായിരുന്ന ഒരു 5 പേര്. എല്ലാരും ട്രിവാൻഡ്രം വിസിറ്റ് ചെയ്യും, ചിലപ്പോ കസിൻസിന്റെ വീട്ടിൽ വിസിറ്റ് ചെയ്യുമ്പോഴത്തേക്ക്. ഇപ്പൊ ദുക്കാൻ ബർഗേഴ്സും കൂടെ വിസിറ്റ് ചെയ്തിട്ട് പോവാം എന്നൊരു ഐറ്റിനറി പ്ലാൻ ചെയ്ത് ഇവിടെ വരുമ്പോ ഭയങ്കര സന്തോഷമുണ്ട്. അങ്ങനെ വേറെ വേറെ ജില്ലയിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാർ ഒന്നെങ്കിൽ എനിക്ക് ചിലപ്പോ മെസ്സേജ് അയച്ചിടും, ഇത് എനിക്ക് ഇന്ന് വരുന്നുണ്ട്, ഓപ്പൺ ആവണോ മാം എന്നൊക്കെ ചോദിച്ച് മെസ്സേജ് അയക്കുമ്പോ ഭയങ്കര സന്തോഷമുണ്ട്. ചിലവർ വന്ന് ഒത്തിരി നേരം നിന്നിട്ട് കുറെ കഴിയുമ്പോ പറയാൻ ഞാൻ ഇന്നിടത്തു നിന്ന് വന്നതാണ്. അപ്പൊ ഞാൻ തന്നെ ചോദിക്കും, ഇത്രയും ദൂരത്ത് നിന്ന് വന്നിട്ട് എന്താ നേരത്തെ അത് ഇൻഫോം ചെയ്യാതിരുന്നത്? നമ്മൾ ഈ ദൂരത്ത് നിന്ന് വരുന്നവർക്കും ഇത്തിരി ഏജ്ഡ് ആയിട്ടുള്ളവർക്കൊക്കെ നമ്മൾ ഇത്തിരി കൂടെ ടൈം റിലാക്സേഷൻ കൊടുത്തിട്ട് നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് അവർക്ക് അങ്ങ് കൊടുത്ത് മാറ്റാറുണ്ട്. അതിലെ കോട്ടയത്ത് നിന്നൊക്കെ ഒരു ടീം വന്നിട്ടുണ്ടായിരുന്നു, അവർ കസിന്റെ വീട്ടിൽ വന്നതാണ്. അപ്പൊ അവർക്ക് ദുക്കൻ ബർഗേഴ്സ് അവർ നേരത്തെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം. ഓൾസോ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് റിവ്യൂസ് നമുക്ക് വരാറുണ്ട്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ജെനുവിൻ ആയിട്ടുള്ള റെഗുലർ കസ്റ്റമേഴ്സ് ഒന്ന് പറയാറുണ്ട്, ഇന്ന് ഇത്തിരി ഹാർഡ് ആയിട്ടുണ്ടായിരുന്നു ബണ്ണ്, അല്ലെങ്കിൽ ഇന്നലെ കഴിച്ചൊരു ടേസ്റ്റ് ഒന്ന് കിട്ടിയില്ല, അങ്ങനത്തുള്ള ഫീഡ്ബാക്സും നമ്മൾ അക്സെപ്റ്റ് ചെയ്യാറുണ്ട്. ഗൂഗിൾ റിവ്യൂസും എല്ലാം നല്ലത്. ചിലപ്പോൾ സർപ്രൈസ് ആയിരിക്കും, നമ്മൾ രാത്രി വന്ന് എല്ലാം കഴിഞ്ഞ് കടയൊക്കെ അടച്ചിട്ട് ഫോൺ ഓപ്പൺ ആക്കുമ്പോൾ നല്ല പോസിറ്റീവ് റിവ്യൂസ് മെസ്സേജ് ഒക്കെ വന്ന് കിടക്കുമ്പോൾ ഭയങ്കര സന്തോഷം.
2: അടിപൊളി അടിപൊളി.

0: വെൽക്കം ബാക്ക്. ഇത് കഥന്റെ ഫേവറേറ്റ് ന്യൂസ് സ്റ്റേഷനിൽ അഷ്ടമിയാണ് കൂടെ ഉള്ളത്. നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത് ദുഖാൻ ബർഗേഴ്സിൽ നിന്നും അതിന്റെ ഓണർ ദേവിയാണ്. ഒരു അസിസ്റ്റന്റ് മാനേജറായിട്ട് ഒരു ബാങ്കിൽ വർക്ക് ചെയ്ത ഒരാള് ഒരു ബിസിനസ് തുടങ്ങാമെന്നുള്ള ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കുമ്പോഴത്തേക്കും ഒരുപാട് സൈഡിൽ നിന്നുള്ള അഭിപ്രായങ്ങൾ വരും, ഒരുപാട് ആലോചനകൾ ഉണ്ടാവും, വേണോ വേണ്ടയോ അങ്ങനെയൊക്കെ പല കാര്യങ്ങൾ മൈൻഡിലൂടെ പോയിട്ടുണ്ടാവും. പക്ഷെ വാട്ട് വാസ് ദാറ്റ് വൺ തിങ് കെപ്റ്റ് യു ഗോയിങ്?
1: അത് ബേസിക്കലി പാഷൻ ആണ്. നമ്മൾ പാഷനെ ഫോളോ ചെയ്യാം, നമ്മളെ ഡ്രീംസിനെ നമ്മൾ ഫോളോ ചെയ്യാം. കുറെ നാൾ കഴിഞ്ഞിട്ട് നമ്മൾ ആഗ്രഹിക്കാത്തൊരു സ്ഥലത്താണ് നമ്മൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ നമുക്കത് കുറെ നാൾ കഴിയുമ്പോൾ നമുക്കത് ഭയങ്കര റിഗ്രറ്റ് തോന്നും. അപ്പം ഓൾറെഡി ഞാൻ അതിന്റെ ഒരു റിഗ്രറ്റ് അനുഭവിച്ച ഒരാളാണ്. ഞാൻ എനിക്ക് യു പി എസ് സി ആയിരുന്നു ട്രിവാൻഡ്രം തോന്ന സമയത്ത് ഞാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നത്. അക്കാഡമിക്സിലൊക്കെ അത്യാവശ്യം നല്ല പെർഫോമൻസ് കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പേരൻസ് അങ്ങ് വിശ്വസിച്ച് യു പി എസ് സി ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും എന്നൊക്കെ വിചാരിച്ച് അവരെന്നെ ട്രിവാൻഡ്രത്ത് അതിനാണ് ആദ്യമായിട്ട് എന്നെ എത്തിക്കുന്നത്. കുറെ നാൾ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് വ്ളോഗിങ്ങും കണ്ടന്റ് ക്രിയേഷനും ഒരു പാഷനായിട്ട് ഞാൻ അതുമായിട്ട് മുന്നോട്ട് പോകുന്നത്. അപ്പം ഒരു പ്രൊഫഷണൽ ആയിട്ടൊരു റവന്യൂ നമുക്ക് ജനറേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതെനിക്ക് ബിസിനസ് ത്രൂ തന്നെ വേണം എന്ന് എനിക്ക് അന്നേ ആഗ്രഹം ഉണ്ടായിരുന്നു. പേരൻസ് ഒക്കെ ഒരു ബിസിനസ് പാരമ്പര്യമാണ് നമുക്ക് വരുന്നത്. അപ്പൊ അവരുടെ അടുത്ത് എന്റെ അഭിപ്രായം പറയുമ്പോ അവർക്കതൊരു ഞെട്ടലും ഷോക്കും, എന്താണ് ഈ കൊച്ചി പറയുന്നത്, നല്ല മാർക്കൊക്കെ ഉള്ളതല്ലേ, അപ്പൊ പഠിച്ചാ പോരെ. പിന്നെ ഭയങ്കര എതിർപ്പായിരുന്നു എന്റെ ഒരു ഇതിനോട്. പിന്നെ കൂടുതൽ നമ്മൾ അങ്ങനെ ആരോടും പറയാൻ നിന്നില്ല. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഞാൻ തന്നെ അത് വീട്ടിൽ പറഞ്ഞു, എനിക്ക് ഇനി പഠിക്കണ്ട, എനിക്കിത് തന്നെ ചെയ്യണം, ഇതാണ് എന്റെ ആഗ്രഹം. അപ്പൊ ആഗ്രഹം ഒരു റോഡ് സൈഡിൽ ആഗ്രഹം എന്നറിഞ്ഞപ്പം അവർക്ക് ഭയങ്കര ഡിസപ്പോയിന്റ്മെന്റ് ഉണ്ടായിരുന്നു. അത് ജനറൽ ഒന്നും പറയാൻ വരത്തില്ല. ജനറേഷൻ ഗ്യാപ്പിന്റെ ഒരു ചിന്താഗതി വരുമ്പം അവർക്ക് അക്സെപ്റ്റൻസ് വളരെ കുറവായിരുന്നു. ഞാനിപ്പോ ഒരു ഷോപ്പിലാണ് നടത്തിയിരുന്നെങ്കിൽ ചിലപ്പോൾ കുറച്ചും കൂടെ അക്സെപ്റ്റൻസ് റിലേറ്റീവ്സിന്റെ അടുത്ത് നിന്നൊക്കെ കിട്ടിയാണ്. അപ്പൊ ഇതിപ്പോ നമ്മൾ റോഡിലും കൂടെ ആയതുകൊണ്ട് റോഡിലോ ഇത്രയും പഠിച്ചിട്ട് നീ റോഡിൽ പോയിരിക്കുന്നു, അങ്ങനത്തെ ഒരു ഇത് വരും, കുറെ അങ്ങനെ വരുകയും ചെയ്തു. അതുകൊണ്ട് അധികം ആരുടെ അടുത്ത് ഞാൻ അങ്ങനെ പറയാൻ നിന്നില്ല.
0: ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് ആണല്ലോ, അതുകൊണ്ട് പിന്നെ അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് വളർന്നു പോവാലോ.
1: അല്ലേലും ഇപ്പൊ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ റോഡ് കട അങ്ങനെ വേർതിരിച്ച് കാണണമെന്നില്ല. നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാം, അത് എവിടെ നിന്നാണോ, എന്ത് ജോലി ചെയ്തിട്ടാണോ, നല്ലൊരു ജോലി ചെയ്യുക, അതിനകത്ത് നിന്നൊരു ഏത് ജോലിയാണെങ്കിലും അതിൻ്റെതായിട്ടുള്ള പോസിറ്റീവ് വശങ്ങളുണ്ട്. അപ്പൊ നമുക്ക് അതിന് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും, നമ്മൾ അതിൽ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ, അതിപ്പോ റോഡാണേലും കടലാണേലും കാര്യമാണെങ്കിലും അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതിനോട് ഞാൻ വലുതായിട്ട് അങ്ങനെ യോജിച്ചില്ല. പക്ഷെ എന്നാ എത്രയ്ക്കാണേലും പെട്ടെന്നൊരു കുട്ടി പഠിത്തത്തിൽ നിന്ന് സ്വിച്ച് ഓഫ് ചെയ്ത് ജോലിയും കളഞ്ഞു ഇങ്ങനെ ഒരു ഫീൽഡിലേക്ക് വന്നതിൻ്റെതായിട്ടുള്ള വിമർശനങ്ങൾ ഇപ്പോഴും നേരിടുന്നുണ്ട്. പക്ഷെ സ്റ്റിൽ റവന്യൂ കിട്ടുന്നതും വളർച്ചയൊക്കെ കാണുമ്പോഴും അവർക്ക് സന്തോഷമുണ്ട് അതിൻ്റെതായ.
0: ഉറപ്പായിട്ടും അവർ ഇനിയും കുറച്ചും കൂടി പ്രൗഡാവും, കാരണം ഒരു മെയിൻ ഗോളിലേക്കുള്ള യാത്രയിലാണ് ദേവി. അപ്പൊ ആ ഒരു യാത്ര വിശേഷങ്ങൾ തന്നെയാണ് നമ്മളോടും ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ദുഖാൻ ബർഗേഴ്സിന്റെ ആ ഒരു യാത്രാ വിശേഷം.

0: Radio Suno 91.7 FM. Qatar's happiness frequency. Now available on Apple Podcast and Google Podcast. 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
1: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
2: ആകെ സെഡാണ് മോനെ.
3: സംസമീന്ന് ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനെ പോയാലോ?
1: സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.
0: ഹോം ഡെലിവറി.

0: ബിസിനസ് എന്ന ഒരു ഗോൾ, അതിലേക്കുള്ള ആദ്യ സ്റ്റെപ്പ് എടുത്ത് വെച്ച് അത് ഭയങ്കരമായിട്ട് വൈറലായി കഴിഞ്ഞു. ദുഖാൻ ബർഗേഴ്സ് ആണ് ഇപ്പോൾ ട്രിവാൻഡ്രത്തി ചർച്ചാ വിഷയം. നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത് ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനിൽ ദുഖാൻ ബർഗേഴ്സിൽ നിന്നും ദേവിയാണ്. ഇതിനിടയിൽ ഈ പറഞ്ഞ പോലെ ബിസിനസിന് വേണ്ടി ഇറങ്ങി തിരിച്ചപ്പോഴും അതിനും ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നു അല്ലേ? എനിക്ക് തോന്നുന്നു സാധനങ്ങൾ അടിച്ചു മാറ്റിക്കൊണ്ട് പോയി കുറച്ചു പേര് അല്ലേ?
1: ഇപ്പൊ എല്ലാരും പറയുന്നത് ബ്ലെസ്സിംഗ് ആയെന്ന് അങ്ങ് വിചാരിച്ചാൽ മതി, കാരണം അതുകൊണ്ടാണ് ഹിറ്റ് ആയത്. നമ്മളുടെ ചാനലും വീഡിയോസ് ഒക്കെ ഇത്തിരി വൈറലായി ജനങ്ങളുടെ മുന്നിലോട്ട് എത്തിയത് അത് നന്നായി എന്നങ്ങ് വിചാരിക്കാൻ എല്ലാരും ഇപ്പൊ അങ്ങ് പറയുന്നു. നമ്മളുടെ ഫസ്റ്റ് ഉദ്ഘാടനത്തിന്റെ ഡേറ്റ് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വന്നു, വിളിച്ചവരുടെ ഡേറ്റ് മാറ്റിയെന്നായിട്ട് അറിയിക്കേണ്ടതായിട്ട് വന്നു. ഫസ്റ്റ് ആയിട്ട് തുടങ്ങുന്ന ഒരു സ്റ്റെപ്പ്, ഞാൻ വിചാരിച്ചു എനിക്ക് ഒട്ടും ഭാഗ്യമില്ല ഈശ്വര എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചു. പക്ഷെ ഇപ്പം ആ ഒരു ഭാഗ്യക്കേട് എനിക്കൊരു ഭാഗ്യമായിട്ട് മാറി. എല്ലാരും കടയിൽ വരുമ്പോ പറയും, ചേച്ചി ഞാൻ ആ വീഡിയോ തൊട്ടാണ് ഫോളോ ചെയ്യാൻ തുടങ്ങിയത്, അന്ന് തൊട്ടാണ് കണ്ടു തുടങ്ങിയെന്നൊക്കെ പറയുമ്പോൾ ഒരു ലക്ക് അതിനകത്ത് ഒളിച്ചിരിപ്പുണ്ടായിരുന്നു ആ മോഷണ കേസിൽ.
0: അടിപൊളി അടിപൊളി. അത് കഴിഞ്ഞ് ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരു വീട് വരെ റെന്റിന് എടുത്തു അല്ലേ, ബിസിനസിന് വേണ്ടി തന്നെ.
1: അതെ അതെ അതെ, ഭയങ്കര ബിഗ് സ്റ്റെപ്പ് ആണ്, കാരണം ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്യുന്നത്. ആധാരത്തിലേക്കൊക്കെ നമ്മൾ സൈൻ ചെയ്യുന്ന പോലെ ആയപ്പം എന്റെ ഒപ്പം ഇത്ര വില ഉണ്ടായിരുന്നല്ലേ, ഭയങ്കര ഒരു ക്രീമി മൂവ്മെന്റ് ആയിരുന്നു. അതൊരു ചെറിയൊരു ഷീറ്റ് ഇട്ടൊരു ചെറിയ വീടാണെങ്കിലും നമുക്കിപ്പോ സ്വന്തമായിട്ട് ട്രിവാൻഡ്രത്ത് ഒരു റെന്റഡ് ഹൗസ് ഉണ്ടെന്നൊക്കെ പറയുന്ന പോലെ ഒരു മാസ് ഫീൽ ഉണ്ട്.
0: അടിപൊളി അടിപൊളി. ഈ ദുഖാൻ ബർഗേഴ്സ് കേട്ടപ്പോ തന്നെ പെട്ടെന്ന് ഞാൻ ശ്രദ്ധിക്കാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഖത്തറിൽ നിന്നാണല്ലോ വിളിക്കുന്നത്. അപ്പം ദുഖാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഹിന്ദിയിൽ അത് കടയെന്നാണ് അതിനർത്ഥം. പക്ഷേ ഖത്തറില് ദുഖാൻ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. ഓക്കെ, അപ്പോ ഞങ്ങൾക്ക് ദുഖാൻ ബർഗേഴ്സ് എന്നുള്ളപ്പോൾ കണ്ടപ്പോ ഞാനിങ്ങനെ ദുഖാൻ ബർഗേഴ്സോ, ഓക്കെ പെട്ടെന്ന് എടുത്ത് നോക്കിയപ്പോ ഭയങ്കരമായിട്ട് വൈറലായിക്കൊണ്ടിരിക്കുക. പിന്നെ ഞാൻ വിചാരിച്ചു ഇതെന്താ സംഭവം. അപ്പൊ നല്ല രീതിയിൽ വളരട്ടെ ഇനിയും ബിസിനസ്.
1: ഓ താങ്ക് യു, താങ്ക് യു സോ മച്ച്. ഉറപ്പായിട്ടും കേരള വിസിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ദുഖാൻ ബർഗേഴ്സിൽ വരണം.
0: ഉറപ്പായിട്ടും, ഞാൻ ട്രിവാൻഡ്രക്കാരിയാണ്, അപ്പൊ എന്തായാലും വന്നിരിക്കും.
1: എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് അങ്ങനെ എന്റെ ശബ്ദം ഖത്തറിൽ വരെത്തിയതിൽ. ദുഖാൻ ബർഗേഴ്സ് ഇനി ഖത്തർ റേഡിയോസിൽ കേൾക്കുന്നത് ഭയങ്കര സന്തോഷം കേട്ടോ. അതായത് നമ്മൾ കേരളത്തിൽ നിന്ന് നമ്മൾ ഖത്തർ വരെത്തിച്ചേർന്നിരിക്കുന്നു.
0: അതെ അതെ അതെ. ഇനി എനിക്ക് തോന്നുന്നു ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്നവരിൽ ആരെങ്കിലും ട്രിവാൻഡ്രം ബേസ്ഡ് ഒക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈവൻ കൊല്ലം ആണെങ്കിലും ആലപ്പുഴ ആണെങ്കിലും എവിടെയാണെങ്കിലും, അതെ കമൻ ബിലോ
1: ഫോളോ സബ്സ്ക്രൈബ് എല്ലാം.
0: അതെ അതെ അതെ,
1: ആൾക്കാർ നമ്മളെ റെക്കഗ്നൈസ് ചെയ്യാൻ തുടങ്ങി, സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി, ചോദിച്ചു വരാൻ തുടങ്ങി എല്ലാം. താങ്ക് യു സോ മച്ച് എല്ലാരും. ഇപ്പൊ എന്നെ സോഷ്യൽ മീഡിയ ത്രൂ കണ്ടു വിളിച്ചതിലും ഒക്കെ എന്താണെങ്കിലും ഭയങ്കര ഹാപ്പി, ഭയങ്കര സന്തോഷം.
0: അടിപൊളിടാ. അപ്പൊ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ. ബൈ.
1: താങ്ക് യു സോ മച്ച്. ബൈ ബൈ.

0: You are listening to Radio Sino 91.7 FM, Qatar's favorite radio station. Favorite radio station.
1: Manam nirakkunna biryaniyum, special dinner itemsum, oppam vishalamaya family dining spaceumayi BMR Parva Village.
2: Grocery, bakery and hot food items. Foodware, bags and fashion items. Safari 10, 15, 20, 25, 30 ആഘോഷം. പോക്കറ്റ് സേഫ് ആക്കാം, ഷോപ്പിംഗ് ഉഷാറാക്കാം. അതെ, ഖത്തർ കാത്തിരുന്ന ആവേശകരമായ ഷോപ്പിംഗ് ഉത്സവം. സഫാരിയിൽ മെയ് 4 മുതൽ 10, 15, 20, 25, 30 റിയാൽ ആഘോഷം. നിത്യോപയോഗ സാധനങ്ങൾ മുതൽ ഫാഷൻ ഐറ്റംസ് വരെ എല്ലാം നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് വാങ്ങാം.
3: സഫാരി, വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ, ഖത്തർ.
4: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tatkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
5: നമസ്കാരം, ഞാൻ ജയരാജ് വാര്യർ.
6: യു ആർ ലിസ്ണിംഗ് ടു റേഡിയോ സുനോ.

0: അങ്ങനെ ഹോം ഡെലിവറി വിശേഷങ്ങളൊക്കെ ഓൾമോസ്റ്റ് വൈൻഡപ്പ് ചെയ്ത് എനിക്ക് പോകേണ്ട സമയമായിരിക്കുകയാണ്. പക്ഷേ അതിനിടയിൽ ഒരു റെസിപ്പി പറഞ്ഞു തരണ്ടേ. പ്രത്യേകിച്ചും ഇത്രയും നേരം നമ്മൾ ഒരു ബർഗർ വിശേഷമായിരുന്നു കേട്ടോ, ഒരു ഫാസ്റ്റ് ഫുഡ്. അപ്പം ഞാൻ വിചാരിച്ചു ഫാസ്റ്റ് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ചില സമയത്ത് ഈ സ്വീറ്റ്സ് കഴിക്കാൻ തോന്നൂല്ലേ. അപ്പോൾ വീട്ടിലൊരു സ്വീറ്റ്സ് തയ്യാറാക്കുന്ന ഒരു സംഭവം പറഞ്ഞു തന്നാലോ, ഞാൻ ആദ്യം വിചാരിച്ച ഒരു ബർഗർ റെസിപ്പി തന്നെ ആയാലും, പിന്നെ വിചാരിച്ച് വേണ്ട ഒരു സ്വീറ്റ്സിലേക്ക് പോകാമെന്ന്. ഇത് എനിക്ക് തോന്നുന്നു കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും, പെട്ടെന്ന് വീട്ടിലുണ്ടാക്കി കൊടുക്കാനും പറ്റും. അപ്പൊ അങ്ങനെ ഒരു റെസിപ്പിയിലേക്ക് നമുക്ക് പോകാം.
1: ടേസ്റ്റ് ഓഫ് ദി അവർ ബ്രോട്ട് ടു യു ബൈ ബിഎംആർ പഴവ വില്ലേജ്. സ്വാദിന്റെ നല്ല നിമിഷങ്ങൾ.
0: എനിക്ക് തോന്നുന്നു ഇത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഒരു സ്വീറ്റ് ഷോപ്പിലൊക്കെ പോയിട്ട് വാങ്ങാറുണ്ട്, പാൽപ്പേടയാണ്. പക്ഷേ അത് വീട്ടിലുണ്ടാക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് വേറൊരു ലെവലാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ പാൽപ്പേട. അപ്പോൾ അത് തയ്യാറാക്കാൻ വേണ്ട സാധനങ്ങൾ എന്ന് പറയുന്നത് പാൽപ്പൊടി ഒരു കപ്പ്, പാല് ഏകദേശം ഒരു മുക്കാൽ കപ്പ്, പിന്നെ പഞ്ചസാര പൊടിച്ചതൊരു കാൽ കപ്പ്, അതിനോടൊപ്പം തന്നെ നെയ് ഒരു 2 ടേബിൾ സ്പൂൺ, ഇത്രയാണ് വേണ്ടത്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, ആ ഒരു പാൽ അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് നെയ് ഒഴിച്ചതിന് ശേഷം ബാക്കി എല്ലാ ചേരുവകളൊക്കെ ചേർത്ത് തീ നല്ലപോലെ കുറച്ച് പാനിൽ നിന്ന് വിട്ടുവരുന്ന ഒരു പാകമായി കഴിഞ്ഞാൽ തീ നമുക്ക് ഓഫ് ചെയ്യാം. 5 മിനിറ്റിന് ശേഷം ഈ പറഞ്ഞ പോലെ കയ്യിൽ കുറച്ച് നെയ്യൊക്കെ പുരട്ടിയിട്ട് ഓരോരോ ഉരുളകളാക്കി നമുക്ക് ഇങ്ങനെ സെറ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ സംഭവം തയ്യാറായി. പക്ഷേ ഈ പറഞ്ഞ ചേരുവകളൊക്കെ ചേർത്ത് നമ്മളത് ഇളക്കുന്ന സമയത്ത് നല്ലപോലെ ശ്രദ്ധിക്കണം, അടിക്ക് പിടിക്കാതിരിക്കാനും. അത്രയധികം തീ ലോയിലായിരിക്കണം, അതങ്ങനെ വിട്ട് വിട്ട് വരുന്ന സമയത്തും നല്ലപോലെ ആ ഒരു ചേരുവകളൊക്കെ ചേർന്ന് ആ സംഭവം സെറ്റായിട്ട് വേണം അത് വിട്ട് വിട്ട് വരുന്ന ആ ഒരു പരിവം നമ്മൾ ഉറപ്പാക്കാനായിട്ട്. അത് മാത്രം ഒന്ന് മൈൻഡിൽ വെച്ചാൽ മതി. അല്ലാതെ പിന്നെ കയ്യിലേക്ക് എടുത്ത് നമുക്കത് സെറ്റ് ചെയ്ത് ഷേപ്പ് ചെയ്ത് റെഡിയാക്കി കഴിഞ്ഞാൽ സംഭവം സെറ്റാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഡെക്കറേഷന് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നട്സൊക്കെ ഇങ്ങനെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെയാണെങ്കിൽ കുട്ടികൾക്ക് കുറച്ചുകൂടി ഇഷ്ടമാവുമല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു സ്വീറ്റ് റെസിപ്പി.
1: ടേസ്റ്റ് ഓഫ് ദി അവർ ബ്രോട്ട് ടു യു ബൈ മനം നിറയ്ക്കുന്ന ബിരിയാണിയും സ്പെഷ്യൽ ഡിന്നർ ഐറ്റംസും ഒപ്പം വിശാലമായ ഫാമിലി ഡൈനിങ് സ്പേസുമായി ബി എം ആർ പഴവ വില്ലേജ്. സ്വാദിന്റെ നല്ല നിമിഷങ്ങൾ. കോൾ 666-14884.
0: അപ്പൊ ഇനി ആരെങ്കിലും ചെറുതായിട്ട് ലഞ്ച് കഴിക്കാനുള്ള പ്ലാനിലാണെങ്കിൽ, പ്രത്യേകിച്ചും വീക്കെൻഡൊക്കെ ആണ്, ഈവൻ ഡിന്നറിനാണെങ്കിൽ പോലും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് പോകണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ബർവ വില്ലേജിലേക്ക് എത്തുക. അവിടെ BMR ഉണ്ട്. സോ BMRലേക്ക് എത്തി അവിടെ ചെന്ന് ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമുക്ക് ടോട്ടലി ഇരുന്ന് ആ ഒരു ഡിന്നറൊക്കെ എൻജോയ് ചെയ്യാം. സോ ഹാപ്പി വീക്കെൻഡ് വൺസ് അഗെയിൻ. ആൻഡ് ഹോം ഡെലിവറി വൈൻഡപ്പ് ചെയ്ത് പോകുമ്പോൾ ഇനി വീക്കെൻഡ് സ്പെഷ്യലായിട്ടൊരു ഗെയിമായിട്ട് ഞാൻ മാറ്റിനി മാഷപ്പിൽ തിരിച്ചെത്തുന്നതായിരിക്കും കേട്ടോ. ടിൽ ദെൻ കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 91.7 FM.
1: Qatar's happiness frequency.
2: മന്തിയുടെ ഓളം തീർത്ത ദാനത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
3: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട്, ദാനത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.

0: ഹായ്, ഞാൻ കമൽ.
1: യു ആർ ലിസണിംഗ് ടു
0: റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
2: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
3: മന്തി, മദ്ബി, മദ്ഫൂൻ, മദ്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
2: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ് ദോഹ. കോൾ 4000 1707.
4: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: This season at Kalyan Jewelers, enjoy up to 50% off on making charges. Visit your nearest Kalyan Jewelers store today.

0: ഹായ്, ഞാൻ ദേവാനന്ദ്. കത്തലണ്ട് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സിനോ 91.7 കേട്ട് കേട്ട് കൂട്ടുകൂടും.
1: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ കഥർ നിങ്ങളോടൊപ്പം. നീറ്റ്, ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005 6123.
2: മാറ്റിനി ക്ലാസിക്സ്.

0: This is Matinee Mashup. Matinee Mashup. Only on Radio Sunoo 91.7 FM. Matinee Mashup. Brought to you by Safari, world-class shopping experience, Doha, Qatar, and
1: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

മാറ്റിനി മാഷപ്പിലേക്ക് എല്ലാവർക്കും സ്നേഹത്തോടെ സ്വാഗതം. സിനിമാ വിശേഷങ്ങളുടെ സമയമാണ്. ഇന്ന് ഞാൻ വിചാരിച്ചു, ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് ഓരോ താരങ്ങളുടെ ലൈഫിന്റെ സ്റ്റോറീസും അല്ലെങ്കിൽ അവരുടെ അഭിനയ ജീവിതത്തിലെ ഒരുപാട് നല്ല മുഹൂർത്തങ്ങളും സിനിമകളും ഒക്കെ നമ്മൾ ഷെയർ ചെയ്തു. ഇന്ന് ഞാൻ വിചാരിച്ചു വീക്കെൻഡൊക്കെ അല്ലേ, അപ്പൊ പുതിയ കുറച്ച് സിനിമാ വിശേഷങ്ങൾ ഷെയർ ചെയ്താലോ എന്ന് വിചാരിച്ചു കേട്ടോ. നമ്മുടെ ദുൽഖർ സൽമാന്റെ നിങ്ങൾക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സിനിമ ഏതാണ്? ഒരുപാട് സിനിമകളും ഒരുപാട് കഥാപാത്രങ്ങളും ഒക്കെ മനസ്സിലേക്ക് വരുന്നുണ്ടല്ലേ. നമ്മൾ ദുൽഖറിനെ കണ്ടിട്ടുള്ളതിലെ ഏറ്റവും സ്റ്റൈലിഷ് ആയിട്ട് അദ്ദേഹം വരാനിരിക്കുന്ന ഒരു മൂവി ഉണ്ട് കേട്ടോ. ഏതാണ് ആ ചിത്രം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ ആം ഗെയിം എന്ന് പറയുന്ന സിനിമയാണത്. ദുൽഖർ സൽമാൻ ചിത്രം ഐ ആം ഗെയിം മലയാളി പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന സിനിമകളിൽ ഒന്നാണ്. ആ സിനിമയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് കേട്ടോ. തെന്നിന്ത്യയിലെ തന്നെ 100+ ലൊക്കേഷനിലാണ് ഈ സിനിമയുടെ ഷൂട്ടും കാര്യങ്ങളും ഒക്കെ പൂർത്തിയായി കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ സിനിമ ഏതാണ്ട് ഒരു പോസ്റ്റ് പ്രൊഡക്ഷൻ സ്റ്റേജിലാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. തന്റെ കരിയറിലെ ഏറ്റവും സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു മൂവി ആയിരിക്കും ഐ ആം ഗെയിം എന്നാണ് ദുൽഖർ പറയുന്നത് കേട്ടോ. ആ സിനിമയുടെ കുറച്ച് വിശേഷങ്ങൾ കൂടി ഷെയർ ചെയ്യാനായിട്ടുണ്ട്, അതിലേക്ക് വരാം. അതിന് മുൻപായിട്ടൊരു ദുൽഖർ മൂവിയിലെ പാട്ട് തന്നെ കേൾക്കാം. മാറ്റിനി മാഷപ്പിൽ

0: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: This is Matinee Masha, Matinee. Only on
3: Radio Suno 91.7 FM.
2: Brought to you by
4: Safari, world-class shopping experience, Doha, Qatar.
2: And
5: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: നമസ്കാരം, ഞാൻ മധു ബാലകൃഷ്ണൻ.
2: യു ആർ ലിസണിംഗ് ടു
1: റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 91.7 FM.
1: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
2: മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
3: മാറ്റിനി മാഷപ്പ് ആണ് കേട്ടുകൊണ്ടേയിരിക്കുന്നത്. ഞാൻ നിസ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. നമ്മള് പുതിയ ദുൽഖർ സൽമാൻ മൂവി വരാനിരിക്കുന്ന ഏറ്റവും സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ദുൽഖർ മൂവി ആയിരിക്കും ഐ ആം ഗെയിം എന്ന് പറയുന്ന മൂവി. ഈ സിനിമ സംവിധാനം ചെയ്യുന്നത് നഹാസ് ഹിദായത് ആണ്. നഹാസിന്റെ ആദ്യ മൂവി ഓർമ്മയുണ്ടല്ലോ അല്ലേ? ആ സിനിമ ഏതാണ് എന്നുള്ളത് ഓർമ്മയിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജിൽ പറയണേ 5000097 എന്ന നമ്പറിലേക്ക്. നഹാസ് ഹിദായത്തിന്റെ ആദ്യത്തെ മൂവി മലയാളത്തിൽ ഏതായിരുന്നു എന്ന് ഓർമ്മ വരുന്നവരുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജിൽ പറഞ്ഞോളൂ. നഹാസ് ഹിദായത് ഒരു ബിഗ് ബജറ്റ് ആക്ഷൻ ത്രില്ലർ മൂവിയാണ് ദുൽഖറിന്റെ ഐ ആം ഗെയിം എന്ന് പറയുന്ന മൂവി. ഒരു ഓണം റിലീസ് ആയിട്ടായിരിക്കും ആഗോളതലത്തിൽ എല്ലാ തിയേറ്ററുകളിലേക്കും ഈ ഒരു ചിത്രം വരാനായിട്ട് പോകുന്നത്. ദുൽഖറിന്റെ തന്നെ കരിയറിലെ ഏറ്റവും വലിയ സിനിമ എന്നുള്ള രീതിയിലാണ് ഐ ആം ഗെയിം ഒരുങ്ങുന്നത് കേട്ടോ. മെഗാ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായ ലോകയ്ക്ക് ശേഷം വേഫഡർ ഫിലിംസിന്റെ ബാനറിൽ നിർമ്മിച്ച് പുറത്തു വരുന്ന അടുത്ത ചിത്രം കൂടിയാണിത്. ഈ സിനിമയിൽ ഒരു സ്റ്റൈലിഷ് മാസ് ലുക്കിലായിരിക്കും നമുക്ക് ദുൽഖർ സൽമാനെ കാണാൻ പറ്റുക കേട്ടോ. ദുൽഖർ സൽമാന്റെ 40-ാമത്തെ ചിത്രമായിരിക്കും ഐ ആം ഗെയിം എന്ന് പറയുന്ന മൂവി. അപ്പൊ എന്റെ ചോദ്യം ഇതായിരുന്നു, നഹാസ് ഹിദായത്തിന്റെ ആദ്യത്തെ മൂവി ഓർമ്മയുള്ളവരുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജിൽ പറഞ്ഞോളൂ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ടിലേക്ക്.
1: ചെന്നൈ

0: This is Radio Suno 91.7 FM, Qatar's happiness frequency.
1: Now available on Google Play Store
0: and
1: App Store.
2: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
3: ആകെ സെഡാണ് മോനെ.
4: സംസമീന്ന് ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനെ പോയാലോ?
2: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.
5: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
1: This is Matine Masha.
0: Radio Suno 91.7 FM.
1: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
6: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
7: മാറ്റിനി മാഷം വിശേഷങ്ങൾ കേട്ടുപോകുന്ന സമയമാണ്, സിനിമയുടെ നേരമാണ്. സിനിമാ ലോകത്ത് നിന്നും വളരെ കൗതുകമുള്ള ഒരു വിശേഷം എത്തിയിട്ടുണ്ട് കേട്ടോ. ഒരു 25 വർഷങ്ങൾക്ക് ശേഷം ഒരു സിനിമ റിലീസാകുന്നു, അതും യൂട്യൂബിലാണ് റിലീസായിരിക്കുന്നത്. എന്താണ് ഈ സിനിമയുടെ പ്രത്യേകത എന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഇർഫാൻ ഖാൻ, നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ഒരു താരമായിരുന്നു അദ്ദേഹം. ഇന്ത്യൻ സിനിമയിലെ ഒരു വിസ്മയം എന്ന് തന്നെ തീർച്ചയായിട്ടും നമുക്ക് അദ്ദേഹത്തെ വിശേഷിപ്പിക്കാൻ സാധിക്കും കേട്ടോ. അപ്പോൾ അദ്ദേഹത്തിന്റെ ചരമവാർഷിക ദിനത്തോട് അനുബന്ധിച്ച് ആരാധകർക്ക് ഒരു അപൂർവ സമ്മാനം എത്തിയിട്ടുണ്ട്. അതൊരു സിനിമ തന്നെയാണ് കേട്ടോ. വിദ്യാബാലനും ഇർഫാൻ ഖാനും ഒന്നിച്ച് അഭിനയിച്ച ഒരു ചിത്രം. ആ സിനിമയുടെ പേര് ദി ലാസ്റ്റ് ടെനന്റ് എന്നാണ്. ഒരു 25 വർഷങ്ങളുടെ ഒരു കാത്തിരിപ്പിന് ശേഷം ആ ചിത്രം റിലീസ് ആയിട്ടുണ്ട്. യൂട്യൂബിലൂടെയാണ് ആ സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. ഏകദേശം ഒരു കാൽ നൂറ്റാണ്ട് മുമ്പ് ഷൂട്ട് ചെയ്ത മൂവിയായിരുന്നു. പക്ഷേ ആ സിനിമയുടെ ഫുട്ടേജുകളൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതുകൊണ്ടാണ് ഇത്രയും കാലം ആ സിനിമ വെളിച്ചം കാണാതിരുന്നത്. പിന്നീട് ഒടുവിൽ അതിന്റെ കോപ്പിയൊക്കെ കണ്ടെത്തുകയും അത് പിന്നെ റെഡിയാക്കിയൊക്കെ എടുത്ത്, അങ്ങനെയാണ് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ആ സിനിമ യൂട്യൂബിൽ റിലീസ് ചെയ്തിട്ടുള്ളത്. ആ സിനിമയുടെ കുറച്ച് വിശേഷങ്ങൾ കൂടി എനിക്ക് ഷെയർ ചെയ്യാനായിട്ടുണ്ട്. അതിന് മുൻപായിട്ട് നമുക്ക് അടുത്ത പാട്ടുകൾ കൂടി കേൾക്കാം കേട്ടോ. ഇത് മാറ്റിനി മാഷപ്പ് ആണ്. ഞാൻ നിസ നിങ്ങൾക്കൊപ്പം. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: This season at Kalyan Jewelers, enjoy up to 50% off on making charges. Visit your nearest Kalyan Jewelers store today.
1: 2026 ൽ നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
2: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% വൺ ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
1: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
3: ഹായ് നമസ്കാരം, ഞാൻ സുരാജ് വെഞ്ഞാറമൂടാണ്.
4: ഇനി നമ്മൾ എന്ത് ചെയ്യും?
3: റേഡിയോ

ഇർഫാൻ ഖാനും വിദ്യാ ബാലനും അഭിനയിച്ച ഒരു ചിത്രം 25 വർഷങ്ങൾക്ക് ശേഷം യൂട്യൂബിൽ റിലീസായിരിക്കുന്നു. റിലീസായ സമയത്ത് തന്നെ അത്രമാത്രം ആളുകൾ ആ ഒരു സിനിമ കയറി കണ്ടു കേട്ടോ. ഇതുവരെ നിങ്ങൾ അത് ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കൊള്ളൂ കേട്ടോ. മൂവിയുടെ പേര് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്, ദി ലാസ്റ്റ് ടെനന്റ് എന്നാണ് സിനിമയുടെ പേര് കേട്ടോ. വിദ്യാ ബാലൻ ടെലിവിഷൻ രംഗത്ത് നിന്ന് സിനിമയിലേക്ക് വന്ന ആദ്യ സമയങ്ങളിൽ അഭിനയിച്ച ഒരു സിനിമയാണിത്. ഒരുപക്ഷെ അവരുടെ ആദ്യത്തെ സിനിമയായിരിക്കാം എന്നാണ് പൊതുവെ പറയപ്പെടുന്നത് കേട്ടോ. ഇർഫാൻ ഖാനും വിദ്യാബാലനും സ്ക്രീനിൽ ഒന്നിച്ച് അഭിനയിച്ച ഏക സിനിമയും ഇത് തന്നെയായിരിക്കാം എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. ആ സിനിമ റിലീസായി എന്നുള്ളത് കണ്ടു കഴിഞ്ഞപ്പോൾ വിദ്യാബാലൻ അത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതൊരു സ്വപ്നം പോലെ തോന്നുന്നു, ഞാൻ അഭിനയ രംഗത്ത് തുടക്കമിട്ട കാലമായിരുന്നു അത്. ഇർഫാനോടൊപ്പം പ്രവർത്തിക്കാൻ കഴിഞ്ഞത് അന്നും ഇന്നും ഏറെ സവിശേഷമാണ്. എന്റെ തുടക്കം എവിടെയായിരുന്നു എന്നതിന്റെ മനോഹരമായ ഓർമ്മപ്പെടുത്തലാണിത് എന്ന് പറഞ്ഞിട്ടായിരുന്നു ആ ഒരു പോസ്റ്റ് എത്തിയിട്ടുണ്ടായിരുന്നത്. April 29 തീയതിയാണ് യൂട്യൂബിൽ ഈ ഒരു ചിത്രം റിലീസായിട്ടുണ്ടായിരുന്നത്. കുറഞ്ഞ സമയം കൊണ്ട് തന്നെ അത്രമാത്രം ആളുകൾ ആ സിനിമ കാണുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇർഫാൻ ഖാൻ എന്ന താരത്തെ കുറിച്ച് കൂടി പറയുകയാണെങ്കിൽ, നാടകവേദിയിൽ നിന്നും ഹോളിവുഡ് വരെ നീണ്ടു നിന്ന ഒരു അഭിനയ ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. എക്കാലവും ഓർത്തിരിക്കുന്ന ചില താരങ്ങളുണ്ടല്ലോ, അങ്ങനെയുള്ള താരങ്ങളിൽ ഒരു വ്യക്തി തന്നെയായിരിക്കും ഇർഫാൻ ഖാൻ. എനിക്ക് അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പം അദ്ദേഹത്തിന്റെ ലഞ്ച് ബോക്സ് എന്ന് പറഞ്ഞ മൂവി ഉണ്ട് കേട്ടോ. കാണാത്ത ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു മൂവി കാണണം കേട്ടോ. നല്ലൊരു ചിത്രമാണ്, കാണാത്ത ആളുകൾ കണ്ടോളൂ. കണ്ട ആളുകൾക്ക് ആ ചിത്രം കണ്ടതിന്റെ ഒരു സന്തോഷവും മെസ്സേജിൽ പറയാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളുടെ ഇന്നത്തെ, ഞാൻ ചോദിച്ചൊരു ചെറിയ ചോദ്യമായിരുന്നു, നഹാസ് ഹിദായത് എന്ന് പറയുന്ന സംവിധായകൻ അദ്ദേഹത്തിന്റെ ആദ്യത്തെ മലയാളം സിനിമ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മറ്റൊന്നുമല്ല, RDX എന്ന് പറയുന്ന മൂവി തന്നെയായിരുന്നു കേട്ടോ. അപ്പൊ RDX എന്നുള്ള റൈറ്റ് ആൻസർ ഒരുപാട് പേര് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാവർക്കും ഒരു അടിപൊളി വീക്കെൻഡ് വിഷ് ചെയ്തുകൊണ്ട് മാറ്റ്നി മാഷപ്പിന്റെ ഈ ഒരു മണിക്കൂറിൽ നിന്നും ഞാൻ അങ്ങോട്ട് ഗുഡ് ബൈ പറയുകയാണ്. ഇനിയും സിനിമാ വിശേഷങ്ങൾ നിങ്ങൾക്കരികിലേക്ക് എത്തുന്നുണ്ട്, കേട്ടുകൊണ്ടേയിരിക്കാം റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: വചനങ്ങളിലൂടെ.
1: ഒരുവൻ രോഗിയായാൽ അവനെ നിങ്ങൾ സന്ദർശിക്കണം.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ അസറബാങ്കിനുള്ള സമയം.

0: brought to you by Safari, world-class shopping experience, Doha, Qatar, and
1: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: Good afternoon. Beautiful afternoon wishes എല്ലാവരിലേക്കും എത്തിച്ചുകൊണ്ട് ഈ ഒരു ടൈം സന്ദീപാണ് ജോയിൻ ചെയ്യുന്നത്. മെയ് 7th വ്യാഴാഴ്ച ദിവസം ഒരു വീക്കെൻഡിലോട്ട് കൂടി കടക്കുന്ന സമയമാണ്. ഒരുപാട് പ്ലാനിങ്സും കാര്യങ്ങളും ഒക്കെ ആയിട്ട് തന്നെ എല്ലാവരും ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈമായിരിക്കും. ഇൻഫാക്റ്റ് ആ ഒരു ലാസ്റ്റ് മിനിറ്റ് ക്ലോഷർ, നമ്മുടെ ഓഫീസ് റിലേറ്റ് ചെയ്തിട്ടുള്ള വർക്ക്സ് ഒക്കെ തന്നെ ഒന്ന് വൈൻഡപ്പ് ചെയ്തിട്ട് പെട്ടെന്നൊന്ന് വീടെത്തിയിരുന്നെങ്കിൽ ഒരു സിനിമ കാണാൻ പ്ലാനൊക്കെ ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലും ഈ ഒരു വീക്കും ഒരുപാട് മൂവി റിലീസസ് ഉണ്ട്. ആൻഡ് മൂവി റിലീസിൽ നമുക്ക് അത്രമാത്രം ആൻറ്റിസിപ്പേറ്റ് ചെയ്തേക്കുന്ന ഒരു സിനിമ ഈ ഒരു മാസത്തിൻ്റെ കണക്ക് നോക്കിയാൽ, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ നമുക്ക് മെയ് 21 എന്നുള്ള ഒരു ഡേറ്റ് ലോക്ക് ചെയ്യണം. ബട്ട് അതർ ദാൻ ദാറ്റ് വലിയ ആൻറ്റിസിപ്പേഷൻസ് ഒന്നും ഇല്ലാത്ത, വലിയ എക്സ്പെക്റ്റേഷൻസ് നമ്മൾ വെക്കാത്ത, ഇപ്പോഴത്തെ ഓൾമോസ്റ്റ് എല്ലാ മൂവീസിനും ഒരു എക്സ്പെക്ടേഷനും വേണ്ട, സിനിമ അങ്ങ് പോയി കണ്ടിട്ട് തിരിച്ചു വന്നേച്ചാൽ മതി, എന്നിട്ട് റിവ്യൂ പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം സെറ്റാവും എന്ന് തന്നെയാണ് സിനിമയിൽ അഭിനയിക്കുന്നവരും പറയുന്ന ഒരു കാര്യം. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് പ്രത്യേകിച്ച് മുൻവിധിയൊന്നും ഇല്ലാണ്ട് തന്നെ സിനിമ കാണാനൊക്കെ റെഡിയായിട്ട് എല്ലാവരും ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ സിനിമാ ലോകത്തെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായിട്ട് ദേ ഞാനും കൂടെ കൂടുന്നു ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ മാറ്റണി മാഷപ്പിലൂടെ. ഇന്നിപ്പോൾ ഏറ്റവും അധികം എടുത്തു പറയേണ്ടത് ദ വെരി ഫസ്റ്റ് തിങ് ദാറ്റ് കംസ് ടു മൈ മൈൻഡ്, നമ്മുടെ ഷെയ്ൻ നിഗത്തിൻ്റെ സിനിമ നാളെ റിലീസാവാൻ പോകുന്ന ആ ഒരു ചിത്രത്തെപ്പറ്റി തന്നെയാണ്. ദൃഢം എന്ന ചിത്രത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ എത്തുന്നതായിരിക്കും. അത് മാത്രമല്ല, ഏറ്റവും അധികം ഇപ്പം എന്നെ സർപ്രൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നെ മാത്രമല്ല നമ്മുടെ സോഷ്യൽ മീഡിയ കംപ്ലീറ്റ് ആയിട്ട് കുറച്ചൊന്ന് സ്റ്റണ്ടായിട്ട് നിൽക്കുകയാണ്. 31 വർഷങ്ങൾക്ക് ശേഷമാണ് ഗ്ലോബൽ ഡിജിറ്റൽ ആർട്ടിസ്റ്റ് ഇൻ ദ വേൾഡ് എന്ന ആ ഒരു ടൈറ്റിൽ സ്വന്തമാക്കി ഒരു വ്യക്തി ഇതേ മുന്നോട്ട് വന്നിരിക്കുകയാണ്. ആരാണെന്നുള്ളത് ഓൾമോസ്റ്റ് എല്ലാവരും അറിഞ്ഞാണ്. പക്ഷെ എന്നാലും ആ ഒരു കാര്യം പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാണ് നമ്മൾ സെലിബ്രിറ്റി ബേസ് ചെയ്തിട്ട് മാറ്റിനി മാഷബിൾ സിനിമ ബേസ് ചെയ്ത് കാര്യങ്ങളൊക്കെ സംസാരിച്ചില്ലെങ്കിൽ. അപ്പോൾ സിനിമയല്ല, ബദ്ധൻ ആൽബം, ഒത്തിരി ആൽബത്തിനെയൊക്കെ പറ്റിയിട്ടും ഒരുപാട് പാട്ടുകളെ പറ്റിയിട്ടും ഇന്ന് സംസാരിക്കാനുണ്ട്. അതിലോട്ടൊക്കെ പോകുന്നതിന് മുന്നേ എല്ലാവരെയും ഇതേ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ് മാറ്റിനി മാഷപ്പിലേക്ക്. സന്ദീപാണ് കൂടെയുള്ളത് ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ. കേട്ട് കേട്ട് കൂട്ടുകൂടാൻ.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now, available on Amazon Music.
3: മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
4: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
5: റേഡിയോ സുനോ 91.7.

0: 91.7 FM.
1: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

വിനയ് താണ്ടി വരുവായ, വാട് എ മൂവി അല്ലേ. അതിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ട്രാക്ക് ഇതാ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എ ആർ റഹ്മാൻ ക്ലാസിക്സ്, ഒരു രക്ഷയില്ലാത്ത കോമ്പോസിഷൻ ആൻഡ് ശ്രേയ ഘോഷാലിൻ്റെ സൗണ്ട് കൂടെ ആ പാട്ടിലേക്ക് എത്തിയപ്പോൾ ഇറ്റ് വാസ് പ്യുവർ മാജിക്. ആൻഡ് യു ആർ ലിസണിങ് ദിസ് സോങ് ഓൺ റേഡിയോ സുനോ 91.7 FM, ദ മാറ്റിനി മാഷപ്പിൻ്റെ ടൈം. സന്ദീപാണ് കൂടെയുള്ളത്. വെൽക്കമിങ് യു ടു മാറ്റിനി മാഷപ്പ് വൺസ് അഗൈൻ. ദാ ഈ ഒരു സമയം നമ്മൾ വീണ്ടും തിരിച്ചെത്തുമ്പോൾ, കുറച്ച് മുന്നേ പറഞ്ഞ ഒരു ചിത്രത്തിൻ്റെ വിശേഷങ്ങൾ, ആ ഒരു ചിത്രത്തിൻ്റെ ഡീറ്റെയിലിങ്സിലോട്ട് നമ്മൾ ഇറങ്ങുകയാണ്. ഏറ്റവും അടുത്ത് ഇറങ്ങാൻ പോകുന്ന, അതായത് നാളെ റിലീസ് ചെയ്യുന്ന ചിത്രത്തിൻ്റെ വിശേഷത്തിലേക്ക് വരുമ്പോൾ, ഷെയ്ൻ നിഗം നായകനായി എത്തുന്ന മാർട്ടിൻ ജോസഫ് സംവിധാനം ചെയ്യുന്ന സിനിമയാണ് ദൃഢം. മെയ് 8 നാളെ മുതൽ പ്രദർശനം ആരംഭിക്കുമ്പോൾ ചിത്രത്തിലെ മറ്റ് പ്രധാന കഥാപാത്രങ്ങൾ ചെയ്തിരിക്കുന്നത് ശോഭി തിലകൻ, കോട്ടയം രമേശ്, ദിനേശ് പ്രഭാകർ, നന്ദനുണ്ണി, വിനോദ് ബോസ്, അതേപോലെ അഭിറാം രാധാകൃഷ്ണൻ, പ്രശാന്ത് മുരളി, മാത്യു വർഗീസ്, ജോജി കെ ജോൺ, അങ്ങനെ വലിയൊരു താരനിര തന്നെ ഉണ്ട് സിനിമയിൽ. ഏറെ ആഗ്രഹത്തോടെ, ഏറെ ആത്മവിശ്വാസത്തോടെ ഒരു നാട്ടിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഒരു പോലീസ് സ്റ്റേഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടറാണ് നമ്മുടെ ഷെയ്ൻ ചെയ്യുന്നത്. അവിടെ വരുന്ന സംഭവങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നെ ഡെവലപ്പായി അഗൈൻ ആ സ്റ്റോറിയിൽ കുറേയേറെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. അത് സോൾവ് ചെയ്യുന്നതും സോർട്ട് ചെയ്യുന്നതും ഒക്കെ ഒരു എന്താണ്, ഒരു ത്രില്ലർ മൂവിയാണ്. ബട്ട് ദെൻ കുറച്ച് ഇൻവെസ്റ്റിഗേഷനും കാര്യങ്ങളും ഒക്കെ ഉള്ള സിനിമ ആയതുകൊണ്ട് നമുക്ക് ഇഷ്ടപ്പെടാനുള്ള കാര്യമുണ്ട്. എനിക്ക് തോന്നുന്നത് ഷെയ്ൻ നിഗത്തിൻ്റെ ആ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് മെൻറ്റാലിറ്റിയൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന ഒരു സിനിമയാണ്. യൂഷ്വലി ഷെയ്ൻ അങ്ങനത്തെ ക്യാരക്ടേഴ്സൊക്കെ ചെയ്യുമ്പോൾ തന്നെ ഭയങ്കരമായിട്ടുള്ള ഒരു എൻലൈറ്റ്മെൻറ്റ് നമുക്ക് പൊതുവേ തോന്നാറുണ്ട്. അപ്പോൾ അത് ആ ഒരു രീതിയിലുള്ള ചിത്രം വീണ്ടും നമ്മുടെ അരികിലേക്ക് എത്തുമ്പോൾ എത്രമാത്രം പുതുമ ചിത്രത്തിന് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നു എന്നുള്ളത് കണ്ടറിയേണ്ടതായിട്ടുണ്ട്. Let's wait until tomorrow. So, നാളെയാണ് ചിത്രത്തിൻ്റെ റിലീസ്. ഒരുപാട് ഡീറ്റെയിലിങ്ങും കാര്യങ്ങളും ഒന്നും ചിത്രത്തെ പറ്റി ഇങ്ങനെ നൽകിയിട്ടില്ല. ബട്ട് ദെൻ ടീസറും ട്രെയിലറും ഒക്കെ തന്നെ നമുക്ക് യൂട്യൂബ് നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും എന്നുള്ളൊരു ഇൻഫർമേഷൻ കൂടി ഇതാ നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുകയാണ്. ഒരുപാട് വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ, കുറച്ച് മുന്നേ ഞാൻ വിനയ് താണ്ടി വരുവായ, ശ്രേയ ഘോഷാലിനെ ഒക്കെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് മുന്നേ പറഞ്ഞിരുന്നു ഗ്ലോബൽ ഡിജിറ്റൽ ആർട്ടിസ്റ്റ് ഇൻ ദ വേൾഡ് എന്ന ആ ഒരു പട്ടം സ്വന്തമാക്കി ഇതാ ഇപ്പോഴും നമ്പർ വൺ പൊസിഷനിൽ ഒരേ ഒരു വ്യക്തിയാണ് നിൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ബയോപിക് ഇറങ്ങിയിട്ട് അതിൻ്റെ ഒരു തുടർ എന്താണ് ഒരു റിയാക്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം നമുക്കൊരു തുടർച്ച, അതിൻ്റെ ഒരു ആഫ്റ്റർ റിയാക്ഷൻ, യെസ് ആഫ്റ്റർ റിയാക്ഷൻ. കാരണം അതുകൊണ്ട് മാത്രമല്ല, അത്രമാത്രം ആൾക്കാർ ഇഷ്ടപ്പെടുന്ന 90s 80s കാലഘട്ടത്തിലൊക്കെ നമുക്ക് ഒരിക്കലും മാറ്റി നിർത്താനാവാത്ത ഒരുപാട് സ്റ്റെപ്പുകളൊക്കെ സമ്മാനിച്ച ആ ഒരു വ്യക്തിയുടെ കഥയിലോട്ടൊക്കെ പോകേണ്ടതായിട്ടുണ്ട്. ഇപ്പോഴല്ല ദാ ആ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കൊക്കെ കേട്ടതിന് ശേഷം RDX എന്ന സിനിമയിലെ ബ്യൂട്ടിഫുൾ ട്രാക്ക് കമ്മിങ് അപ്പ് ഓൺ യുവർ ഫേവറേറ്റ് FM സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM, ദ മാറ്റിനി മാഷപ്പിൻ്റെ ടൈം.

0: You are listening to Radio Sunno 91.7 FM, Qatar's favorite radio station.
1: പതിനഞ്ച് വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ്റ് ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ്, ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
2: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Sunno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
3: எல்லாருக்கும் வணக்கம். நான் விஜய் சேதுபதி.
0: You're listening to Radio Sunno.
3: You are listening to Radio Sunno. கேட்டு கேட்டு கூட்டு கூட.

0: 91.7 FM.
1: Brought to you by Safari, world class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
3: Welcome, welcome, welcome back once again. Radio Suno 91.7 FM Matinee Mashup in the time. സമയം 3 മണി കഴിഞ്ഞ 42 മിനിറ്റ് ആവുന്നു. തീർച്ചയായിട്ടും ഈ ഒരു ടൈമിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകേണ്ടതായിട്ടുണ്ട്. സ്പെഷ്യലി വെൻ ഇറ്റ് കംസ് ടു ദ ലെജൻഡ്. ശരിക്കും ലെജൻഡ്സ് ഡോണ്ട് ഫെയ്ഡ് എന്നുള്ളത് നമ്മൾ ചെയ്തു വെച്ചേക്കുന്ന ആ ഒരു പീസ് ഓഫ് ആർട്ട് അല്ലെങ്കിൽ മ്യൂസിക് എന്ത് തന്നെയാണെങ്കിലും നമ്മൾ എപ്പോഴും ഒരു വ്യക്തി, ഇഫ് ദാറ്റ് പേഴ്സൺ ഇസ് നോട്ട് അലോങ് വിത്ത് അസ്, നമ്മുടെ കൂടെ ഇപ്പോൾ ഇല്ലാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റെഫറൻസ് പോകുന്നത് ആ വ്യക്തി എങ്ങനെയായിരുന്നു എന്നുള്ളതിൻ്റെ ആ ഒരു റെഫറൻസിലേക്കായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി ചെയ്തിരിക്കുന്ന ആർട്ട് അല്ലെങ്കിൽ ക്രാഫ്റ്റ്, അദ്ദേഹം ഒരു ആർട്ടിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും നമ്മൾ സംസാരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ദേ ഒരു ബയോപിക് വളരെ അധികം സംസാര വിഷയമായിക്കൊണ്ടിരിക്കുന്നു. ഏറ്റവും അധികം തന്നെ എന്താണ് സ്ട്രീം ചെയ്യപ്പെടുന്നു, സെർച്ച് ചെയ്യപ്പെടുന്നു ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം. ഇൻഫാക്റ്റ് 31 വർഷം ടു ബി പ്രിസൈസ് എന്ന് പറയുമ്പോൾ 31 years ഇസ് നോട്ട് എ സ്മോൾ ടൈം. നമ്മുടെയൊക്കെ കുട്ടിക്കാലം കുറേ അധികം തന്നെ കളർഫുൾ ആക്കിയ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാ ഒരു വെസ്റ്റേൺ ഡാൻസ് കളിക്കണം എന്നൊക്കെയുള്ള സംഭവങ്ങൾ മനസ്സിൽ വരുമ്പോൾ ഒന്നീ ഇദ്ദേഹത്തിൻ്റെ സ്റ്റെപ്പുകളായിരിക്കും അല്ലാന്നുണ്ടെങ്കിൽ പാട്ടുകളായിരിക്കും നമ്മൾ മിക്സ് ചെയ്ത് എടുക്കുന്നത്. ഇന്നത്തെ പോലെ അന്ന് എല്ലാ ലാംഗ്വേജസിലും നമുക്ക് ഡാൻസ് കളിക്കാൻ പറ്റുന്ന പാട്ടൊക്കെ എടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ അന്നത്തെ കാലത്ത് ഫസ്റ്റ് റെഫറൻസ് ഇറ്റ് ഗോസ് ടു ദ വൺ ആൻഡ് ഓൺലി ദ ലെജൻഡ് മൈക്കിൾ ജാക്സൺ. പക്ഷേ മൈക്കിൾ ജാക്സൻ്റെ കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ഇപ്പോൾ ദേ പുറത്തുവിട്ട് വന്നിരിക്കുന്ന ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് ആണ് ഗ്ലോബൽ ഡിജിറ്റൽ ആർട്ടിസ്റ്റ് ഇൻ ദ വേൾഡ്. സോ ഗ്ലോബൽ ഡിജിറ്റൽ ആർട്ടിസ്റ്റ് ഇൻ ദ വേൾഡ് ജസ്റ്റിൻ ബീബറാണ് ഏറ്റവും ടോപ്പ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. ജസ്റ്റിൻ ബീബറിന് എന്തായാലും ചെറുതായിട്ടൊന്ന് ലിസ്റ്റിൽ നിന്നും സെക്കൻഡിലേക്ക് വിട്ട് മൈക്കിൾ ജാക്സൻ്റെ ആ ഒരു ഒന്നാം സ്ഥാനം പിടിച്ചിരിക്കുകയാണ്. ആൻഡ് ദിസ് സെർച്ച് ഒബ്വിയസ്ലി കംസ് ആഫ്റ്റർ ദ റിലീസ് ഓഫ് ബയോപിക്. ആ ഒരു ബയോപിക് റിലീസായ ആവുന്നതിൻ്റെ ന്യൂസും കാര്യങ്ങളും ഒക്കെ വന്നത് തൊട്ട് തന്നെ ആ ഒരു സെർച്ച് നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. സോ ജസ്റ്റ് ഇൻ എ ഫ്യൂ സെക്കൻഡ്സ്, ഫ്യൂ മിനിറ്റ്സ്, ശരിക്കും പറഞ്ഞാൽ ജസ്റ്റിൻ ബീബർ ഹാസ് ബീൻ ടേക്കൺ ഓവർ ബൈ ദ ലെജൻഡ്. അതാണ് പറയുന്നത് ലെജൻഡ്സ് ഡോണ്ട് ഫെയ്ഡ് എന്നുള്ളത്. ആ ഒരു കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ഇനിയിപ്പോൾ കുറച്ചധികം കാലങ്ങളിൽ തന്നെ നമ്മൾ ഈ ഒരു വ്യക്തി, അതായത് മൈക്കിൾ ജാക്സനെ പറ്റി ഒരു പക്ഷേ നമ്മുടെ ജനറേഷൻ, ദ കമ്മിങ് ജനറേഷൻ അറിയേണ്ടതായിട്ടുണ്ട്. ഹിം ആസ് എ അമേരിക്കൻ സിംഗർ, സോങ് റൈറ്റർ, ഡാൻസർ, ഫിലാന്ത്രോപ്പിസ്റ്റ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ടുണ്ട്. പക്ഷേ ദ പീസ് ഓഫ് ആർട്ട് ദറ്റ് ഹി ഹാവ് ഡൺ നെവർ ഫെയ്ഡ്സ്. ആ ഒരു കാര്യം ദേ ഒരിക്കൽ കൂടി നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുമ്പോൾ അപ്ഡേറ്റ്സ് ഒക്കെ ദാ സിനിമ റിലേറ്റ് ചെയ്തും കാര്യങ്ങൾ നമ്മളുടെ ചുറ്റും നടക്കുന്ന വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ എന്തായാലും കൂടെ ഉണ്ടാവും. ഇപ്പോഴല്ല, കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചെത്തുന്നതായിരിക്കും 917 ഈവനിങ്സിൽ. ഇപ്പോൾ ദാ അഷ്ടമി ജോയിൻ ചെയ്യുന്നതാണ് ഓൺ മാറ്റിനി മാഷപ്പ്. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: റേഡിയോ സനോ, റേഡിയോ സനോ 91.7 FM, ഖത്തർസ് ഫേവറിറ്റ് റേഡിയോ സ്റ്റേഷൻ. മനം നിറയ്ക്കുന്ന ബിരിയാണിയും സ്പെഷ്യൽ ഡിന്നർ ഐറ്റംസും ഒപ്പം വിശാലമായ ഫാമിലി ഡൈനിങ് സ്പേസുമായി ബി എം ആർ പഴവ വില്ലേജ്. നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്. റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്. പവർ അപ്പ് യുവർ ഈവനിംഗ്സ് വിത്ത് 917 ഈവനിംഗ്സ്. ഞായർ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ. Joy Alukas 917 evenings presented by Joy Alukas, world's favorite jeweler,
1: powered by
0: Khattarinde Arabic Mandiyude best destination Zamzam Mandi. Mandi Madbi Madfood Madgood thudangi authentic Arabic cuisine de ruji ariyam. Call 4001707
1: in association with
2: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
1: Foldable chairs, picnic balls, തുടങ്ങി നിങ്ങളുടെ ഔട്ട്ഡോർ ക്യാമ്പിംഗിനും ബാർബിക്യൂസിനും ആവശ്യമായതെല്ലാം ഒരുക്കി ഡൈസോ.
2: ഡൈസോ, ലെറ്റ്സ് മേക്ക് എവരി ഔട്ടിംഗ് അൺഫോർഗെറ്റബിൾ.
3: ആൻഡ്
4: മർസ ഹൈപ്പർമാർക്കറ്റ്, ബി ഫ്രഷ്, ബി യു. വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ.
5: ദിസ് ഈസ് മദീനേ മർസ ഓൺലി ഓൺ
0: റേഡിയോ സനോ 91.7 FM.
6: Brought to you by Safari, world-class shopping experience, Doha, Qatar.
7: And
8: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry pieces-ukalum ethically sourced aanu. Adodappam Malabar promise nalkuna complete transparency-um.

0: ഗ്രോസറി, ബേക്കറി ആൻഡ് ഹോട്ട് ഫുഡ് ഐറ്റംസ്, ഫുഡ് വെയർ, ബാഗ്സ് ആൻഡ് ഫാഷൻ ഐറ്റംസ്. 10, 15, 20, 25, 30 ആഘോഷം. നിത്യോപയോഗ സാധനങ്ങൾ മുതൽ ഫാഷൻ ഐറ്റംസ് വരെ എല്ലാം നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് വാങ്ങാം.
1: സഫാരി വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ, ഖത്തർ.
2: എന്റെയൊക്കെ കൂട്ടത്തോട് പറഞ്ഞേ, ഒറ്റ വീട് കാട് കയറിയത്
3: ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സനോ കേട്ട് കേട്ട് കൂട്ടുകൂടാ.
2: ഇനി ഞാൻ പറയും, നീ ഒക്കെ കേൾക്കാം.

0: This is Matinee Mashup. Matinee Mashup. Only on Radio Suno 91.7 FM. Matinee Mashup. Brought to you by Safari. World-class shopping experience. Doha, Qatar. And
1: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും. ഗുഡ് ഈവനിംഗ്, ഗുഡ് ഈവനിംഗ്. സമയം ദാ 4 മണി കഴിഞ്ഞ് 2 മിനിറ്റ്. എല്ലാവർക്കും ഒരു ഹാപ്പി ഹാപ്പി വീക്കെൻഡ് വിഷ് ചെയ്തുകൊണ്ട് തന്നെ ജോയിൻ ചെയ്യുന്നത് അഷ്ടമിയാണ്, കഥൻ്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനിൽ മാറ്റിനി മാഷപ്പ് ആണ്. കുറച്ച് നേരം ഈ പറഞ്ഞ പോലെ വീക്കെൻഡ് ആയി കഴിഞ്ഞാൽ പ്രത്യേകിച്ചും ഈ ഒരു ടൈം ആയാൽ എല്ലാ ദിവസവും കുറച്ച് ഗെയിംസൊക്കെ ആയിട്ടാണ് വരുന്നത്. വേറെ ഒന്നും കൊണ്ടല്ല, നിങ്ങൾ ഈ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു ദിവസമൊക്കെ കഴിഞ്ഞിട്ടൊന്ന് വീട്ടിലേക്ക് പോകുമ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് എൻഗേജ് ചെയ്യിപ്പിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ്. അപ്പോൾ അതിനിടയിൽ ഞാൻ ഇന്നത്തെ ഒരു വലിയ ഗെയിമിനെ കുറിച്ച് തന്നെ പറയണം. കാരണം നമ്മളിപ്പം ഏറ്റവും കുറച്ച് റീസെൻ്റ് ആയിട്ട് ഒലിവ് സിനോ റേഡിയോ നെറ്റ്വർക്ക് പല പല ഓഫീസസിൽ പോകാറുണ്ട്. ഹാപ്പിനെസ് ലോഞ്ച് എന്നാണ് ഞങ്ങളുടെ ആ ഒരു ഹാപ്പി ഹാപ്പി ആയിട്ട് സ്പെൻഡ് ചെയ്യുന്ന കുറച്ച് ടൈമിനെ ഞങ്ങൾ വിശേഷിപ്പിക്കുന്നത്. ബിക്കോസ് എവറി വൺ വാണ്ട്സ് അറ്റ് ദിസ് സിറ്റുവേഷൻ ഒന്ന് റീചാർജ് ആവാനായിട്ട്, കുറച്ചൊന്ന് ഒരു ബൂസ്റ്റ് കിട്ടാനായിട്ട്, കുറച്ച് നേരം ഒന്ന് ടെൻഷൻസൊക്കെ മറക്കാനായിട്ട്, ഒന്ന് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് ഓരോ ഗെയിമൊക്കെ കളിക്കുന്നത് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇന്ന് പോയ ഗ്രൂപ്പുണ്ട്, ABC ഗ്രൂപ്പ്. ആൻഡ് ഐ വാസ് സോ ഹാപ്പി. വൈ? ബിക്കോസ് ഞാനിപ്പോൾ കുറച്ചും ഇവിടെ സംസാരിച്ചുകൊണ്ട് നിൽക്കാൻ നേരത്തെ എൻ്റെ അടുത്ത് സന്ദീപ് ചോദിക്കുകയായിരുന്നു, ലൈക്ക് 4 മണിയപ്പോൾ ഞാൻ സ്റ്റുഡിയോയിലേക്ക് കയറിയപ്പോൾ ഈയിടെ ഭയങ്കര ഒരു എന്തോ പോലെ അല്ലേ, ഒരു ഉറക്കം വരുന്നു, എന്തോ ഒരു സുഖക്കുറവല്ലേ എന്ന് ഞാൻ പറഞ്ഞു. ഇല്ലല്ലോ, ഞാൻ ഫുൾ എനർജറ്റിക് ആണല്ലോ. എൻ്റെ അടുത്ത് വെച്ച് ഇതെന്ത് പറ്റി, ഇന്ന് എന്താ ഫുള്ള് ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നേ, അറിയാൻ മേലാത്തോണ്ട് ചോദിക്കുകയാണെന്ന്. അതേപോലെ തന്നെ ഇന്ന് എൻ്റെ അടുത്ത് വേറൊരാളും ചോദിച്ചു അവിടുന്ന് വന്നപ്പോൾ, കാരണം ഒരുപാട് ചിരിച്ചു, അവരുടെ കൂടെ ഒരുപാട് നേരം സ്പെൻഡ് ചെയ്ത് ഫുൾ ഡാൻസും പാട്ടും ബഹളവും ഗെയിമും ഒക്കെ ആയിട്ട്, പിന്നെ ആകെ രസമായിരുന്നു. ഭയങ്കര ഒരു നാട്ടിലെ വൈബ് കിട്ടത്തില്ല, നമ്മുടെ ഫ്രണ്ട്സും കസിൻസൊക്കെ വരുമ്പോൾ കിട്ടുന്ന ഒരു വൈബില്ലേ, അതുപോലെയായിരുന്നു ആ ഒരു ഫുൾ ടീം ഞങ്ങൾക്ക് തന്നത്. സോ താങ്ക് യു സോ മച്ച് ടു ABC ഗ്രൂപ്പ്. ആൻഡ് ഓഫ് കോഴ്സ് ഇപ്പോൾ കേട്ടോണ്ടിരിക്കുന്നുണ്ടാവും കുറച്ചധികം ആൾക്കാർ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ഇന്നത്തെ രാവിലത്തെ ബാക്കി പത്രമായിട്ടൊരു അടിപൊളി സോങ് വെച്ചുതരാം കേട്ടോ.

അപ്പൊ ഈ പാട്ട് കേട്ട് എന്തായാലും അങ്ങോട്ടേക്ക് നമുക്ക് കേട്ട് കേട്ട് കൂട്ടുകൂടി പോകാം. അതിനിടയിൽ ഞാൻ ഗെയിം ഓണെയറിലെ ഗെയിമിലേക്കും കൂടി എത്തട്ടെ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് വിളിച്ചോളൂ. ഇന്ന് വളരെ സിമ്പിൾ ആണ്. ചില ഹിറ്റ് സിനിമകളുടെ പേരുകൾ ഞാൻ പറയും. ആ പേരുകൾ പറയുമ്പോഴത്തേക്കും ആ സിനിമ മനസ്സിലേക്ക് പെട്ടെന്നൊന്ന് എടുത്തിട്ട് അതിൽ അഭിനയിച്ച ആൾക്കാരെ മാക്സിമം പറയുക എന്നതാണ് നമ്മുടെ ഇന്നത്തെ ഗെയിം. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ സിമ്പിൾ ആണ്, എല്ലാവർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു ഒരു ഈസി ആയിട്ടുള്ള ഒരു ഗെയിമാണ്. വീക്കെൻഡ് അല്ലേ, അതുകൊണ്ട് കുറേയൊന്നും ബുദ്ധിമുട്ടിക്കരുതല്ലോ നിങ്ങളെല്ലാവരെയും. അതുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഗെയിം ടൈമിൽ ഇങ്ങനെ ഒരു ഗെയിം ഇട്ടത്. അപ്പൊ അതിനുവേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേഗം ഡയൽ ചെയ്തോളൂ. 444-444-917 വിജയികളാവാനായിട്ട് വേഗം തന്നെ ഡയൽ ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് സമയം തരുന്നതായിരിക്കും. ആ സമയത്തിനുള്ളിൽ സിനിമാ പേര് ഞാൻ പറയുമ്പോൾ ആ സിനിമയിലുള്ള മാക്സിമം നടന്മാരുടെയും നടിമാരുടെയും പേരുകൾ പറയാം. ഹിറ്റ് സിനിമകൾ മാത്രമേ ഞാൻ പറയുള്ളൂ. അതുകൊണ്ട് വേഗം വിളിച്ചോ 444-444-917. 444-444-917. ഓക്കെ, 4-4-4-4-4-9-1-7.

ഇതിനിടയിൽ ഒരാൾ മെസ്സേജ് അയച്ച് ചോദിക്കുകയാണ്, ഞങ്ങൾ ഇപ്പൊ വിളിച്ചാൽ കുഴപ്പമുണ്ടോ? ഓഫ് കോഴ്സ് യു ഷുഡ് കോൾ റൈറ്റ് നൗ 444-9177 ലേക്ക് കേട്ടോ, 444-9177 ലേക്ക്.

0: This season at Kalyan Jewelers, enjoy up to 50% off on making charges. Visit your nearest Kalyan Jewelers store today.
1: മനം നിറയ്ക്കുന്ന ബിരിയാണിയും സ്പെഷ്യൽ ഡിന്നർ ഐറ്റംസും ഒപ്പം വിശാലമായ ഫാമിലി ഡൈനിങ് സ്പേസുമായി BMR പർവ വില്ലേജ്.
2: ഹായ്, ഐ എം ടൊവിനോ തോമസ്.
3: ടൊവിനോ തോമസ്
2: ഇത് വായിച്ചായിരുന്നോ? നമ്മളെ പറ്റിയ
4: ചാപ്റ്റർ 2 ഞാനാ മോനെ.
5: You're listening to Qatar's favorite radio station, Radio Suno 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
6: This is Matinee Masham. Only on Radio Suno 91.7 FM.
7: Brought to you by Safari, world-class shopping experience, Doha, Qatar. And
8: മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

0: This season at Kalyan Jewelers, enjoy up to 50% off on making charges. Visit your nearest Kalyan Jewelers store today.
1: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
2: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.

0: 91.7 FM.
1: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

0: കാർത്തിക്കിന്റെ സൂപ്പർ സോങ് കേട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഇതിനിടയിൽ നമുക്ക് നമ്മുടെ ഗെയിം ഉണ്ടല്ലോ, ആ ഒരു ഗെയിമിലേക്ക് ഇങ്ങനെ കുറേ കോൾസ് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ കോൾസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. സോ നമ്മുടെ കൂടെ ആരൊക്കെയാണ് ജോയിൻ ചെയ്യുന്നത് നമുക്ക് നോക്കിയാലോ. ഗെയിം ടൈം. ഓക്കെ, നമ്മുടെ ഇന്നത്തെ ഗെയിം എന്ന് പറയുന്നത് ഒരു സിമ്പിൾ ഗെയിമാണ്, സിനിമ വെച്ചിട്ടുള്ള ബേസ് ചെയ്തിട്ടുള്ള ഒരു ഗെയിമാണ്. സോ ആരാണ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്ത് നോക്കാം.
1: ഹലോ,
0: ആരാണ്?
1: നേരത്തെ പറഞ്ഞല്ലോ, ABC ഗ്രൂപ്പ്.
0: ആഹാ, സൂപ്പർ. സിജു ഇന്ന് രാവിലെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു.
1: യെസ്,
0: ഓഫ് കോഴ്സ്.
1: പരിപാടി കേട്ടോണ്ട് പേര് കണ്ടു പറഞ്ഞപ്പോ വിളിച്ചതാ.
0: രാവിലത്തെ ഒരു എഫക്റ്റ് ഇങ്ങോട്ട് പോയില്ല.
1: ഓക്കെ,
0: റെഡി അല്ലേ?
1: സിനിമയുടെ
0: സിനിമ പേര് പറയും, അഭിനയിച്ച ആൾക്കാരുടെ പേര് പറഞ്ഞാൽ മതി, ക്യാരക്ടർ നെയിം പറയണ്ട. റെഡി അല്ലേ? ഓക്കെ, ദാ തുടങ്ങുന്നു. ഈ പറക്കും തളിക.
1: ദിലീപ്, സലീം കുമാർ, കുഞ്ചൻ,
0: ഒരാളെ കൂടെ പറ.
1: കൊച്ചി ഹനീഫ.
0: ഓക്കെ, അടിപൊളി. അടുത്ത അടുത്ത അടുത്ത അടുത്ത വെട്ടം വെട്ടം
1: വെട്ടം. ദിലീപ്, ഇന്നസെന്റ്, കട്ടപ്പമണി, കൊച്ചി ഹനീഫ, ജനാർദ്ദനൻ, ജഗദി.
0: ഓക്കെ, സെറ്റ്. ഇനി ഫ്രണ്ട്സ്. ഫ്രണ്ട്സ് ഫ്രണ്ട്സ്
1: ഫ്രണ്ട്സ് ജയറാം, മുകേഷ്, ശ്രീനിവാസൻ, നീല, ജനാർദ്ദനൻ.
0: ഓക്കെ, സൂപ്പർ, അടിപൊളി. അപ്പൊ മൂന്നെണ്ണം കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, അടിപൊളി. ആരും സൈഡ് ഇരുന്നിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടല്ലോ സിജുനെ.
1: ഇല്ല, ഇവിടെ ഇങ്ങനെ ഇവര് നിക്കുന്നുണ്ട്, പക്ഷെ അവരെ കടി വേഗത്തിൽ ഞാൻ
0: പറയുന്നുണ്ട്. അതാണ്, അടിപൊളി അടിപൊളി. സൂപ്പർ സൂപ്പർ. എന്തായാലും താങ്ക് യു സോ മച്ച്, ആൻഡ് യു ഗൈസ് ആർ ആൻ ഓസം ടീം, ആൻഡ് താങ്ക്സ് എ ലോട്ട് ഫോർ ഹാവിംഗ് അസ് ടുഡേ.
1: ഓക്കെ, താങ്ക് യു.
0: ഓക്കെ, ബൈ ബൈ ബൈ.
2: ഹലോ.
0: ഹലോ, ആരാണ്?
2: തമിഴിൽ സംസാരിക്കട്ടെ?
0: സംസാരിച്ചോളൂ.
2: ഗുഡ്, താങ്ക് യു. എന്റെ പേര് ചിത്ര രാജേഷാണ്. നിങ്ങളൊക്കെ മലയാളത്തിൽ സംസാരിച്ചോളൂ.
0: ഞാൻ മലയാളത്തിൽ സംസാരിച്ചാൽ മതിയോ? എന്നാലും എനിക്ക്
2: നല്ലോണം അറിയാം. എനിക്ക് ഉള്ള കുട്ടിയെ, എനിക്ക് എന്നോട് 19th വെഡിങ് ആനിവേഴ്സറി. ജസ്റ്റ് നിങ്ങ റേഡിയോ പോട്ടിങ്ങന്നാ ഒരു ഇതുക്കുതാ, ഒരു വിളംബരം
0: താ. ഓ സൂപ്പർ. സോ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ടു ബോത്ത് ഓഫ് യു.
2: താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഇനി ഈ സീനിയേഴ്സിനെ പല ரொம்ப കഷ്ടമല്ല. ഇംഗ്ലീഷൊക്കെ എൻ ഹസ്ബൻഡ് പാവ അവര്.
0: അന്ത പാവ ഹസ്ബൻഡോട് പേര് சொல்லுங்க.
2: രാജേഷ്.
0: ഓക്കേ, വണക്കം അണ്ണ, വണക്കം, ആൻഡ് ഹാപ്പി വെഡിങ് ആനിവേഴ്സറി.
3: താങ്ക് യു, താങ്ക് യു സോ മച്ച്.
2: തമിഴ്ല சொல்லுங்க, ഇനിയ திருமண நாள் நல்வாழ்த்துக்கள்.
0: ഇനിയ திருமண நாள் நல்வாழ்த்துக்கள் നിങ്ങൾക്കാകെ. എന്നോട് ഗെയിം വന്ന് ഞാൻ ഒരു ഫിലിം നെയിം சொல்லுவா. 30 സെക്കൻഡ്സ്. Only. Okay, ready?
2: Okay.
0: The game begins in 3, 2, 1. Akka, first cinema vandu Minsara Kanavu.
2: Minsara Kanavu, Prabhudeva, Kajol, ivara, ayyo, Arvind Sami.
0: Okay. Next film vandu Theri.
2: சரி, நம்ம தலைவர் விஜய் சமந்தா. அப்புறம் அந்த ஒரு இங்கிலீஷ்காரி இருக்காளே, ஐயோ
0: ஐயோ,
2: மீனாவோட பொண்ணு. எமி ஜாக்சன். அப்புறம் மீனாவோட பொண்ணு.
0: ஓகே, அண்ட் லாஸ்ட் ஒரு மலையாளம் படம் சொல்றேன், பேட்ரியோட்.
2: மம்முட்டி இருக்காரு, மோகன்லால் இருக்காரு, நயன்தாரா இருக்காங்க, அப்புறம் ரேவதி இருக்காங்க, சகத் வாசல் இருக்காரு, குஞ்சாக்கா கோபன் இருக்காரு.
0: ஓஹோ, சோ தேங்க் யூ சோ மச் அக்கா. தேங்க் யூ, தேங்க்ஸ் அ லாட்.
2: தேங்க் யூ டியர், தேங்க் யூ அஷ்டமி, தேங்க்ஸ் அ லாட். எனக்கு ஒரு விஷ் மட்டும் பண்ணிடுங்க, என் ஹஸ்பண்ட் இன்னைக்கு ஒரு விஷஸ் மட்டும் சொல்லிடுங்க. ஷூர் ஷூர்
0: ஷூர் ஷூர், சொல்றே சொல்றே. ஓகே, பை.
2: தேங்க் யூ, தேங்க் யூ, பை பை டியர்.
0: സൂപ്പർ ആയിരുന്നു. ഈ പറഞ്ഞ പോലെ ചിത്രയൊക്കെ വിളിച്ചിട്ട് ഒരുപാട് സംസാരിച്ചു. അതിലിപ്പം ഒരു ഗ്ലിംസസ്, ആ ഒരു ഗെയിം ഗ്ലിംസസ് മാത്രമേ ഞാൻ കേൾപ്പിച്ചുള്ളൂ. ആശി പറയാണ് അക്ക പൊളിച്ചു എന്ന്. അതെ അതെ, ഷീ വാസ് ആക്ച്വലി ടോക്കിംഗ് എ ലോട്ട്. ഒരുപാട് എന്നോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ചെറിയൊരു പോർഷൻ മാത്രമായിട്ടോ നിങ്ങളെ കേൾപ്പിച്ചത്. എന്തായാലും സൂപ്പർ അക്ക. സോ ഇന്നത്തെ ദിവസം 18th വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന ഈ ഒരു സമയത്ത് സോ ആനിവേഴ്സറി മാത്രം ഈ പറഞ്ഞ പോലെ ഒരു വിഷിൽ ഒതുക്കാൻ പറ്റില്ലല്ലോ. നമുക്കതുകൊണ്ട് അക്കാവ്ക്ക് വേണ്ടി നമുക്ക് സ്വന്തം അണ്ണന് കിട്ടിയ ഒരു ഒരു പാട്ട് നമുക്ക് ഡെഡിക്കേറ്റ് പണ്ടേ.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്, നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: This season at Kalyan Jewelers, enjoy up to 50% off on making charges. Visit your nearest Kalyan Jewelers store today.
2: Hi, this is Arun Vijay. You're listening to Radio Sono 91.7 FM.
3: Radio Sono 91.7 FM.
2: This is Matine Rush. Only on
4: Radio Sono 91.7 FM.
5: Brought to you by
6: Safari, world-class shopping experience, Doha, Qatar,
7: and
8: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

0: സോ നല്ലൊരു പാട്ടൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയം. ഇതൊക്കെ തന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സിനോ 91.7 FM ആണ്. ഗെയിം ടൈം പോയിക്കൊണ്ടിരിക്കുമ്പോൾ രണ്ടാമത്തെ സെറ്റ് ഓഫ് കോൾസിലേക്ക് നമുക്ക് കടന്നാലോ.
1: ഹലോ,
0: ആരാണ്?
1: ഫിറോസ് ആണ്, എറണാകുളം.
0: ഫിറോസ് ഫ്രം എറണാകുളം. അപ്പൊ ഇവിടെ എവിടെയാണ് ഫിറോസ്?
1: അസീസിയ.
0: ഓക്കെ, ശരി. അപ്പൊ എന്തായാലും ഞാൻ ചോദിക്കട്ടെ, ചോദ്യം ചോദിക്കട്ടെ?
1: ആ, ചോദിച്ചോളൂ.
0: ഓക്കെ, റെഡി? ദ 30 seconds സ്റ്റാർട്ട് പണ്ടേ.
2: ദി ഗെയിം ബിഗിൻസ് ഇൻ 3 2 1.
0: ചിത്രം.
1: ചിത്രം.
0: ആ, ചിത്രം.
1: മോഹൻലാല്.
0: ആ, നെടുപൊടി വേണുവനെ പറയുന്നതിനെ കവിയർ പൊന്നമ്മയിലെത്തിയല്ലോ. ശരി, അടുത്ത സിനിമ. ദൃശ്യം.
1: ദൃശ്യം. മോഹൻലാല്, മീന, ഷാജോൺ.
0: പോട്ടെ പോട്ടെ പോട്ടെ, മക്കളുടെ പേര് പറ. ആ, സിദ്ദീഖ്. ശരി, സമയം കഴിഞ്ഞു. കഷ്ടപ്പെട്ട് നാലു പേരുടെ പേര് കേട്ടോ പേര് പറഞ്ഞത്. കുഴപ്പമില്ല, ഇനിയും ട്രൈ ചെയ്യൂ കേട്ടോ.
1: ഓക്കെ,
0: ബൈ. ഹലോ.
3: ഹലോ.
4: ഹലോ,
0: യാറത്?
4: റിഷാൽ.
0: എങ്ങനെ
4: റിഷാൽ?
0: എന്താണ് റിഷാല്? റിഷാലിനൊരു ഉഷാറില്ലല്ലോ.
4: ഞാൻ ഡ്രൈവ് ചെയ്തോണ്ടിരിക്കുന്നു.
0: അതുകൊണ്ടാണ്. ഓക്കെ, ശരി, കുഴപ്പമില്ല. ഇപ്പം ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ ഗെയിം? ആ, റെഡി? ദാ 30 seconds തുടങ്ങണേ. റിഷാൽ, സമ്മറിൻ ബദൽഹൈം.
4: സുരേഷ് ഗോപി, ജയറാം, മഞ്ജു വാര്യർ, ജനാർദ്ദനൻ, കലാഭവൻ മണി.
0: അഞ്ചായി, ഒന്നുകൂടെ പറ. ഗസ്റ്റ് അപ്പിയറൻസ് എങ്കിലും പറയടേ.
4: ലാലേട്ടൻ.
0: ആ, ഓക്കെ. അടുത്ത മഞ്ഞുമൽ ബോയ്സ്.
4: സുബിൻ.
0: സൗബിൻ. ഓക്കെ.
4: ജൂനിയർ ലാൽ. ഗണപതി.
0: ആ, ഓക്കെ ഓക്കെ, കുഴപ്പമില്ല, നോ പ്രോബ്ലം. ശ്രീനാഥ് വാസി, ദീപക്, അങ്ങനെ കുറെ പേരുണ്ട്. ഓക്കെ, ശരി, കുഴപ്പമില്ല. എന്തായാലും അടിപൊളി, സൂപ്പറായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തു കേട്ടോ. രണ്ടര മാർക്ക് തരേണ്ടി വരും ഞാൻ, ഒരെണ്ണം പകുതി പറഞ്ഞോളൂ. എന്തായാലും റിഷാൽ അടിപൊളി, ഇനിയും വിളിക്കൂ കേട്ടോ. ഓക്കെ, ബൈ. അങ്ങനെ നമ്മുടെ അടുത്ത സെറ്റ് ഓഫ് ആ ഒരു ഗെയിം ടൈം കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷെ ഇനിയും വിളിക്കാം, ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ട്. ചിലപ്പോൾ ഞാൻ രണ്ട് കോളും കൂടി എടുക്കും. അപ്പൊ ആ കോളിന് വേണ്ടി 444-9174 ലേക്ക് ഡയൽ ചെയ്യാം. മറക്കണ്ട, നമ്പർ ഒന്നുകൂടി പറഞ്ഞു തരണോ? 444-9174

0: frequency. Now available on Vodafone Shuf app.
1: Grocery, bakery and hot food items. Foodware, bags and fashion items. Safari 10, 15, 20, 25, 30 ആഘോഷം. പോക്കറ്റ് സേഫ് ആക്കാം, ഷോപ്പിംഗ് ഉഷാറാക്കാം. അതെ, ഖത്തർ കാത്തിരുന്ന ആവേശകരമായ ഷോപ്പിംഗ് ഉത്സവം. സഫാരിയിൽ മെയ് 4 മുതൽ 10, 15, 20, 25, 30 റിയാൽ ആഘോഷം. നിത്യോപയോഗ സാധനങ്ങൾ മുതൽ ഫാഷൻ ഐറ്റംസ് വരെ എല്ലാം നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് വാങ്ങാം.
2: സഫാരി വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ, ഖത്തർ.
1: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
3: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫൺ ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
1: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. കൂടുതൽ
3: വിവരങ്ങൾക്കായി visit cbq.qa.

0: ഉസ്താദ് ഹോട്ടലിൽ നിന്നും സൂപ്പർ സോങ് ഇങ്ങനെ കേട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പങ്ങളൊക്കെ ചുടേണ്ട സമയമാണ്. ഈ പറഞ്ഞ പോലെ വെള്ളിയാഴ്ച ആയി കഴിഞ്ഞാൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് സൂപ്പറായിട്ട് അടിപൊളി പത്തിരിയൊക്കെ ഇങ്ങനെ ചുട്ടെടുക്കുമ്പോൾ എന്ത് രസമല്ലേ. അപ്പം ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്തായാലും ഇപ്പം ഈ ഒരു സമയം നമ്മൾ ഫുഡിനെ കുറിച്ച് പറയണോ, നേരെ ഗെയിമിനെ കുറിച്ച് പറഞ്ഞാൽ പോരെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അതിഗംഭീരമായിട്ട് അപ്പം ചുട്ടിട ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇടണ പോലെയാണ് അതിഗംഭീരമായിട്ട് ഇവിടെ ആൻസേഴ്സ് വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, എന്തായാലും നേരെ നമുക്ക് ഗെയിം ടൈമിൽ ഇനി ആരൊക്കെയാണ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം. ധനീഷ് റെഡി ആണോ? ധനീഷേ, ഓക്കെ സെറ്റ്. അപ്പൊ നമ്മുടെ 30 seconds തുടങ്ങുന്നു. എവിടെ നിന്ന് ഇപ്പൊ വിളിക്കുന്നത് ധനീഷ്? ദോഹയിലുണ്ട്. ഓക്കെ സെറ്റ്. മേലേ പറമ്പിൽ ആൺവീട്.
1: വിജയരാഘവൻ.
0: ഒരെണ്ണം കൂടി പറ. ശരി, ഓക്കെ. സി എ ഡി മൂസ.
1: ദിലീപ്, ക്യാപ്റ്റൻ രാജു, ഹരിസ്യ അശോകൻ, ഭാവന,
0: രണ്ടെണ്ണം കൂടി വേണം.
1: സലീം കുമാർ.
0: ഒന്നുകൂടി ഒന്നുകൂടി പറട്ടെ. യു ക്യാൻ. ശരി, സമയം കഴിഞ്ഞു. പക്ഷെ അടിപൊളി, എനിക്ക് ആ സ്പീഡ് ഇഷ്ടപ്പെട്ടു. പെട്ടെന്ന് പറയാൻ വേണ്ടിട്ട് ശ്രമിക്കുന്നില്ലേ, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അടിപൊളി കേട്ടോ. ഒരു നിമിഷം വിചാരിച്ചു ഇതെന്താ മറ്റേ വിക്കിപീഡിയ എടുത്ത് വെച്ചിട്ട് അങ്ങോട്ട് പറയുന്നു. ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റിയ അതൊക്കെ ഞാൻ ആലോചിച്ചു. അതാണ് അത്ര ഇഷ്ടമാണ് സിനിമ. യെസ്. ഈവനിംഗ് ഡ്രൈവ് നടക്കട്ടെ. ഹാപ്പി വീക്കെൻഡ്.
2: ഹലോ,
0: ആരാണ്?
2: ഞാൻ ഷാക്കിർ.
0: ഷാക്കിർ റെഡി ആണോ? ക്രോണിക് ബാച്ചിലർ.
2: മമ്മൂട്ടി, മുകേഷ്, ഇന്നസെന്റ്.
0: പോരട്ടെ.
2: കിട്ടത്തില്ല.
0: ഇന്നസെന്റ് പിന്നെ
2: പിന്നെ.
0: ഓക്കെ, കുഴപ്പമില്ല. അടുത്തത് മേലേ പറമ്പിലാണ് വീട്. സി എ ഡി മൂസ. സമയം കഴിഞ്ഞു, എന്നാലും കുഴപ്പമില്ല. സി എ ഡി മൂസ.
2: സി എ ഡി മൂസ പറഞ്ഞ ദിലീപ്, അരിശ്ര അശോകൻ, ഇന്നസെന്റ്. അല്ല, സോറി, ഇന്നസെന്റ് അല്ല.
0: ഇന്നസെന്റ് അല്ല.
2: ജഗതി.
0: കോൺസ്റ്റബിൾ. ഓക്കെ, എന്തായാലും സൂപ്പർ അടിപൊളി ആയിട്ട് വിളിച്ചു കേട്ടോ. ഇനി വിളിക്കണം കേട്ടോ ഷാക്കിറേ. ഇൻഷാല്ലാ. ബൈ ബൈ ബൈ. ഹലോ
3: ഷമീർ.
0: ഷമീറേ റെഡി ആണോ?
3: റെഡി.
0: ഇപ്പൊ എവിടെയാണ് ഉള്ളത് വീക്കെൻഡ് ആയിട്ട്?
3: ഞാൻ പേൽക്കത്തർ ഡ്യൂട്ടിയിലാണ്.
0: അടിപൊളി. ഉഫ്, പേൽക്കത്തറിലെ വ്യൂയിൽ ഇങ്ങനെ വണ്ടി ഓടിച്ചു പോകുമ്പോൾ എന്റെ കോൾ എടുത്ത് ഗെയിമിന് വേണ്ടി വിളിക്കാൻ തോന്നിയില്ല ആ മനസ്സ്. ഞാൻ സമ്മതിച്ചു. ഓക്കെ, 30 seconds തുടങ്ങാണേ. സി എ ഡി മൂസ.
3: ദിലീപ്, ഹരിശ്രീ അശോകൻ, കൊച്ചിൻ ഖനീഫ, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ.
0: ഒന്നുകൂടി ഒന്നുകൂടി ആറെണ്ണം വേണം. ഒന്നുകൂടി പറ. നായിക നായിക നായിക
3: ഭാവന.
0: ഓക്കെ. ക്രോണിക് ബാച്ചിലർ.
3: മമ്മൂട്ടി, മുകേഷ്, ഇന്നസെന്റ്, ഭാവന, രംഭ, ജനാർദ്ദനൻ.
0: ഓക്കെ. അടുത്ത മേലേ പറമ്പിൽ ആൺവീട്.
3: മേലേ പറമ്പിൽ ആൺവീട്. ജഗതി, നരേന്ദ്ര പ്രസാദ്, മീന, ശോഭന, ജയറാം, വിജയരാഘവൻ.
0: സൂപ്പർ അടിപൊളി അടിപൊളിയായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തു കേട്ടോ.
3: ഓക്കെ
0: ഓക്കെ ഷമീറേ. അപ്പൊ എന്റെ വീക്കെൻഡ് ആശംസകൾ നേരുന്നു. അടിപൊളിയാക്കൂ വീക്കെൻഡ് കേട്ടോ.
3: ഓക്കെ, താങ്ക് യു.
0: ഓക്കെ ബൈ. അപ്പൊ എന്തായാലും ഇതുപോലെ തന്നെ എല്ലാവരും വീക്കെൻഡ് ആഘോഷിക്കുക. എന്റെ കൂടെ ഒരുപാട് പേരൊന്ന് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നൊരു 7, 8, 9, 10 പേര് ഓൾമോസ്റ്റ് അത്രയും പേരാണിന്ന് എന്നെ കോൾ ചെയ്തിട്ട് ഇതില് ഈ പറഞ്ഞ പോലെ പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. പക്ഷെ ഇനിയും കോള് വരുന്നുണ്ട്. ഐ എം റിയലി സോറി. ദാ 0588 എൻഡ് ചെയ്യുന്ന നമ്പേഴ്സിൽ നിന്ന് വരുന്ന കോൾസൊക്കെ ഒന്ന് എനിക്ക് എടുക്കാൻ പറ്റില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയില്ലെങ്കിൽ ഇവിടെ ഒരാൾക്ക് ഈവനിങ് ഷോയിന്റെ സമയമായിരിക്കാണ്. ഐ പി എൽ നടക്കാനായിട്ട് പോകുന്നു. ആ ഒരു മാച്ച് അപ്ഡേറ്റ് പറയാനായിട്ടുണ്ട്. ഒപ്പം തന്നെ ഇനി ഒരുപാട് ഈവനിങ് വിശേഷങ്ങൾ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ സന്ദീപ് ജോയിൻ ചെയ്യുന്നതായിരിക്കും. സോ ടു എവറി വൺ, സൂപ്പർ ആയിട്ടുള്ള ഇന്നത്തെ മാച്ചിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യാം. LSD വേഴ്സസ് RCB തമ്മിലുള്ള മാച്ച് ആണ് നടക്കുന്നത്. ദാ ഓൾറെഡി ടോസ് വീണിരിക്കുന്നത് RCBക്കാണ് കേട്ടോ. ബോൾ ചെയ്യാനായിട്ട് തീരുമാനിച്ചു. അഫ്കോഴ്സ് ചേസിംഗ് മാസ്റ്റർ ചേസ് ചെയ്തെടുക്കാമെന്നുള്ളൊരു ഒരു ഒരു മൈൻഡ് സെറ്റോട് കൂടി തന്നെയായിരിക്കും നിൽക്കുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ ബാക്കി വിശേഷങ്ങളൊക്കെ ഇനി 917 ഈവനിങ്സിൽ കേൾക്കാം എന്ന് പറഞ്ഞുകൊണ്ട് എവറി വൺ അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് നിങ്ങളുടെ വീക്കറ്റൊക്കെ ആഘോഷിക്കുക. നല്ല ഈ പറഞ്ഞ പോലെ എല്ലാവരെയും വിളിക്കാനും സമയം മാക്സിമം ഫ്രണ്ട്സും ഫാമിലിയായിട്ട് സ്പെൻഡ് ചെയ്യാനും പറ്റട്ടെ. ആൻഡ് ഓഫ് കോഴ്സ് ഗുഡ് ഈവനിങ്, ഗുഡ് ആഫ്റ്റർനൂൺ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിരിക്കുകയാണ്. ഗുഡ് ആഫ്റ്റർനൂൺ അല്ല, ഇനി നമുക്ക് ഗുഡ് ഈവനിങ് പറയാം കേട്ടോ. അപ്പോൾ ഗുഡ് ഈവനിങ്.

0: 7 evenings. Only on Radio Suno 91.7 FM. 917 evenings. Joy Alukas 917 evenings.
1: Presented by
2: Joy Alukas, world's favorite jeweler.
3: Powered by
4: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine ruchi ariyam. Call 4000-1707.
5: In association with
6: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
7: Foldable chairs, picnic balls, തുടങ്ങി നിങ്ങളുടെ ഔട്ട്ഡോർ ക്യാമ്പിംഗിനും ബാർബിക്യൂസിനും ആവശ്യമായതെല്ലാം ഒരുക്കി ഡൈസോ.
8: ഡൈസോ, ലെറ്റ്സ് മേക്ക് എവരി ഔട്ടിംഗ് അൺഫർഗെറ്റബിൾ.
9: ആൻഡ്
10: മർസ ഹൈപ്പർമാർക്കറ്റ്, ബി ഫ്രഷ്, ബി യു. വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ.
11: ഗുഡ് ഈവനിംഗ്, ഗുഡ് ഈവനിംഗ്, ഗുഡ് ഈവനിംഗ് ലിസ്ണേഴ്സ്. കേട്ടുകൊണ്ടിരിക്കുന്നത് 91.7 FM റേഡിയോ സുനോ. ദേ 917 ഈവനിങ്സിന്റെ ടൈം ആണ്. സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. ദിസ് ബ്യൂട്ടിഫുൾ ഈവനിങ് മെയ് 7th, വ്യാഴാഴ്ച ദിവസം. യെസ്, എനർജി കുറച്ച് കൂടുതലായിരിക്കും, വേറെ ഒന്നുമല്ല. വൈ? ബിക്കോസ് വി ആർ ഗെറ്റിംഗ് ഇൻ ടു എ വീക്കെൻഡ്. അങ്ങനെതാ, ഒരു വീക്കെൻഡ് വിശേഷങ്ങളൊക്കെ വീണ്ടും നമ്മുടെ അരികിലേക്ക് എത്തുമ്പോൾ നമുക്ക് ഒരുപാട് പ്ലാനിങ്സും കാര്യങ്ങളും ഒക്കെ തന്നെ ചെയ്യാനുണ്ട്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 5 മണി കഴിഞ്ഞ 4 മിനിറ്റും 1 സെക്കൻഡും ആവുന്നു. ഈ ഒരു പോയിന്റിൽ ഇന്നത്തെ ദിവസത്തെ ആ ഒരു ഇമ്പോർട്ടൻസ് പറഞ്ഞുകൊണ്ട് തന്നെ ദിവസം അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാന്ന് കരുതി. ബട്ട് ദെൻ ദിവസം അല്ല കേട്ടോ, ഈവനിങ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാന്ന് കരുതി. പക്ഷെ അതിനു മുന്നേ ഐ എം വെയിറ്റിംഗ് ഫോർ യുവർ മെസ്സേജസ്. നിങ്ങളുടെ ആ ഒരു വാല്യുബിൾ മെസ്സേജസ്, ഒരുപാട് സന്തോഷം തരുന്ന, ഒരുപാട് പോസിറ്റിവിറ്റി നിറഞ്ഞ ഗുഡ് ഈവനിങ് വിഷസിന് വേണ്ടി ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഗുഡ് ഈവനിങ് വിഷ് മാത്രമല്ല, നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള ബർത്ത്ഡേ വിഷ്, മറ്റ് സ്പെഷ്യൽ ഡേ വിഷസ്, വെഡിങ് ആനിവേഴ്സറി വിഷസ് ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ദാ പെട്ടെന്ന് അയച്ചോളൂ നമ്മുടെ വാട്സപ്പ് നമ്പറായ 5000917. ഒത്തിരി വിശേഷങ്ങൾ, ആൻഡ് ഓൾസോ എ മാച്ച് ഇസ് വെയിറ്റിംഗ് ഫോർ അസ്. ആ ഒരു മാച്ചിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഒരുമിച്ച് ഇന്നത്തെ ദിവസം ആ ഒരു ഡ്രൈവ് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ വീക്കെൻഡ് പ്ലാൻസ് ഒക്കെ തന്നെ തകൃതിയായിട്ട് ഉഷാറായിട്ട് നടത്താമെന്ന് പറഞ്ഞുകൊണ്ട് സന്ദീപാണ് ജോയിൻ ചെയ്യുന്നത്. വെറ്റ് ആർ യു ഓൺ യുവർ ഡ്രൈവ്? ഇത് 917 ഈവനിങ്സിൻ്റെ ടൈം. ആഗതൻ എന്ന സിനിമയിലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ട്രാക്ക് നൽകിക്കൊണ്ട് ലെറ്റ്സ് ബിഗിൻ ദിസ് ബ്യൂട്ടിഫുൾ ഈവനിംഗ്. ഗുഡ് ഈവനിംഗ് ലിസ്ണേഴ്സ് വൺസ് അഗൈൻ.

0: Services.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on
1: Huawei App Gallery. Brought to you by Danat Al Bahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
3: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 5 മണി കഴിഞ്ഞ 10 മിനിറ്റും 3 സെക്കൻഡും. യു ഹാവ് ടൂൺഡ് ഇൻ ടു ഖത്താർസ് ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഗ്രോസറി, ബേക്കറി ആൻഡ് ഹോട്ട് ഫുഡ് ഐറ്റംസ്, ഫുഡ് വെയർ, ബാഗ്സ് ആൻഡ് ഫാഷൻ ഐറ്റംസ്. സഫാരി 10, 15, 20, 25, 30 ആഘോഷം. പോക്കറ്റ് സേഫ് ആക്കാം, ഷോപ്പിംഗ് ഉഷാറാക്കാം. അതെ, ഖത്തർ കാത്തിരുന്ന ആവേശകരമായ ഷോപ്പിംഗ് ഉത്സവം സഫാരിയിൽ മെയ് 4 മുതൽ 10, 15, 20, 25, 30 റിയാൽ ആഘോഷം. നിത്യോപയോഗ സാധനങ്ങൾ മുതൽ ഫാഷൻ ഐറ്റംസ് വരെ എല്ലാം നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് വാങ്ങാം.
1: സഫാരി, വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ, ഖത്തർ.
2: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
3: Hello, this is yours truly, Lakshmi Narasimha Vijay Rajagopal, Shishadri Sharma, Rajesh Raman, y'all know me as Blase.
0: You're listening to
3: Radio Suno 91.7, Qatar's favorite radio station. Radio Suno 91.7, Qatar's favorite radio station.

0: Enjoy Alukas 917 evenings presented by Joy Alukas, world's favorite jeweler.
1: Powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4000-1707
1: in association with
3: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
1: Foldable chairs, picnic balls, തുടങ്ങി നിങ്ങളുടെ ഔട്ട്ഡോർ ക്യാമ്പിംഗിനും ബാർബിക്യൂസിനും ആവശ്യമായതെല്ലാം ഒരുക്കി ഡൈസോ.
3: ഡൈസോ, ലെറ്റ്സ് മേക്ക് എവരി ഔട്ടിംഗ് അൺഫോർഗെറ്റബിൾ.
4: ആൻഡ്
5: മർസ ഹൈപ്പർമാർക്കറ്റ്, ബി ഫ്രഷ്, ബി യു. വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ.

0: This season at Kalyan Jewelers, enjoy up to 50% off on making charges. Visit your nearest Kalyan Jewelers store today.
1: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
2: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
1: മില്യണോ?
2: അതെ, CB 2026 മില്യൺ റിയാൽ ഡ്രീം. കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
4: 917 Evenings.
5: Joy Alukas 917 Evenings presented by
6: Joy Alukas, world's favorite jeweler,
7: powered by
8: Khattarinde Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfoon, Madgut thudangi authentic Arabic cuisine de rizhi ariyam. Call 4001707
9: in association with
10: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
11: ഫോൾഡബിൾ ചെയർസ്, പിക്നിക് ബോൾസ് തുടങ്ങി നിങ്ങളുടെ ഔട്ട്ഡോർ ക്യാമ്പിംഗിനും ബാർബിക്യൂസിനും ആവശ്യമായതെല്ലാം ഒരുക്കി ഡൈസോ.
12: ഡൈസോ, ലെറ്റ്സ് മേക്ക് എവരി ഔട്ടിംഗ് അൺഫോർഗെറ്റബിൾ.
13: ആൻഡ്
14: മർസ ഹൈപ്പർമാർക്കറ്റ്, ബി ഫ്രഷ്, ബി യു. വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ.

0: വെൽക്കം വെൽക്കം വെൽക്കം വൺസ് അഗൈൻ വെൽക്കം ബാക്ക് റേഡിയോ സെന്റർ 91.7 FM. ഇത് 917 ഈവനിങ്സിന്റെ ടൈം. സന്ദീപാണ് കൂടെയുള്ളത്. And wishing you an amazing evening. Why? Because ellarum the weekend plans ok aayita gambheeramaayittulla oru ottathil thaneyaana aa oru ottathine korchu koodi onnu speed kootanaayita kore ere kaaryangal enikku parayanundu. Endalum innathe divasathe aa oru pratheekathayodu koodi thane namukku start cheyyam. May 7th theyathi vyazhaazha divasam ennu ulladine kaattilum nammal innu manasilakkendathu May 7th ennu parayunna divasam namukku nammalde passwordukal onnu maatti chindikkende aa oru kaaryangal adhe pole thane പാസ്വേഡ് കോംപ്ലക്സിറ്റീസ് ഒക്കെ അറിയേണ്ടത്. യെസ്, പാസ്വേഡ് എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഇന്ന് വേൾഡ് പാസ്വേഡ് ഡേ ആണ്. അപ്പോൾ ആ ഒരു ദിവസം നമ്മൾ ചിന്തിക്കേണ്ടതും അതേപോലെ തന്നെ നമ്മുടെ പാസ്വേഡ്സ് ഒക്കെ തന്നെ നമ്മൾ കറക്റ്റായിട്ട് ഓർത്തിരിക്കുന്നുണ്ടോ, അത് റെഗുലർലി മാറ്റുന്നുണ്ടോ, ഇതൊക്കെ അവെയർ ചെയ്ത് നമ്മളിലേക്ക് ഒരു ബോധവൽക്കരണം കൊണ്ടുവരണം. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. എനി ഡേ ഒരു ദിവസത്തെ ആ ഒരു ഇമ്പോർട്ടൻസ് നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുമ്പോൾ തീർച്ചയായിട്ടും ദിസ് ഈസ് നോട്ട് എ വെരി സ്മോൾ പീസ് ഓഫ് ഇൻഫർമേഷൻ. ആ ഒരു ഇൻഫർമേഷൻ തീർച്ചയായിട്ടും നമുക്ക് തരാൻ പോകുന്നത് ഇറ്റ് കെൻ കോസ്റ്റ് യു എ ലോട്ട് അല്ലേ. ഇൻഫാക്റ്റ് ആ ഒരു എ ലോട്ട് എന്ന് പറഞ്ഞു പോകുമ്പോൾ ഫിനാൻഷ്യലി ആൻഡ് ഓൾസോ പേഴ്സണലി ഒത്തിരി ഒത്തിരി ഒത്തിരി നേട്ടങ്ങൾ ഈ ഒരു സംഭവം നമുക്ക് കൊണ്ടുവരും. അപ്പോൾ മെയ് 7 വേൾഡ് പാസ്വേഡ് ഡേയിൽ ദ ആ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടി ഞാൻ കൊണ്ടുവരികയാണ് നമ്മുടെ ആ ഒരു നോളജിലേക്ക്. ആൻഡ് ഹാവിങ് സെഡ്, തീർച്ചയായിട്ടും ഈ ഒരു പോയിന്റിൽ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന മറ്റൊരു അപ്ഡേറ്റ് കൂടിയുണ്ട്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ വിതൗട്ട് ടേക്കിംഗ് എനിബഡീസ് ടൈം ടു IPL T20 അപ്ഡേറ്റ്സ്. ഇന്നത്തെ ഗംഭീരമായിട്ടുള്ള മാച്ച്, രണ്ട് ടീമുകൾ ദാ അതിഗംഭീരമായിട്ട് തന്നെ അവരുടെ പെർഫോമൻസ് ആ ഒരു ലക്നൗ സ്റ്റേഡിയത്തിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ലക്നൗ ടീം സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ ഒരുപാട് പേര് അവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ലക്നൌവിൻ്റെ മണ്ണിൽ ലക്നൗ ദേ പോരാടുകയാണ് അലോങ് വിത്ത് ബംഗളൂരു. ഇന്നത്തെ മത്സരം ആരായിരിക്കും ജയിക്കാൻ പോകുന്നത്? ഇന്ന് നമുക്ക് കുറച്ച് ആവേശം കൂടുതലാണ്, കാരണം നമ്മൾ ആ ഒരു വീക്കെൻഡിലോട്ടൊക്കെ കടക്കുന്ന ആയതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് ഗെയിം കാണാനുള്ള ആ ഒരു എന്താണ് ത്വര കുറച്ച് കൂടുതലായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ റൺ റേറ്റ് കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ റൺ റേറ്റ് ഒക്കെ പോകുന്നുണ്ട് തുടക്കം തന്നെ. ആൻഡ് നാലാമത്തെ ഓവർ അവസാനിക്കുമ്പോൾ ഒരു വിക്കറ്റും നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം. എസ്പെഷ്യലി ബാംഗ്ലൂരു ആണ് ബൗൾ ചെയ്യാനായിട്ട് ഓപ്റ്റ് ചെയ്തത്. ഈവൻ ദോ അവർ ആ ഒരു ടോസ് വിൻ ചെയ്തെങ്കിൽ പോലും നമുക്ക് ലക്നൌവിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ലക്നൌ ദാ പടിപടിയായിട്ട് എനിക്കൊന്നും ആ ബ്യൂട്ടിഫുള്ളി അവർ ആ ഒരു സ്ട്രെച്ചിങ്ങിനെ കൊണ്ടുപോവുകയാണ്. തീർച്ചയായിട്ടും ഈ ഒരു പോയിന്റിൽ 4 ഓവേഴ്സ് അവസാനിക്കുമ്പോൾ പോലും ഒരു വിക്കറ്റ് പോലും നഷ്ടമായിട്ടില്ല. ആൻഡ് ഓൾസോ ദ സ്കോർ, തീർച്ചയായിട്ടും ദ സ്കോർ ഹാസ് ടു ബി ടേക്കൺ ടു കൺസിഡറേഷൻ. 45 റൺസാണ് നമ്മുടെ ലക്നൗ ടീം ആസ് ഓഫ് നൗ സ്വന്തമാക്കിയിരിക്കുന്നത്. ഈ ഒരു പോയിന്റിൽ ഓൺ ക്രീസ് വർഷ് ആൻഡ് ഓൾസോ അർഷിൻ ആണ് ഉള്ളത്. രണ്ടുപേരും കൂടി ഒരു ബ്യൂട്ടിഫുൾ പാർട്ട്ണർഷിപ്പ് ഇതാ ഉണ്ടാക്കിയെടുത്തുകൊണ്ടിരിക്കുന്നു. ആൻഡ് നമ്മുടെ 5th ഓവറിലെ ആദ്യത്തെ ആ ഒരു ബോള് പോയത് ഒരു സിക്സർ ആയിരുന്നു. And the second ball, they have a confusion. ചെറുതായിട്ടൊന്ന് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ടോ? ഐ ഓബ്വിയസ്ലി തിങ്ക് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ഔട്ടാണോ സിക്സർ ആണോ എന്നുള്ളത് ഇപ്പം അറിയാം. കാരണം ആള് എയറിലായിരുന്നു കേട്ടോ ക്യാച്ച് ചെയ്യുമ്പോൾ, ബട്ട് കാല് ചെറുതായിട്ട് ആ ബൗണ്ടറിയിൽ തട്ടിയോ തട്ടിയോ തട്ടിയോ എന്നുള്ള കൺഫർമേഷൻ നമുക്ക് എന്തായാലും ഇപ്പോൾ അറിയാം. സോ വിൽ വെയിറ്റ് ഫോർ മോർ അപ്ഡേറ്റ്സ്. ഇത് IPL സ്കോർ അപ്ഡേറ്റുമായിട്ട് സന്ദീപാണ് കൂടെയുള്ളത് ഓൺ യുവർ ഫേവറേറ്റ് FM സ്റ്റേഷൻ.
1: In association with ക്രീസിൽ ബൗണ്ടറികൾ പായുമ്പോൾ അസൽ ഡിസി രുചിയുമായി ഡിസി ദാബ ബിൻ മുഹമ്മദ് തവോൾ മോൾ ആൻഡ് മോൾ ഓഫ് ഖത്തർ.
0: Well, better luck next time, ബാംഗ്ലൂരു. നന്നായിട്ട് നല്ലൊരു ക്യാച്ചായിരുന്നേനെ, ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ചെറുതായിട്ടൊന്ന് കാല ബൗണ്ടറിയിൽ തട്ടിയത് കൊണ്ട് തന്നെ അതൊരു സിക്സറായിട്ട് മാറി. അങ്ങനെ നമ്മുടെ 5th ഓവറിലേക്ക് കടക്കുന്ന 2nd ബോളും ഗംഭീരമായിട്ടുള്ള ഒരു മാച്ച്, അതിലും ഗംഭീരമായിട്ടുള്ള അപ്ഡേറ്റ്സ് ഒക്കെ നിങ്ങളുടെ അരികിലേക്ക് എത്തിച്ചുകൊണ്ട് സന്ദീപാണ് കൂടെയുള്ളത് ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോസ് 91.7 FM. ഓൾമോസ്റ്റ് അഞ്ചാമത്തെ ഓവർ കംപ്ലീറ്റ് ആവുമ്പോൾ ലക്നൗ 55 റൺസ് ഒരു വിക്കറ്റും നഷ്ടപ്പെടുത്താണ്ട് ദാ അടിപൊളി ഐ പി എല്ലിന്റെ 50-ാമത്തെ മാച്ചാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്ഡേറ്റ്സ് വിൽ ബി റൈറ്റ് ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. കേട്ട് കേട്ട് കൂടാം. പുതിയ മുഖം എന്ന സിനിമയിലെ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് കമ്മിങ് അപ്, ശങ്കർ മഹാദേവൻ പാടിയിരിക്കുന്ന ആ ഒരു വണ്ടർഫുൾ ട്രാക്കിലേക്ക്.

0: 91.7 FM.
1: Qatar's happiness frequency. Radio Sunno.
0: Today's Go Rate Update brought to you by Sky Jewelry. Get attractive offers on the 22nd of every month with Sky Festival of 22. Only at Sky Jewelry.
2: ഇന്നത്തെ ഗോൾഡ് റേറ്റ് അപ്ഡേറ്റ്സിലേക്ക് വരുമ്പോൾ 24 ക്യാരറ്റ് ഗോൾഡ് 570.50 ഖത്തറിയാൽ, 22 ക്യാരറ്റ് ഗോൾഡ് 525.50 ഖത്തറിയാൽ, 21 ക്യാരറ്റ് ഗോൾഡ് 498.50 ഖത്തറിയാൽ, 18 ക്യാരറ്റ് ഗോൾഡ് 430 ഖത്തറിയാൽ. ഗോൾഡ് റേറ്റ് ഇസ് ബ്രോട്ട് ടു യു ബൈ സ്കൈ ജ്വല്ലറി.
0: യു ആർ ലിസണിംഗ് ടു റേഡിയോ സനോ 91.7 FM.
1: Happiness frequency.
0: Radio Sunno.
3: Qatarinde Mandi Paradise. Rich Arabian flavors umai Zamzam Mandi.
4: Mandi, Magbi, Magfoon, Magkoot thudangi Mandiyude authentic ruchi ariyam.
3: Zamzam Mandi, where flavors create memories. Wholesale Market Doha. Call 4000-1707.
5: Hi, this is Karthi.
6: You're listening to
5: Radio Sunno 91.7 FM. Kettu kettu

0: Enjoy Alukas 917 evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Powered by
3: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruji ariyam. Call 4000-1707.
4: In association with
5: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
6: Foldable chairs, picnic balls, തുടങ്ങി നിങ്ങളുടെ ഔട്ട്ഡോർ ക്യാമ്പിങ്ങിനും ബാർബിക്യൂസിനും ആവശ്യമായതെല്ലാം ഒരുക്കി ഡൈസോ.
7: ഡൈസോ, ലെറ്റ്സ് മേക്ക് എവരി ഔട്ടിംഗ് അൺഫോർഗെറ്റബിൾ.
8: ആൻഡ്
9: മർസ ഹൈപ്പർമാർക്കറ്റ്, ബി ഫ്രഷ്, ബി യു. വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ.

0: Sono. 91.7 FM. Radio Sono. Qatar's happiness frequency. Radio Sono.
1: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
2: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
1: മില്യണോ?
2: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങൾ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലറായി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
0: 917 ഈവനിംഗ്സ്.
4: Once again, welcome back to Radio Sona 91.7 FM. 917 evenings in the time on a beautiful evening. അല്ലേ, ഏറ്റവും അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട്, കുറെ കുശല വർത്തമാനമൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാവരും ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒന്നിച്ചു കൂടുന്ന ഒരു സമയമായിരിക്കും. എന്തായാലും ഞാൻ ബേസിക്കലി ഇതേ നിങ്ങളുടെ ആ ഒരു ഡ്രൈവിൽ കൂടെ ജോയിൻ ചെയ്യുകയാണ്. ഡ്രൈവിൽ ജോയിൻ ചെയ്യുന്നതെന്നൊക്കെ പറയുമ്പോൾ ഒട്ടുമിക്കാറും എല്ലാവരും തന്നെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു അപ്ഡേറ്റിന് വേണ്ടി, IPL സ്കോർ അപ്ഡേറ്റ്.
5: T20 സ്കോർ അപ്ഡേറ്റ് brought to you by
6: ഖത്തറിലെ ബെസ്റ്റ് കുൽഫി ടേസ്റ്റ് ചെയ്യണോ എങ്കിൽ പോന്നോളൂ ബ്രൂക്സ് കഫേയിലേക്ക്. മത്തർതദീൻ ബക്ര VFS ഗ്ലോബൽ സെന്ററിന് സമീപം ഉഗ്മ ബിൻ നാഫി മെട്രോ സ്റ്റേഷൻ. ഫോളോ ചെയ്യൂ ഇൻസ്റ്റാ ബ്രൂക്സ് കഫേ ഖത്താർ. സർവിംഗ് ഹാപ്പിനെസ്. കോ-പ്രസന്റഡ് ബൈ
7: ഇബാദ് സ്പോർട്സ്. ഗിയർ അപ്പ്, ഗെയിം ഓൺ. ഓൾ യുവർ സ്പോർട്സ് നീഡ്സ് അറ്റ് വൺ പ്ലേസ്. ഇബാദ് സ്പോർട്സ്, ബ്രാൻഡ് ഓഫ് അച്ചീവ്മെന്റ്സ്. കോൺടാക്ട് 7733-9198.
8: In association with
9: ക്രീസിൽ ബൗണ്ടറികൾ പായുമ്പോൾ അസൽ ദേശീയ രുചിയുമായി ദേശീയ ദാബ ബിൻ മുഹമ്മദ് തവോൾ മോൾ ആൻഡ് മോൾ ഓഫ് ഖത്തർ.
4: ഗൈസ്, ഇടയ്ക്കൊരു കോബാറിന്റെ കാര്യം കേട്ടെങ്കിൽ വേറൊന്നുമല്ല, ഒരു കോബാറിൽ നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അത് ഞാൻ ഏത് സ്ഥലത്ത് എവിടെ കേട്ടിട്ടുണ്ട്, പക്ഷെ എവിടെ നിന്നാണെന്ന് മനസ്സിലായില്ല പെട്ടെന്ന്. ഓൾ റൈറ്റ്, ഗുഡ് ഈവനിങ് ഫ്രം അൽ കോബാർ. ഇവിടെ തന്നെയാണെന്ന് തോന്നുന്നു അല്ലേ? ഇനി സ്ഥലം അൽകോർ എന്ന് ഉദ്ദേശിച്ചാണോ? അല്ല. ഹാവ് എ നൈസ് ആൻഡ് വണ്ടർഫുൾ വീക്കെൻഡ് അജീന ആൻഡ് ഹാഫിസ് ഫ്രം സുജിത്. അതെങ്ങനെ ശരിയാവും? അജീന, ഹാഫിസ്, സുജിത്, മൂന്ന് പേരും കൂടെയാണ് എന്തായാലും മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു മെസ്സേജൊക്കെ ദേ എല്ലാവർക്കും ഗുഡ് ഈവനിങ് ഒക്കെ വിഷ് ചെയ്യുന്ന ടൈമിൽ നമുക്കൊരു ബർത്ത്ഡേ വിഷ് കൂടി വന്നിട്ടുണ്ട്. അഖിലാണ് വിഷസ് അയച്ചിരിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിന് വേണ്ടി. സുഹൃത്ത് ഇവിടെയാണ് കേട്ടോ, ഖത്തറിലാണുള്ളത്. ഷേബാസ് എന്നാണ് പേര്. ഷേബാസിന് വേണ്ടി ഒരു അടിപൊളി ബർത്ത്ഡേ വിഷ് സന്ദീപ് ബ്രോ പതിവായിട്ട് പറയുന്ന പോലെ ഒന്ന് വിഷ് ചെയ്തേക്കണേ എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ബർത്ത്ഡേ വിഷ് കൂടി പറയുന്നു. അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം വിഷിംഗ് യു എ വെരി വെരി വെരി ഹാപ്പി ബർത്ത്ഡേ ഷേബാസ്.

അങ്ങനെ ദേ ഞാൻ ആ ഒരു അപ്ഡേറ്റ് പറയാനായിട്ട് ബർത്ത്ഡേ വിഷ കഴിഞ്ഞിട്ട് അപ്ഡേറ്റിലേക്ക് നോക്കുമ്പോൾ ദാ സ്റ്റേഡിയത്ത് കുറേ ചെക്കന്മാർ ഒരു ബ്ലൂ ഷീറ്റും കൊണ്ട് ഓടുകയാണ് ഗൈസ്. മഴയാണ്, മഴ എന്ത് ചെയ്യാനാണ്, വേറെ നിവൃത്തിയൊന്നുമില്ല. നമ്മുടെ ഗെയിം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ മഴ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും നമുക്ക് മഴ പണി തന്നിരിക്കുകയാണ്. ഇന്നത്തെ മാച്ച് ഇനി എങ്ങനെയാണ് പോകുന്നത് എന്നാ അറിയില്ല, ബട്ട് സ്റ്റിൽ യെസ്, അതിഭയങ്കരമായിട്ടുള്ള മഴ, തകൃതിയായിട്ടുള്ള മഴ തന്നെ പെയ്യുന്നുണ്ട്. ലക്നൌവിലെ ഇതേ അവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഈച്ച് ആൻഡ് എവ്രി വൺ ഹു കെയിം ടു വിറ്റ്നസ്, എനിക്ക് അവരുടെ കാര്യം ആലോചിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ വിഷമം എല്ലാ സമയത്തും. സോ വെന്നെവർ മഴ പെയ്യുമ്പോൾ മഴ ആസ്വദിക്കാനൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷേ നമ്മൾ വർക്ക് ചെയ്ത് കാശ് കൊടുത്ത് ടിക്കറ്റ് എടുത്ത് ആ സ്റ്റേഡിയത്തിൽ പോയി കളി കാണാനിരിക്കുമ്പോൾ മഴ പെയ്താൽ ഹൗ ക്യാൻ ദിസ് മഴ ഡൂ ദിസ് തിങ് ടു അസ്? അപ്പോൾ എന്തായാലും ഇന്നത്തെ ദിവസം കളി ചെറുതായിട്ടൊന്ന് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള അപ്ഡേറ്റും കാര്യങ്ങളും ഒക്കെ തന്നെ ഞാൻ നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ആസ് ഓഫ് നൗ 9 ഓവേഴ്സ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. 95 റൺസ് ലക്നൗ കറണ്ട് റൺ റേറ്റ് എന്ന് പറയുന്നത് 10.56 ആണ്. സോ അടിപൊളി റൺ റേറ്റിൽ നല്ല ഉഷാറായിട്ട് കളി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അതിൻ്റെ ഇടയിൽ മഴ വന്നിരിക്കുന്നത്. ചില സമയത്ത് ഇങ്ങനെ നമുക്ക് പാടാൻ തോന്നൂലേ, റെയിൻ റെയിൻ ഗോ അവേ കം അഗെയിൻ അനദർ ഡേ. ഇന്നത്തെ ദിവസം എന്തായാലും അത് നടക്കുമോ ഇല്ലയോ എന്നുള്ളത് കുറച്ചുകൂടി കഴിയുമ്പോൾ നമുക്കറിയാം. വെയിറ്റ് ചെയ്യാം, കേട്ടുകൊണ്ടേ ഇരിക്കുക. വീഡിയോസ് ഉണ്ട് 91.7 FM-ൽ. ഇത് 917 ഈവനിങ്സിൻ്റെ ടൈം. സന്ദീപാണ് കൂടെയുള്ളത്. ചായ കുടിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് പോയി ചായ കുടിച്ച് ഒന്ന് ഉഷാറായിക്കോളൂ, ബിക്കോസ് വി ആർ ഗെറ്റിംഗ് ഇൻ ടു എ ബ്യൂട്ടിഫുൾ വീക്കെൻഡ്.

0: 97 evenings. Only on Radio Suno 91.7 FM. 917 evenings. Joy Alukas 917 evenings.
1: Presented by
2: Joy Alukas. World's favorite jeweler.
3: Powered by
4: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruji ariyam. Call 4000-1707.
5: In association with
6: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
7: Foldable chairs, picnic balls, thudangi ningalude outdoor camping inum barbecue sinum avashyamayathellam oruki Daiso.
6: Daiso, let's make every outing unforgettable.
8: And
9: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
10: വെൽക്കം വെൽക്കം വെൽക്കം ബാക്ക് റേഡിയോ സെൻ്റർ 91.7 FM. ഒരുപാട് വിശേഷങ്ങളൊക്കെ ദേ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഈ ഒരു ടൈമിൽ തീർച്ചയായിട്ടും നമ്മുടെ ആ ഒരു ഗെയിം സ്റ്റോപ്പ് ചെയ്തതിൻ്റെ വിഷമവും കാര്യങ്ങളും ഒക്കെ തന്നെ എനിക്കുണ്ട്. ആ വിഷമത്തിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയം ബാക്ക് ടു ബാക്ക് പാട്ടുകളൊക്കെ ആയിട്ട് എൻ്റർടൈൻ ചെയ്യാൻ ഞാൻ മാക്സിമം ശ്രമിക്കുന്നതായിരിക്കും. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ചധികം ചോദ്യങ്ങളുമായിട്ടാണ് ഇന്നത്തെ ദിവസം ഞാൻ എത്തുന്നത്. ആൻഡ് ഹാവിങ് സെഡ് ദാറ്റ്, മെയ് 7 എന്ന് പറയുന്ന ദിവസത്തിൻ്റെ ഇമ്പോർട്ടൻസും കാര്യങ്ങളും ഒക്കെ കുറച്ച് മുന്നേ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അതിൽ എനിക്ക് പേഴ്സണലി തോന്നിയൊരു കാര്യം, ഓരോ ദിവസവും നമ്മുടെ ലൈഫിലെ ഓരോ അപ്ഡേറ്റ്സും കാര്യങ്ങളും ഒക്കെ തന്നെ അപ്ഡേറ്റഡ് ആക്കി വെക്കണം എന്ന് പറയുന്നതിൻ്റെ ഇമ്പോർട്ടൻസ്. അത് ആർക്കും വേണ്ടിയിട്ടല്ല, നമുക്ക് വേണ്ടിയിട്ട് തന്നെയാണ് പേഴ്സണലി. വൈ? ബിക്കോസ് ജനറേഷൻസ് ആർ ചേഞ്ചിങ്. ആ ജനറേഷൻസ് ചേഞ്ച് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ ജെൻസി പിള്ളേർ അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ആൽഫ, ബീറ്റ, ഗാമ ഏത് തന്നെയാണെങ്കിലും നമ്മുടെ ജനറേഷൻസ് മാറും തോറും നമ്മുടെ ആ ഒരു അറിവിന് നമ്മൾ കൊടുക്കുന്ന സ്പേസ് ഷുഡ് ഓൾസോ ഇൻക്രീസ്. അതിന് വേണ്ടിയിട്ടുള്ള പോസിബിലിറ്റീസും അതിന് വേണ്ടിയിട്ടുള്ള ചുറ്റുപാടും ഒക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. നോട്ട് ജസ്റ്റ് ഫോർ കുട്ടികൾ, നമ്മളും. അപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു അറിവ് മറ്റൊരാളിലേക്ക് എത്തിക്കുമ്പോൾ അത് നമ്മൾ വീണ്ടും അടിച്ചുറപ്പിക്കുകയാണ് നമ്മുടെ മനസ്സിലേക്ക്. ദാറ്റ് വിൽ നോട്ട് ഫോർഗെറ്റ് ഇറ്റ് അഗൈൻ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ, കഴിഞ്ഞ ദിവസം ഏറ്റവും അധികം ചർച്ചാ വിഷയമായിരുന്ന മെറ്റ് ഗാല കാർപ്പറ്റും കാര്യങ്ങളും ഒക്കെ തന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചു പോയി. അപ്പോൾ ഇന്ന് ഏറ്റവും അധികം സംസാരമാകുന്ന മറ്റൊരു അപ്ഡേറ്റാണ് നമ്മുടെ കെ ദ പോപ്പ് സ്റ്റാർ മൈക്കൽ ജാക്സൺ. മൈക്കൽ ജാക്സൺ വീണ്ടും ആ ഒരു ഹിറ്റ് ലിസ്റ്റിലേക്ക് എത്തിയിരിക്കുന്നു. ആൻഡ് നോട്ട് ജസ്റ്റ് ഹിറ്റ് ലിസ്റ്റിൽ എത്തിയിരിക്കുന്നു എന്ന് മാത്രമല്ല, നമ്പർ 1 ഇൻ ദ ഹിറ്റ് ലിസ്റ്റ്. അതും ജസ്റ്റിൻ ബേബറിനെ പുറകിലാക്കിക്കൊണ്ടാണ് എത്തിയിരിക്കുന്നത്. ഈ ഒരു കാര്യം പറയുമ്പോൾ ഒരാളെ പുറകിലാക്കിയിൽ സന്തോഷിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇൻഫാക്റ്റ് ആ ഒരു സന്തോഷം എന്ന് പറയുന്ന ഒരു ക്ലാസിക് സന്തോഷമാണ്. കാരണം 90s-ലും 80s-ലും ഒക്കെ തന്നെ മൈക്കൽ ജാക്സൻ്റെ സോങ്സ് ഒക്കെ കേൾക്കുമ്പോൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയൊക്കെ തന്നെ നമ്മുടെ കൈയും കാലും ഒക്കെ അനക്കിയിട്ടുണ്ടായിരിക്കാം. ഒരു പക്ഷേ ആ ലിറിക്സൊക്കെ നമുക്ക് വ്യക്തമല്ല എങ്കിൽ പോലും അതിൻ്റെ കൂടെ പാടിയിട്ടുണ്ടായിരിക്കാം. തെറ്റായിട്ടുള്ള ലിറിക്സ് ആണെങ്കിൽ പോലും മൈക്കൽ ജാക്സൻ്റെ മ്യൂസിക് നമ്മൾ എൻജോയ് ചെയ്തിരുന്നു, ഡാൻസ് എൻജോയ് ചെയ്തിരുന്നു. ഹി വാസ് എ പ്യുർ ആർട്ടിസ്റ്റ് അല്ലേ? അപ്പോൾ അദ്ദേഹം വീണ്ടും ദാ 31 വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും ആ ഒരു ഹിറ്റ് ലിസ്റ്റിലേക്ക് നമ്പർ 1 ജസ്റ്റിൻ ബേബറിനെ പിന്തള്ളിക്കൊണ്ട് ഏറ്റവും ഫസ്റ്റ് പൊസിഷനിൽ എത്തുന്നത്. ആ ഒരു ഇൻഫർമേഷൻ ദാ നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്കവിടെ ഒരു ജസ്റ്റിൻ ബേബർ മൈക്കൽ ജാക്സൺ ഫൈറ്റ് ഒന്നുമില്ല. കിങ് ഓഫ് പോപ്പ് തീർച്ചയായിട്ടും. അതിൽ ആ ഒരു പോപ്പ് ഗാനങ്ങളുടെ അത്രയും മനോഹരമായിട്ട് നമ്മുടെ അരികിലേക്ക് ഒരുപാട് കോമ്പസിഷൻസ് എത്തിച്ചിരിക്കുന്ന മൈക്കൽ ജാക്സൺ ഈ ഒരു ടൈമിൽ നമ്മൾ ഓർക്കുന്നത്. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി നമ്മൾ ഓർക്കാനുള്ള റീസൺ ആ ഒരു ബയോപിക് തന്നെയായിരിക്കും, മൈക്കൽ എന്നുള്ള ആ ഒരു ബയോപിക്. ആൻഡ് മൈക്കിളിൻ്റെ ബയോപിക്കിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് മൈക്കൽ ഇപ്പോൾ ആ ഒരു ബയോപിക്കിൽ അഭിനയിച്ചിരിക്കുന്നത് മൈക്കിളിൻ്റെ തന്നെ ഒരു കസിനാണ്. ആ കസിൻ്റെ പേര് ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് ടെക്സ്റ്റ് ചെയ്യാനായിട്ട് മറക്കണ്ട. 5000-0917 ലക്കി വിന്നേഴ്സിനെ കാത്ത് സ്പെഷ്യൽ ഗിഫ്റ്റുകൾ വെയിറ്റ് ചെയ്തിരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വെയിറ്റിംഗ് ആണ് നിങ്ങളുടെ ആൻസേഴ്സൊക്കെ അറിയാനായിട്ട്. 5000-0917. കാക്കക്കുയിൽ എന്ന സിനിമയിലെ ഗാനം കമ്മിങ് അപ്പ് ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോ 91.7 FM. ഞാൻ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം പോന്നോട്ടെ കേട്ടോ. മൈക്കൽ ജാക്സൻ്റെ ഇപ്പോഴത്തെ ആ ഒരു ബയോപിക്കിൽ അഭിനയിച്ചിരിക്കുന്നത് മൈക്കൽ ജാക്സൻ്റെ തന്നെ ഒരു കസിനാണ്. ആ കസിൻ്റെ പേരെന്താണ്?

0: വചനങ്ങളിലൂടെ.
1: പ്രയാസം അനുഭവിക്കുന്ന ഒരാൾക്ക് ആരാണോ ആശ്വാസം നൽകുന്നത്, അയാൾക്ക് അല്ലാഹു ഇഹത്തിലും പരത്തിലും ആശ്വാസം നൽകുന്നതാണ്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ മാരിബ ബാങ്കിനുള്ള സമയം.

0: to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ 13:31 യു ഹാവ് ടേൺഡ് ഇൻ ടു കഥാസ് ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
0: യു ആർ ലിസ്

0: This season at Kalyan Jewelers, enjoy up to 50% off on making charges. Visit your nearest Kalyan Jewelers store today.
1: മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
2: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
3: പ്രിയ സുഹൃത്തുക്കളെ, ഐ എം ലാലു അലക്സ്.
4: യു ആർ ലിസണിംഗ് ടു
3: റേഡിയോ സിനോ 91.7.

0: Joy Alukas 917 evenings presented by Joy Alukas world's favorite jeweler
1: powered by
2: Khatarine Arabic Mandiyude best destination Zamzam Mandi Mandi Magdi Madfoon Madgut thodangi authentic Arabic cuisine de ruji ariyam call 4001707
1: in association with
3: Commercial Bank your future grows when your savings grows save more dream bigger win up to 5 million riyals with Commercial Bank
1: Foldable chairs, picnic balls, തുടങ്ങി നിങ്ങളുടെ ഔട്ട്ഡോർ ക്യാമ്പിംഗിനും ബാർബിക്യൂസിനും ആവശ്യമായതെല്ലാം ഒരുക്കി ഡൈസോ
3: ഡൈസോ ലെറ്റ്സ് മേക്ക് എവറി ഔട്ടിംഗ് അൺഫോർഗെറ്റബിൾ
4: ആൻഡ്
5: മർസ ഹൈപ്പർമാർക്കറ്റ് ബി ഫ്രഷ് ബി യു വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ

0: 91.7 FM.
1: Qatar's happiness frequency.
2: Now, available on Uridu TV channel number 911.
3: മനം നിറയ്ക്കുന്ന ബിരിയാണിയും സ്പെഷ്യൽ ഡിന്നർ ഐറ്റംസും ഒപ്പം വിശാലമായ ഫാമിലി ഡൈനിങ് സ്പേസുമായി ബി എം ആർ പഴവ വില്ലേജ്.
4: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്, നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
5: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
6: ആകെ സെഡാണ് മോനെ.
7: സംസമീന്ന് ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
5: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ് ബീ, മദ് ഫുഡ്, മദ് ഗൂത്.
8: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tatkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.

0: Joy Alukas 917 evenings presented by Joy Alukas world's favorite jeweler
1: powered by
2: Khatarine Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfoon Madgut thodangi authentic Arabic cuisine de ruji ariyam call 4001707
1: in association with
3: Commercial Bank your future grows when your savings grows save more dream bigger win up to 5 million riyals with Commercial Bank
1: Foldable chairs, picnic balls, തുടങ്ങി നിങ്ങളുടെ ഔട്ട്ഡോർ ക്യാമ്പിംഗിനും ബാർബിക്യൂസിനും ആവശ്യമായതെല്ലാം ഒരുക്കി ഡൈസോ
3: ഡൈസോ ലെറ്റ്സ് മേക്ക് എവറി ഔട്ടിംഗ് അൺഫോർഗെറ്റബിൾ
4: ആൻഡ്
5: മർസ ഹൈപ്പർ മാർക്കറ്റ് ബി ഫ്രഷ് ബി യു വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ
6: വെൽക്കം ബാക്ക് വൺസ് അഗൈൻ റേഡിയോ സുനോ 91.7 FM-ൽ ഇത് 917 ഈവനിങ്സിൻ്റെ ടൈമാണ്. സന്ദീപാണ് ഇവിടെയുള്ളത്. ഈ ഒരു ടൈമിൽ തീർച്ചയായിട്ടും ഒരുപാട് പ്ലാനിങ്സ് ഒക്കെ നമ്മൾ ചെയ്തു വെച്ചിരുന്ന, എന്തായാലും ഗെയിം കാണാമെന്നുള്ളൊരു പ്ലാൻ ഫ്ലോപ്പായി പോകുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. കുറച്ച് മുന്നേ ആ ഒരു ഗ്രൗണ്ടൊക്കെ തന്നെ ഒന്ന് ക്ലിയർ ചെയ്യാനായിട്ട് മഴ കുറഞ്ഞു. പക്ഷേ ദെൻ വെദർ ദ ഗ്രൗണ്ട് ഇസ് വെറ്റ് ഓർ സംതിങ് ഇസ് ഗോയിങ് ഓൺ ദെയർ. ഇതുവരെ ഗെയിം തുടങ്ങിയിട്ടില്ല എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. ആൻഡ് കുറച്ച് മുന്നേ തന്നെ കറക്റ്റായിട്ടുള്ള ഒരു മെഷേഴ്സൊക്കെ എടുത്തതുകൊണ്ട് അധികം വലിയ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയില്ല, ഗെയിം മുന്നോട്ട് പോകും എന്നുള്ളതൊക്കെ തന്നെയാണ് ഇപ്പോഴും കിട്ടുന്ന റിപ്പോർട്ടുകൾ. ഇപ്പോൾ തൽക്കാലം റെയിൻ നിർത്തിവെച്ചേക്കുന്ന ആ ഒരു ഗെയിം റീസ്റ്റാർട്ട് ചെയ്യുന്നത് 9 മണിക്കായിരിക്കും എന്നുള്ള അപ്ഡേറ്റ് ആണ് വരുന്നത്. സോ 9 o'clock ആണ് ആ ഒരു ഗെയിം നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യുക എന്നുള്ള അപ്ഡേറ്റ് വരുമ്പോൾ വി വിൽ ഹാവ് ടു വെയിറ്റ്. ലക്നൗ ആൻഡ് ബാംഗ്ലൂരു ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ വീക്കെൻഡ് നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്യും, എസ്പെഷ്യലി വെൻ ഇറ്റ് കംസ് ടു ഐ പി എൽ എന്ന് മനസ്സിൽ ഉറപ്പിച്ചാണ് ഞാൻ മുന്നോട്ട് വന്നുകൊണ്ടിരുന്നത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ദാ ഒരു സന്തോഷത്തിന് ചെറിയൊരു ഫുൾ സ്റ്റോപ്പ് ഇടേണ്ടി വന്നു. ബട്ട് ഇറ്റ്സ് ഓക്കെ. നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ച് കാര്യങ്ങൾ മാറ്റുക എന്നുള്ളത് അധികവും യൂസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഈ കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞു പോകുമ്പോൾ കുറച്ച് മുന്നേ ഞാൻ ചോദിച്ച ഒരു ചോദ്യം ഉണ്ടായിരുന്നു. മൈക്കൽ ജാക്സൻ്റെ ആ ഒരു ബയോപിക്കിൽ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ ചെയ്യുന്ന വ്യക്തി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ തന്നെ കസിനാണ്. എന്താണ് ആ കസിൻ്റെ പേര് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇൻ കേസ് ഇറ്റ്സ് എ ഹിസ്റ്ററി. ശരിക്കും ആ ഒരു ഹിസ്റ്ററി ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ തക്കവണ്ണം ആ ഒരു പേര് മനസ്സിൽ സൂക്ഷിക്കാൻ ദേ ഇപ്പം സാധിക്കുമെങ്കിൽ ജാഫർ ജാക്സൺ എന്ന് സേവ് ചെയ്യാനായിട്ട് മറക്കണ്ട മനസ്സിലേക്ക്. സ്റ്റെഫി ആൻഡ് ഓൾസോ രാഹിൽ ഒക്കെ തന്നെ നമുക്ക് റൈറ്റ് ആൻസേഴ്സ് അയച്ചിട്ടുണ്ടായിരുന്നു. സ്റ്റെഫി ആൻഡ് രാഹിൽ നിങ്ങളുടെ രണ്ടുപേരുടെ പേര് ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. യു വിൽ ബി കോൾഡ് വെരി സൂൺ. ഓക്കെ. അപ്പോൾ ആ ഒരു അപ്ഡേറ്റ് ഒക്കെ ഇങ്ങനെ പറഞ്ഞു പോകുന്ന സമയം ദാ ഒരു മനോഹരമായിട്ടുള്ള ട്രാക്കിലോട്ട് കൂടി നിങ്ങളെ കൊണ്ടുപോകുന്നു. വീക്കെൻഡ് വൈബ്സ് ഒക്കെ ഓണാക്കി സന്ദീപാണ് കൂടെയുള്ളത് ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
2: Radio Sino. 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
3: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% വൺ ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
2: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
2: ഗ്രോസറി, ബേക്കറി ആൻഡ് ഹോട്ട് ഫുഡ് ഐറ്റംസ്, ഫുഡ് വെയർ, ബാഗ്സ് ആൻഡ് ഫാഷൻ ഐറ്റംസ്, സഫാരി 10, 15, 20, 25, 30 ആഘോഷം. പോക്കറ്റ് സേഫ് ആക്കാം, ഷോപ്പിംഗ് ഉഷാറാക്കാം. അതെ, ഖത്തർ കാത്തിരുന്ന ആവേശകരമായ ഷോപ്പിംഗ് ഉത്സവം സഫാരിയിൽ May 4 മുതൽ 10, 15, 20, 25, 30 റിയാൽ ആഘോഷം. നിത്യോപയോഗ സാധനങ്ങൾ മുതൽ ഫാഷൻ ഐറ്റംസ് വരെ എല്ലാം നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് വാങ്ങാം.
4: സഫാരി, വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ, ഖത്തർ.
5: മനം നിറയ്ക്കുന്ന ബിരിയാണിയും സ്പെഷ്യൽ ഡിന്നർ ഐറ്റംസും ഒപ്പം വിശാലമായ ഫാമിലി ഡൈനിങ് സ്പേസുമായി BMR പർവ വില്ലേജ്.
6: Hi, this is Manjima.
7: Hi, this is Manjima.
6: You're listening to 91.7 Qatar's favorite radio station, Radio Suno.
7: Radio Suno.
6: K2K2 Kootukuda.
7: Kootukuda.
2: ലോകത്തിന്റെ സ്വപ്നവേദിയായ മെഗാലയിലെ മലയാളി സാന്നിധ്യം. ആലപ്പുഴയിലെ നെയ്ത് ബൈ എക്സ്ട്രാ വീവ്സ് ഫൗണ്ടർ ആൻഡ് സിഇഒ ശിവൻ സന്തോഷ് എത്തുന്നു സ്മാർട്ട് ടോക്കിൽ അതിഥിയായി.
8: ഇറ്റ്സ് ഓൾ അബൌട്ട് ടേക്കിംഗ് ആക്ഷൻ, ഐ ഫീൽ, ബിക്കോസ് ലോട്ട് ഓഫ് ടൈംസ് നമുക്ക് എല്ലാവർക്കും ബ്രില്യന്റ് ഐഡിയസ് ഉണ്ടാവും, പക്ഷെ ഇത് ഐഡിയസ് മാത്രമായിട്ട് ഇരിക്കും. എന്നിട്ട് ഒരു 2 years ഡൗൺ ദ ലൈൻ സംബഡി എൽസ് വിൽ ഡു ഇറ്റ് ആൻഡ് യു ആർ ലൈക്ക്, ഓ, ഐ ഹാഡ് ദിസ് ഐഡിയ ലോങ് ബാക്ക്. പക്ഷെ എന്താ കാര്യം?
9: കേൾക്കൂ സ്മാർട്ട് ടോക്ക് വെള്ളിയാഴ്ച വൈകിട്ട് 8 മണി മുതൽ നിസയ്ക്കൊപ്പം, പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാവിലെ 8 മണി മുതൽ.
10: Brought to you by Lulu Hypermarkets, Supermarkets and Department Stores, where the world comes to shop. Just feel
2: like you're home. In association with
11: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

0: Joy Alucas 917 evenings presented by Joy Alucas world's favorite jeweler
1: powered by
2: Khattarinde Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfood Madgood thodangi authentic Arabic cuisine de ruji ariyam call 4001707
1: in association with
3: Commercial Bank your future grows when your savings grows save more dream bigger win up to 5 million riyals with Commercial Bank
1: Foldable chairs, picnic balls, തുടങ്ങി നിങ്ങളുടെ ഔട്ട്ഡോർ ക്യാമ്പിംഗിനും ബാർബിക്യൂസിനും ആവശ്യമായതെല്ലാം ഒരുക്കി ഡൈസോ
3: ഡൈസോ ലെറ്റ്സ് മേക്ക് എവറി ഔട്ടിംഗ് അൺഫോർഗെറ്റബിൾ
4: ആൻഡ്
5: മർസ ഹൈപ്പർമാർക്കറ്റ് ബി ഫ്രഷ് ബി യു വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ
6: Lucknow Cricket Stadium is back on track. Yes, welcoming you back. Score updates leke poam IPL T20 day. ഇൻഫാക്ട് നമ്മുടെ ആ ഒരു ഗെയിം ആരംഭിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ് ഓഫ് കോഴ്സ് നമ്മുടെ റൺസിലൊക്കെ തന്നെ വലിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ആദ്യ വിക്കറ്റും നഷ്ടപ്പെടുത്തി ദി നമ്മുടെ ലക്നൗ ടീം ഒരു വിക്കറ്റ് നഷ്ടത്തിൽ 109 റൺസ് 11 ഓവേഴ്സാണ് കംപ്ലീറ്റ് ചെയ്യുന്നത് ഇടയ്ക്ക് മഴയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഏറ്റവും അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ ലക്നൗ ടീം ദേ പൂർവാധികം ശക്തിയോടെ തിരിച്ചു വന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം മാർഷ് ആൻഡ് ഓൾസോ നിക്കോളേഴ്സ് ആണ് ഓൺ ക്രീസ് ഉള്ളത് At this point of time, എനിക്ക് തോന്നുന്നു ഏറ്റവും അധികം നമ്മൾ ഇനി കൺസേൺഡ് ആവേണ്ടത് പെർഫോമൻസ് ഓഫ് ബംഗളൂരു ബംഗളൂരു എങ്ങനെയാണ് ഫീൽഡിംഗ് ബാറ്റിംഗ് ഒരു വലിയ കടമ്പ കടക്കേണ്ടതായിട്ടുണ്ട് പക്ഷേ ഇന്നത്തെ ടാർഗറ്റ്സ് ആരും എനിക്ക് പറഞ്ഞു തന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ദി ഗെയിം റീസ്റ്റാർട്ട് ചെയ്യുന്ന ഈ ഒരു ടൈമിൽ നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു ടാർഗറ്റ് ഒന്ന് അയക്കാനായിട്ട് മറക്കണ്ട ഇന്ന് നമ്മുടെ ലക്നൗ ടീം ബംഗളൂരുവിന് വേണ്ടി സെറ്റ് ചെയ്യാൻ പോകുന്ന ആ ഒരു ടാർഗറ്റിന്റെ പ്രിഡിക്ഷൻസ് ദാ ഇവിടെ തുടങ്ങുകയാണ് സോ ലെറ്റ്സ് ഓൾ വെയിറ്റ് ആൻഡ് വിൽ ബി ബാക്ക് വെരി സൂൺ വിത്ത് ദി അതർ അപ്ഡേറ്റ്സ് ഓൺലി ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോസ് 91.7 FM.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്, നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു സിബി 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
2: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ, എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
1: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
0: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
3: മന്തി, മക്ബി, മക്ഫൂൻ, മക്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
0: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ് ദോഹ. കോൾ 4000 1707.

0: 917 evenings only on Radio Suno 91.7 FM. 917 evenings. Joy Alukas 917 evenings presented by Joy Alukas, world's favorite jeweler.
1: Powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruji ariyam. Call 4000-1707
1: in association with
0: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
1: Foldable chairs, picnic balls, തുടങ്ങി നിങ്ങളുടെ ഔട്ട്ഡോർ ക്യാമ്പിംഗിനും ബാർബിക്യൂസിനും ആവശ്യമായതെല്ലാം ഒരുക്കി ഡൈസോ.
0: ഡൈസോ, ലെറ്റ്സ് മേക്ക് എവരി ഔട്ടിംഗ് അൺഫർഗെറ്റബിൾ.
3: ആൻഡ്
4: മർസ ഹൈപ്പർമാർക്കറ്റ്, ബി ഫ്രഷ്, ബി യു. വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ.

Once again, welcome back. Radio Sun 91.7 FM, 917 evenings in the time. സന്ദീപാണ് കൂടെ ഉള്ളത്. അപ്പൊ എന്തായാലും ഗെയിം അപ്ഡേറ്റ്സിലോട്ട് കടക്കാനുള്ള സമയമായിട്ടില്ല. ഇവിടെ ഒരുപാട് പേര് തന്നെ ദേ നമുക്ക് മെസ്സേജസ് അയക്കുന്നുണ്ട്, ആ ഒരു പ്രഡിക്ഷനൊക്കെ ആയിട്ട്. ബട്ട് ദെൻ എവിടേക്കോ ഒരു മിസ് ഔട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ക്യാൻ ഹാപ്പൻ അല്ലേ. ചെറിയൊരു മഴയൊക്കെ പെയ്തിട്ട് ഒരു ഗെയിം റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള കുറവുകളും പോരായ്മകളും ഒക്കെ ഉണ്ടായേക്കാം. എങ്കിലും അതൊക്കെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് സോർട്ട് ഔട്ട് ചെയ്തുകൊണ്ട് നമ്മുടെ ആ ഒരു എന്താണ് ഗെയിം വീണ്ടും തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ബട്ട് അറ്റ് ദിസ് പോയിന്റ് വീണ്ടും മഴ ദാ പണി തന്നുകൊണ്ടിരിക്കുകയാണ്. 14 ഓവേഴ്സ് കംപ്ലീറ്റ് ആവുന്നു. ലക്നൗ 145 റൺസ് എടുത്തിട്ടുണ്ട് ഒരു വിക്കറ്റ് നഷ്ടത്തിൽ. ഇതാണ് ആസ് ഓഫ് നൗ നമ്മുടെ ആ ഒരു എന്താണ് റൺസും കാര്യങ്ങളും ഒക്കെ. ഇനി നേരെ ഞാൻ പോകുന്നത് മറ്റൊരു അപ്ഡേറ്റിലേക്ക്. അപ്ഡേറ്റ് അല്ല, ഇറ്റ്സ് എ മെസ്സേജ് ഫ്രം നിഷാന്ത്. നിഷാന്ത് കുമാർ ആണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. പറഞ്ഞിരിക്കുന്ന മെസ്സേജ് ഇറ്റ്സ് എ മെസ്സേജ് ഫോർ അനു. ഓക്കെ, സോ അനുവിന് വേണ്ടിയിട്ടുള്ള ഒരു ഡെഡിക്കേഷൻ സോങ്, എനി സോങ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എനി സോങ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിൽ വന്ന ഒരു സോങ് ഇതായിരുന്നു കേട്ടോ, വൺ ഓഫ് മൈ ഫേവറേറ്റ് സോങ്സ്.

ഐ ഡോണ്ട് നോ വാട്ട് ഒബ്സെഷൻ എനിക്ക് ഈ പാട്ടിൻ്റെ അടുത്ത് ഉള്ളത് എന്നറിയില്ല. പക്ഷേ പെട്ടെന്ന് ആരേത് പാട്ട് ചോദിച്ചാലും നമുക്ക് പെട്ടെന്ന് മനസ്സിൽ വരുന്ന, അല്ലെങ്കിൽ നമ്മൾ ആദ്യം പറയുന്ന പാട്ടുണ്ടാവില്ല, അങ്ങനെ പറഞ്ഞു പോകുന്ന പാട്ടിൽ ഒരു പാട്ടാണ് ഈ ഒരു സോങ്. പൂവെല്ലാം കേട്ടുപാർ എന്ന സിനിമയിലെ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക്. ഹരിഹരൻ അതേപോലെ തന്നെ, അയ്യോ ഹരിഹരൻ ജി അത്ര മനോഹരമായിട്ട് പാടിയിരിക്കുന്ന ഒരു പാട്ടാണ്. ആൻഡ് ഹരിഹരൻ സാറിൻ്റെ കൂടെ തന്നെ സാധന സർഗവും കൂടി ചേർന്നപ്പോൾ ഇറ്റ് വാസ് എ മാജിക്. എന്തായാലും ആ ഒരു മാജിക്കിലേക്ക് തന്നെയാണ് ഈ ഒരു ടൈം ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. ആൻഡ് ഡെഡിക്കേറ്റിംഗ് ദിസ് സോങ് ടു അനു ആസ് വെൽ ഫ്രം നിഷാന്ത് ആണ് മെസ്സേജ് ഉണ്ടായിരുന്നത്. വൺസ് അഗൈൻ ദിസ് റേഡിയോ സോനോ 91.7 FM 917 ഈവനിങ്സിൻ്റെ ടൈം സന്ദീപാണ് കൂടെയുള്ളത്.

0: brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ 14 മിനിറ്റും 50 സെക്കൻഡും. യു ഹാവ് ട്യൂൺഡ് ഇൻ ടു കതാസ് ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: This season at Kalyan Jewelers, enjoy up to 50% off on making charges. Visit your nearest Kalyan Jewelers store today.
1: മനം നിറയ്ക്കുന്ന ബിരിയാണിയും സ്പെഷ്യൽ ഡിന്നർ ഐറ്റംസും ഒപ്പം വിശാലമായ ഫാമിലി ഡൈനിങ് സ്പേസുമായി ബി എം ആർ പഴവ വില്ലേജ്. വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.
2: Hello everyone, this is Naresh Iyer.
3: You are listening to Radio Suno
2: 91.7.

0: 917 evenings. Only on Radio Suno 91.7 FM. 917 evenings.
1: Joy Alukas 917 evenings.
2: Presented by
3: Joy Alukas. World's favorite jeweler.
4: Powered by
5: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruji ariyam. Call 4000-1707.
6: In association with
7: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
8: Foldable chairs, picnic balls, thudangi ningalude outdoor camping inum barbecue sinum avashyamayathellam oruki Daiso.
9: Daiso, let's make every outing unforgettable.
10: And
11: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
12: Once again, welcome back to Radio Soto 91.7 FM. ഇത് 917 ഈവനിങ്സിന്റെ ടൈം. സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ 22:30. അങ്ങനെ ട്രാക്കുകളൊക്കെ തന്നെ നമ്മുടെ വീക്കെൻഡ് വൈബിലേക്ക് എത്തിക്കുമ്പോൾ വീക്കെൻഡിൽ സംതിങ് ദാറ്റ് വി കെൻ നോട്ട് സ്റ്റേ അവേ ഫ്രം. എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫുഡ്. യെസ്, അപ്പോൾ ഫുഡ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഗംഭീരമായിട്ടുള്ള ഫാക്ടിലേക്ക് തന്നെയാണ് പോകുന്നത്. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ടേസ്റ്റ് ഓഫ് ദി ആർ.
13: ടേസ്റ്റ് ഓഫ് ദി ആർ ബ്രോട്ട് യു ബൈ
14: മനം നിറയ്ക്കുന്ന ബിരിയാണിയും സ്പെഷ്യൽ ഡിന്നർ ഐറ്റംസും ഒപ്പം വിശാലമായ ഫാമിലി ഡൈനിങ് സ്പേസുമായി BMR വഴവ വില്ലേജ്. സ്വാദിന്റെ നല്ല നിമിഷങ്ങൾ. കോൾ 6614884.
12: യെസ്, അപ്പോൾ സ്വാദിൻ്റെ പുതിയൊരു അറിവുമായിട്ട് ഞാൻ എത്തുമ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ അറിവ് എനിക്കും ഭയങ്കരമായിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു നോളജ് ആയിരുന്നു. ഇറ്റ്സ് ബേസിക്കലി ലൈക്ക് നമ്മൾ ഫുഡ് കഴിക്കാറുള്ളപ്പോൾ പല രീതിയിലും പല ചിലയിടത്തുനിന്ന് ഫുഡ് കഴിക്കുമ്പോൾ അവിടുത്തെ ടേസ്റ്റ് നമുക്ക് ഭയങ്കരമായിട്ട് കുറവായിട്ട് തോന്നാറുണ്ട്. സ്പെഷ്യലി വെൻ ഇറ്റ് കംസ് ടു സ്വീറ്റ് അഥവാ ഈ ഒരു ഫ്ലേവർ ആണെങ്കിലും സ്മെല്ലാണെങ്കിലും ഒക്കെ തന്നെ ചില സ്ഥലങ്ങളിൽ ഇരുന്ന് കഴിക്കുമ്പോൾ നമുക്ക് ഫുഡിൻ്റെ ടേസ്റ്റ് ഭയങ്കരമായിട്ട് കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ യെസ്, മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾട്ടിറ്റ്യൂഡ് മാറുംതോറും നമ്മുടെ ഫുഡിൻ്റെ ടേസ്റ്റ് ഭയങ്കരമായിട്ട് ഓൾട്ടർ ആവാനുള്ള സാധ്യതകൾ കൂടുതലാണെന്നാണ് റിസർച്ചേഴ്സ് കണ്ടുപിടിച്ചിരിക്കുന്നത്. ആൻഡ് ഈ ഒരു കാര്യം പറഞ്ഞു പോകുമ്പോൾ നമ്മുടെ ഫ്ലൈറ്റിൽ കിട്ടുന്ന ഫുഡ് അത് വളരെ സിമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന എക്സാമ്പിളാണ്. സോ ഫ്ലൈറ്റിൽ കിട്ടുന്ന ആ ഒരു ഫുഡ് നോക്കിക്കഴിഞ്ഞാൽ ഒരു 30% ജനറൽ ഫുഡിൻ്റെ ടേസ്റ്റിനെക്കാട്ടിലും എപ്പോഴും കുറവായിരിക്കും. അതും സോൾട്ടി ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള സംഭവങ്ങൾക്ക് ഈ ഒരു സംഭവം എഫക്റ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് കണ്ടുപിടുത്തം. അപ്പോൾ എന്തായാലും ആ ഒരു റിസർച്ച് ഇങ്ങനെ പോകുമ്പോൾ ഇനിയിപ്പോൾ ഫുഡ് ഫ്ലൈറ്റിൽ പോകുമ്പോൾ ടേസ്റ്റ് ഇല്ല എന്നാരും പറയണ്ട. അത് ചിലപ്പോൾ നമ്മുടെ ടേസ്റ്റ് ബഡ്സിൻ്റെ പ്രശ്നമാവാനുള്ള സാധ്യത പ്രശ്നമല്ല, ഇറ്റ്സ് എ ബേസിക് ഫാക്ട്. ഓൾട്ടിറ്റ്യൂഡ് കൂടുന്തോറും ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ടേസ്റ്റ് ബഡ്സിന് 30% ടേസ്റ്റ് കുറയാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ ആ ഒരു അപ്ഡേറ്റ് ഇതാ നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുമ്പോൾ ടേസ്റ്റ് ഓഫ് ദി ആറിൽ നിന്ന് ഇൻട്രസ്റ്റിംഗ് ഫാക്ടുമായിട്ട് സന്ദീപാണ് കൂടെ ഉണ്ടായിരുന്നത്.
14: മനം നിറയ്ക്കുന്ന ബിരിയാണിയും സ്പെഷ്യൽ ഡിന്നർ ഐറ്റംസും ഒപ്പം വിശാലമായ ഫാമിലി ഡൈനിങ് സ്പേസുമായി BMR വഴവ വില്ലേജ്. സ്വാദിന്റെ നല്ല നിമിഷങ്ങൾ. കോൾ 6614884.
12: സ്വാദിൻ്റെ നല്ല നിമിഷങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ദാ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് കമ്മിങ് ആപ്പ് കവർ വേർഷനാണ്. എനിക്ക് തോന്നുന്നു ഞാൻ ഹോം ഡെലിവറിയിലായിരുന്നപ്പോഴും എനിക്ക് ഈ ഒരു ട്രോൾ എപ്പോഴും കിട്ടുമായിരുന്നു. ഹോം ഡെലിവറി ആണോ ഹരിശങ്കറിൻ്റെ പാട്ടുണ്ടാവുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസവും ഞാൻ ആ ഒരു ട്രോളിന് തീർച്ചയായിട്ടും കൈ കൊടുത്തുകൊണ്ട് തന്നെ ഹരിശങ്കർ പാടിയ ഒരു കവർ വേർഷൻ സോങ്ങിലേക്ക്, ജിയ ജലൈ സോങ് കമ്മിങ് ആപ്പ് ഓൺ യുവർ ഫേവറേറ്റ് FM സ്റ്റേഷൻ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 91.7 FM.
1: Qatar's happiness frequency.
2: മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
3: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
4: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
5: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
4: മില്യണോ?
5: അതെ, CB 2026 Million Riyals ഡ്രീം.
2: കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 Million Riyals ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.

0: 917 evenings. Only on Radio Suno 91.7 FM. 917 evenings. Joy Alukas 917 evenings.
1: Presented by
2: Joy Alukas, world's favorite jeweler.
3: Powered by
4: Khattarinde Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfoon, Madgut thudangi authentic Arabic cuisine rizhi ariyam. Call 4000-1707.
5: In association with
6: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
7: Foldable chairs, picnic balls, തുടങ്ങി നിങ്ങളുടെ ഔട്ട്ഡോർ ക്യാമ്പിംഗിനും ബാർബിക്യൂസിനും ആവശ്യമായതെല്ലാം ഒരുക്കി ഡൈസോ.
8: ഡൈസോ, ലെറ്റ്സ് മേക്ക് എവരി ഔട്ടിംഗ് അൺഫോർഗെറ്റബിൾ.
9: ആൻഡ്
10: മർസ ഹൈപ്പർമാർക്കറ്റ്, ബി ഫ്രഷ്, ബി യു. വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ.

0: Media Thes.
1: പുണ്യവചനങ്ങളിലൂടെ ദൈവം ഏറ്റവും വേഗം ശിക്ഷ നൽകുന്നത് കുടുംബ ബന്ധം വിച്ഛേദിക്കുന്നതിനാണ്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ ഇഷാ ഉബാങ്കിനുള്ള സമയം.

0: اللهم رب هذه الدعوة التامة والصلاة القائمة، آت محمدنا الوسيلة والفضيلة، وبعثه المقام المحمود الذي وعدته، إنك لا تخلف الميعاد.
1: Radio Suno 91.7 FM,
2: Qatar's happiness frequency.
3: Now available on Google Play Store
1: and
3: App Store.
4: This season at Kalyan Jewelers, enjoy up to 50% off on making charges. Visit your nearest Kalyan Jewelers store today.
5: Adi, ene birthday celebration da chelo ende.
6: ഒരു മന്തി കഴിച്ചാ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
5: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂഡ്, മദ്ഗൂത്.
7: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
8: ഉഞ്ചിരി കണ്ണുള്ള പെണ്ണല്ലേ.
9: Hi guys, this is Nikki Galrani here.
10: You are listening to
9: Radio Suno 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: 97 evenings. Only on Radio Suno 91.7 FM. 917 evenings. Joy Alukas 917 evenings.
1: Presented by
2: Joy Alukas, world's favorite jeweler.
3: Powered by
4: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruji ariyam. Call 4000-1707.
5: In association with
6: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
7: Foldable chairs, picnic balls, തുടങ്ങി നിങ്ങളുടെ ഔട്ട്ഡോർ ക്യാമ്പിംഗിനും ബാർബിക്യൂസിനും ആവശ്യമായതെല്ലാം ഒരുക്കി ഡൈസോ.
8: ഡൈസോ, ലെറ്റ്സ് മേക്ക് എവരി ഔട്ടിംഗ് അൺഫോർഗെറ്റബിൾ.
9: ആൻഡ്
10: മർസ ഹൈപ്പർമാർക്കറ്റ്, ബി ഫ്രഷ്, ബി യു. വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ.
11: ഗ്രോസറി, ബേക്കറി ആൻഡ് ഹോട്ട് ഫുഡ് ഐറ്റംസ്, ഫുഡ്വെയർ, ബാഗ്സ് ആൻഡ് ഫാഷൻ ഐറ്റംസ്. 10, 15, 20, 25, 30 ആഘോഷം. പോക്കറ്റ് സേഫ് ആക്കാം, ഷോപ്പിംഗ് ഉഷാറാക്കാം. അതെ, ഖത്തർ കാത്തിരുന്ന ആവേശകരമായ ഷോപ്പിംഗ് ഉത്സവം. സഫാരിയിൽ May 4 മുതൽ 10, 15, 20, 25, 30 റിയാൽ ആഘോഷം. നിത്യോപയോഗ സാധനങ്ങൾ മുതൽ ഫാഷൻ ഐറ്റംസ് വരെ എല്ലാം നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് വാങ്ങാം.
12: സഫാരി, വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ, ഖത്തർ.
13: You are

വൺസ് അഗൈൻ വെൽക്കം ബാക്ക്. ഇത് റേഡിയോ സുനോ 91.7 FM-ൽ 917 ഈവനിങ്സിന്റെ ടൈം ആണ്. ക്വിക്ക് ആയിട്ട് വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ നമ്മൾ ഇനി ഐ പി എൽ അപ്ഡേറ്റിലേക്ക് പോകുന്നു. കാരണം ഇടയ്ക്കിടയ്ക്കൊക്കെ മഴ പെയ്യുന്നതുകൊണ്ട് കളി പെട്ടെന്ന് ആ മാച്ച് എത്രയും പെട്ടെന്ന് തന്നെ തീരാനായിട്ട് ഞാനും ദേ വെയിറ്റിംഗ് ആണ്. ബട്ട് തീർക്കും എന്ന് തോന്നുന്നില്ല. ലക്നൗ അത്രമാത്രം ഗംഭീരമായിട്ട് ദേ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. At this point of time, നമ്മൾ നോക്കുമ്പോൾ 193 runs. ഓ മൈ ഗാഡ്, അയ്യോ എന്തൊരു സ്കോറിലേക്കാണ് പോകുന്നത്. ഇനിയും 2 overs ബാക്കി നിൽക്കുമ്പോൾ 193 runs, 2 wickets മാത്രമാണ് ആകെ നഷ്ടപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ 19 overs ഓൾമോസ്റ്റ് 18 overs കഴിയുന്നു. ഇനിയിപ്പോൾ നമ്മൾ ഒരു ഓവർ കൂടെ ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഒരു എന്താണ് ലക്നൌവിൻ്റെ ടാർഗറ്റിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കും. ഒത്തിരി പേര് തന്നെ 150, 170 ഒക്കെയാണ് ടാർഗറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ 193 ആയ സ്ഥിതിക്ക് എന്തായാലും 200 ക്രോസ് ചെയ്യും എന്നുള്ളൊരു കാര്യത്തിന് സംശയമൊന്നും വേണ്ട. ഈവൻ ദോ സർക്കംസ്റ്റാൻസസ് ഒക്കെ അവർക്ക് അനുകൂലം അല്ലായിരുന്നെങ്കിൽ പോലും ഏറ്റവും അടിപൊളിയായിട്ട് തന്നെ 2 teams ദേ പെർഫോമൻസ് തന്നുകൊണ്ടിരിക്കുന്നു. അതിനിടയിൽ ഇനിയിപ്പോൾ ബാംഗ്ലൂർ അനുകൂലം അല്ലായിരുന്നെങ്കിൽ പോലും ഏറ്റവും അടിപൊളിയായിട്ട് തന്നെ 2 teams ദേ പെർഫോമൻസ് തന്നുകൊണ്ടിരിക്കുന്നു. അതിനിടയിൽ ഇനിയിപ്പോൾ ബാംഗ്ലൂർ

Once again, welcome back. Radio Sona 91.7 FM IPL T20 അപ്ഡേറ്റ്സിലേക്ക് ഒരിക്കൽ കൂടി കടക്കുന്ന സമയമാണ്. ഇന്നിങ്സ് ബ്രേക്കിലേക്ക് നമ്മൾ കടക്കുന്നു. 19 ഓവേഴ്സ് ഇവിടെ അവസാനിക്കുമ്പോൾ 209 റൺസ് 3 വിക്കറ്റ് നഷ്ടത്തിലാണ് നമ്മുടെ ലക്നൗ ടീം. സോ ഒബ്വിയസ്ലി ആ ഒരു ടാർഗറ്റ് അവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ പോകുന്നത് രണ്ടാമത്തെ ആ ഒരു ഇന്നിങ്സിലേക്ക്. സ്പെഷ്യലി വെയിറ്റ് ചെയ്തിരിക്കുന്ന ബംഗളൂരുവിൻ്റെ ഇന്നിങ്സ് എത്രമാത്രം സ്പെഷ്യൽ ആകാൻ പോകുന്നു എന്നുള്ളത് നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട്. അതിനിടയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഹെൽത്ത് അപ്ഡേറ്റിലേക്ക് ഞാൻ കൊണ്ടുപോവുകയാണ്. പുറത്തോട്ടൊക്കെ ഇറങ്ങുമ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ പോലും, യെസ് കുട്ടികളൊക്കെ വീട്ടിലുണ്ട്, അല്ല നമുക്ക് വളരെയധികം സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ പുറത്തോട്ടൊക്കെ ഇറങ്ങുമ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് നമുക്ക് പല രീതിയിൽ എഫക്റ്റ് ചെയ്യാൻ സാധ്യതകളുണ്ട് എന്ന് എക്സ്പേർട്സ് പറയുന്നുണ്ട്. അപ്പോൾ ഹ്യൂമിഡിറ്റി അതേപോലെ തന്നെ ഹ്യൂമിഡ് ആയിട്ടുള്ള ക്ലൈമറ്റ് അങ്ങനെ വരാൻ സാധ്യതയുണ്ടോ? ഇറ്റ്സ് ഓൾ അബൌട്ട് ഹൗ ഇറ്റ്സ് ഗോയിങ് ടു ബി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഹൈഡ്രേറ്റഡ് ആയിരിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സ്കിൻ ഡ്രൈ ആവുന്നുണ്ടെങ്കിൽ മോയ്സ്ചറൈസർ എവറിത്തിങ് കയ്യിലൊന്ന് കരുതാനായിട്ട് മറക്കണ്ട. ആൻഡ് ഓൾസോ ഡസ്റ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇഷ്യൂസ് ഉള്ളവർ കയ്യിൽ ഒരു മാസ്ക് വെച്ചേക്കാനും മറക്കണ്ട. ഇറ്റ്സ് ഓൾ ലൈക്ക് ടേക്കിംഗ് നോട്ട് ടേക്കിംഗ് റിസ്ക് ബട്ട് ടേക്കിംഗ് സം ഗുഡ് പ്രിക്കോഷൻസ്. അപ്പോൾ ആ പ്രിക്കോഷൻസൊക്കെ എടുത്ത് ലൈഫ് വളരെ സേഫായിട്ട് തന്നെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. മനോഹരമായ മറ്റൊരു ട്രാക്കിലേക്ക് സന്ദീപാണ് കൂടെയുള്ളത് ഓൺ യുവർ ഫേവറേറ്റ് FM സ്റ്റേഷൻ.

0: 91.7 FM.
1: Qatar's favorite radio station.